പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി കേൾക്കാം പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ജയപരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. വിജയം തലച്ചോറിനെയും പരാജയം ഹൃദയത്തെയും ബാധിച്ചാൽ സൂക്ഷിക്കണം. വിജയം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അറിയാതെ തലയ്ക്ക് അഹങ്കാരത്തിൻ്റെ ഭാരമേറും. ശേഷം മനുഷ്യനെ തിരിച്ചറിയാനാവാത്ത അവസ്ഥയുണ്ടാകും. പരാജയം ഹൃദയത്തെ മുറിപ്പെടുത്തിയാലും പ്രതികൂല ഫലമാകും ഉണ്ടാവുക. ജയപരാജയങ്ങളിൽ എൻ്റെ കാഴ്ചപ്പാടും സമീപനവും ഏറെ മുഖ്യം. എന്തിലും ഒരു സന്തുലനാവസ്ഥയിൽ ജീവിക്കാം, സ്വയം മറക്കാതെ. ശരിയല്ലേ?

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള

അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിത കേൾക്കാം. ആലാപനം രഹന കെ വി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിൽ വിമുക്ത ഭടനായ തൊടിക്കളത്തെ ശ്രീ ഗോവിന്ദൻ നമ്പ്യാർ തന്റെ സൈനിക സേവന കാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് മട്ടന്നൂർ കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് അവതരിപ്പിക്കുന്ന നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പര പുനഃപ്രക്ഷേപണം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. കാവ്യധാരയിൽ ഇന്ന് വയലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിത ആലപിക്കുന്നു രഹ്ന കെ. വി.

0: വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിത ഇതുവരെ ആലപിച്ചത് രഹന കെ വി. കാവ്യധാര.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247 4000 7225 9001 8.
4: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 9496 974 141.
5: ചരിത്രപഥം. ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: ഇന്ന് ഒക്ടോബർ 1. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ 1 വർഷത്തിലെ 274-ാം ദിനമാണ്. ഇന്ന് അന്തർദേശീയ വൃദ്ധദിനം. ഒക്ടോബർ 1 നടന്ന പ്രധാന ചരിത്ര സംഭവങ്ങൾ. 1869 ഓസ്ട്രിയ ലോകത്തിലെ ആദ്യത്തെ പോസ്റ്റ് കാർഡുകൾ പുറത്തിറക്കി. 1880 തോമസ് ആൽവ എഡിസൺ ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിളക്ക് നിർമ്മാണശാല സ്ഥാപിച്ചു. 1891 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി അമേരിക്കയിലെ കാലിഫോർണിയയിൽ സ്ഥാപിതമായി. 1928 സോവിയറ്റ് യൂണിയൻ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. 1949 മാവോ സേ തൂങ് ചൈനയെ ജനകീയ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. 1958 നാസ സ്ഥാപിതമായി. 1960 നൈജീരിയ, സൈപ്രസ് എന്നീ രാജ്യങ്ങൾ ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. 1961 കിഴക്കൻ പടിഞ്ഞാറൻ കാമറൂണുകൾ ഒന്നിച്ചു ചേർന്ന് റിപ്പബ്ലിക് ഓഫ് കാമറൂൺ സ്ഥാപിതമായി. 1964 ജപ്പാനിൽ ടോക്കിയോക്കും ഒസാക്കയ്ക്കുമിടയിൽ ഷിൻകാൻസൻ എന്ന അതിവേഗ റെയിൽ സർവീസ് ആരംഭിച്ചു. 1969 കോൺകോർഡ് എന്ന ശബ്ദാതിവേഗ വിമാനം ആദ്യമായി ശബ്ദവേഗം ഭേദിച്ചു. 1971 അമേരിക്കയിലെ ഒർലാൻഡോയിൽ ഡിസ്നി വേൾഡ് പ്രവർത്തനം ആരംഭിച്ചു. 1975 മുഹമ്മദ് അലി ജോ ഫ്രേസിയറെ മനിലയിൽ വെച്ച് ബോക്സിംഗ് മത്സരത്തിൽ തോൽപ്പിച്ചു. 2003 ജപ്പാൻ അതിൻ്റെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ജാക്സ രൂപീകരിച്ചു. നക്ഷത്രാന്തര ആറ്റങ്ങളെയും തന്മാത്രകളെയും തിരിച്ചറിയാൻ ഉപയോഗിക്കാവുന്ന അൾട്രാവയലറ്റ് പ്രകാശം അളക്കുന്നതിനുള്ള പുതിയ ബഹിരാകാശ ക്യാമറയുടെ പ്രധാന കണ്ടുപിടുത്തക്കാരനായ ജോർജ് ആർ കാരൂത്തേഴ്സ്, അമേരിക്കൻ സൈക്കോളജിസ്റ്റായ ജെറോം ബ്രൂണർ, ഫ്രഞ്ച് കണ്ടുപിടുത്തക്കാരനും കവിയുമായിരുന്ന ചാൾസ് ക്രോസ് എന്നിവരുടെ ജന്മദിനവും ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ അടിത്തറയിലേക്ക് പുതിയതും ആവേശകരവുമായ ജീവിതം ശ്വസിക്കുന്നതായി വിശേഷിപ്പിക്കപ്പെട്ട വടക്കൻ ഐറിഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ ജോൺ സ്റ്റുവേർട്ട് ബെൽ 2-ാമൻ, നരവംശാസ്ത്രജ്ഞനും പുരാവസ്തു ഗവേഷകനുമായിരുന്ന ലൂയിസ് എസ് ബി ലിക്കി, ആധുനിക പോളിഗ്രാഫ് കണ്ടുപിടിച്ച കനേഡിയൻ അമേരിക്കൻ സൈക്യാട്രിസ്റ്റ് ജോൺ അഗസ്റ്റസ് ലാർസൺ എന്നിവരുടെ ചരമദിനവും ഒക്ടോബർ 1.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647. മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: വചനാമൃതം.
2: ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്ത ഒന്നാണത്. APJ അബ്ദുൽ കലാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
2: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: ഫോൺ 9961004648,
0: 9656948321.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്നലെ 4 സ്വർണം, അമ്പയത്തിൽ 3, ഷൂട്ടിംഗിൽ 1. അപ്രതീക്ഷിതവും അസാധാരണവുമായ സംഘർഷത്തിന് സാക്ഷ്യം വഹിച്ച തലസ്ഥാനം SFI KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 2 മണിക്കൂറോളം ഏറ്റുമുട്ടി. ഇന്നലെ രാത്രി 8 മണിയോടെ തുടങ്ങിയ സംഘർഷം യുദ്ധസമാനമായ സ്ഥിതിയിലേക്ക് അതിവേഗം മാറി. ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച പകലും ജില്ലയിൽ വ്യാപകമായി കോൺഗ്രസും BJPയും തമ്മിലുണ്ടായ സംഘർഷത്തിന് തുടർച്ചയായാണ് SFI യൂത്ത് കോൺഗ്രസ് ഏറ്റുമുട്ടൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് നടത്തിയ നൈറ്റ് മാർച്ചിന് നേരെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കല്ലേറുണ്ടായതാണ് തുടക്കം. ഇതോടെ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തീപ്പന്തമെറിഞ്ഞു. അക്രമം ആസൂത്രിതമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പകൽ മുഴുവൻ ജില്ലയിൽ പലയിടത്തും കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയ ശേഷമാണ് സന്ധ്യയോടെ തലസ്ഥാന നഗരിയിൽ കനത്ത സംഘർഷമുണ്ടായത്. ഒരു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് തീവച്ച് നശിപ്പിച്ചു. മുഖ്യമന്ത്രി VD സതീശന് നേരെയും നഗരത്തിൽ വിവിധയിടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. പൈലറ്റിനെ കുത്തി വിമാനം ഇടിച്ചിറക്കാൻ ശ്രമം. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പറന്ന വിമാനം സൗദിയിൽ അടിയന്തരമായി ഇറക്കി. ദക്ഷിണ കന്നഡ ജില്ലയിലെ മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് ലിമിറ്റഡിന്റെ കലവാർ 3-ാം ഫേസിലെ കോക്കർ ഹൈഡ്രോ ട്രീറ്റർ യൂണിറ്റിലുണ്ടായ സ്ഫോടനത്തിലും തുടർന്നുണ്ടായ തീപിടുത്തത്തിലും ഒരാൾ മരിച്ചു. 9 പേർക്ക് പരിക്കേറ്റു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാറിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് ദേശവ്യാപകമായി പ്രക്ഷോഭം തുടങ്ങാൻ ഇന്ത്യ സഖ്യം. കമ്മീഷനെതിരായ കേസുകളെല്ലാം വേഗത്തിൽ തീർപ്പാക്കാനും ഗണേഷിനെതിരെ നടപടിയെടുക്കാനും ആവശ്യപ്പെട്ട് സംയുക്തമായി സുപ്രീംകോടതിയെ സമീപിക്കും. ബാലറ്റിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത് ഒക്ടോബർ 6 കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ചും നടത്തും. കണ്ണൂർ ഡൽഹി സെക്ടറിൽ ഇന്നു മുതൽ ഇൻഡിഗോ പ്രതിദിന വിമാന സർവീസ് നടത്തും. മുൻപ് ദിവസേന ഉണ്ടായിരുന്ന സർവീസ് 2 മാസം മുൻപാണ് 3 ദിവസമാക്കി ചുരുക്കിയത്. രാത്രി 7:15 ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് 10:15 കണ്ണൂരിലെത്തും. തിരികെ 10:45 പുറപ്പെട്ട് 1:45 ഡൽഹിയിലെത്തും. മാഹി സെന്റ് തെരേസ ബസലിക്കയിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളിന് ഒക്ടോബർ 5 കൊടിയേറുമെന്ന് റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മട്ടന്നൂരിൽ MDMA രണ്ട് യുവ ഡോക്ടർമാർ എക്സൈസിന്റെ പിടിയിലായി. തലശ്ശേരി വടക്കുംപാട് കുളി ബസാറിൽ CP സിദ്ധാർത്ഥ്, മലപ്പുറം പുതുപൊന്നാനി സ്വദേശി HIRSHAD എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 2.809 ഗ്രാം MDMA കണ്ടെടുത്തു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ഇരിട്ടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ CRajithinte നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സുരക്ഷ ശക്തമാക്കിയതിൽ മുഖ്യമന്ത്രി VD സതീശന് അതൃപ്തി. എസ്കോർട്ടിന് 1 പോലീസ് വാഹനം കൂടി അധികം വന്നതിൽ മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ പരസ്യമായി അതൃപ്തി അറിയിച്ചു. ഒട്ടേറെ ഭീകരാക്രമണങ്ങളിൽ സൂത്രധാരനെന്ന് സംശയിക്കുന്ന ലഷ്കർ എ തോയ്ബ കമാൻഡർ മൂസ എന്ന ആസിഫ് ഹൗജിയെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു. 2022 മുതൽ കാശ്മീർ താഴ്വരയിൽ പ്രവർത്തിച്ചു വന്ന 4 പ്രധാന കമാൻഡന്മാരിൽ അവശേഷിച്ച ഭീകരനാണ് ഇയാൾ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കാൻ സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷ പ്രചാരണ വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരും അന്വേഷിക്കാനില്ലാത്ത ഒരാളും ഇനി കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തും. ഇതിനായി പുതിയ തലമുറയെ കൂടി ഉൾപ്പെടുത്തി പദ്ധതികളും കെയർ ഗിവർ കോഴ്സുകളും തുടങ്ങും. ഇന്ത്യയിൽ ആദ്യമായി മുതിർന്ന പൗരന്മാർക്കായി വകുപ്പ് സ്ഥാപിച്ചത് കേരളമാണെന്നത് അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വജ്രജൂബിലി ആഘോഷത്തിന്റെ നിറവിൽ പുതുമകളുമായി ജെമിനി സർഗസ് കണ്ണൂർ പോലീസ് മൈതാനത്ത് ഇന്ന് രാത്രി 8 മണിക്ക് പ്രദർശനം തുടങ്ങും. വെള്ളിയാഴ്ച മുതൽ ദിവസേന ഉച്ചയ്ക്ക് 1:30, വൈകിട്ട് 4:30, രാത്രി 7:30 എന്നിങ്ങനെയാണ് പ്രദർശന സമയം. പരാതിയും ആവശ്യങ്ങളും ഉന്നയിച്ച് അധ്യാപകർ നേരിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് കത്തയക്കരുതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. പ്രൈമറി അധ്യാപകർ മുതൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ വരെ നേരിട്ട് കത്തയക്കുകയാണെന്ന് കണ്ടതോടെയാണ് ഇടപെടൽ. ഇത്തരം കത്തുകൾ മിക്കപ്പോഴും സെക്രട്ടേറിയറ്റിൽ നിന്ന് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് തന്നെ മടക്കുകയാണ്.

0: തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ 2.0 ജനകീയ പ്രചാരണ പരിപാടിക്ക് പഞ്ചായത്ത് തലത്തിൽ തുടക്കമായി. ആദ്യഘട്ടത്തിൽ പഞ്ചായത്തുകളിൽ ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങലയും ബോധവൽക്കരണ ക്ലാസും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കലും നടന്നു. 2024-26 വർഷത്തെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ചീഫ് മിനിസ്റ്റേഴ്സ് ഷീൽഡ് മത്സരത്തിൽ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ റേഞ്ചർ യൂണിറ്റിന് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം. മട്ടന്നൂർ നഗരത്തിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നഗരസഭാ ഓഫീസിൽ ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും യോഗം തീരുമാനിച്ചു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് യോഗം വിളിച്ചത്. 1 മുതലാണ് നിയന്ത്രണം പ്രാബല്യത്തിൽ വരിക. ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടിക്കാനുള്ള ദൗത്യം ഇന്നലെ പുലർച്ചെ സർവ്വസന്നാഹവും ഒരുക്കി തുടങ്ങിയെങ്കിലും സാഹചര്യം ഒത്തുവരാത്തതിനാൽ പൂർത്തിയാക്കാനായില്ല. ജനവാസ മേഖലയിൽ നിന്ന് വനത്തിലേക്ക് കടന്ന ആന ഇന്നലെ പുലർച്ചെയാണ് ജനവാസ മേഖലയിലേക്ക് തിരികെ എത്തിയത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള ഫോം 6 തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രത്യേക സത്യവാങ്മൂല ഫോറം SIR പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിൻവലിച്ചു. മുൻ SIRലെ രക്ഷിതാവിന്റെയോ മുത്തച്ഛന്റെ മുത്തശ്ശിയുടെയോ വിശദാംശങ്ങൾ സമർപ്പിക്കാനായിരുന്നു പ്രത്യേക ഫോറം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ പ്രവേശനത്തിനുള്ള തീയതി ഈ മാസം 5 നീട്ടി. ഡ്യുവൽ ഡിഗ്രി സൗകര്യത്തോടെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് രീതിയിൽ 30 UG PG പ്രോഗ്രാമുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. മാങ്ങാറ്റിടം പഞ്ചായത്ത് ബീക്കൺ ടൗൺ പദ്ധതിയുടെ ഭാഗമായി 2 ശുചീകരണ പ്രവർത്തനം 3 നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ സന്ധ്യാലക്ഷ്മി നേതൃത്വം നൽകി. തളിപ്പറമ്പ് മണ്ഡലത്തിലെ വികസന പദ്ധതികൾ വേഗത്തിലാക്കാൻ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് TK ഗോവിന്ദൻ MLA ആവശ്യപ്രകാരം മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം ചേർന്നു. കായിക വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ ബുധനാഴ്ച ഇന്ത്യ നേടിയത് 4 സ്വർണമടക്കം 7 മെഡലുകൾ. ഇതോടെ 10 21 വെള്ളി 29 വെങ്കലം എന്നിങ്ങനെ ആകെ മെഡൽ നേട്ടം 60. മഴ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന്റെ സെമി ഫൈനലിൽ ഇന്ത്യയും ശ്രീലങ്കയും ഏറ്റുമുട്ടുന്നത്. ഇന്ന് രാവിലെ 10:30 മത്സരം. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇതുവരെ ഒറ്റ മത്സരം പോലും കളിക്കാതെയാണ് സെമിയിലെത്തിയത്. ഏഷ്യൻ ഗെയിംസ് വോളിബോളിലും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ക്വാർട്ടർ ഫൈനലിലാണ് ഇരു ടീമുകളും കൊമ്പ് കോർക്കുന്നത്. ഇന്ന് രാവിലെ 6:30 മത്സരം. ഇന്ത്യയുമായുള്ള സൗഹൃദ മത്സരത്തിന് യുറുഗ്വായ് ഫുട്ബോൾ ടീം കൊൽക്കത്തയിലെത്തി. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2 മത്സരങ്ങൾക്ക് ഇന്ന് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. സ്വന്തം തട്ടകത്തിലെ ആദ്യ മത്സരത്തിൽ തൃശൂർ മാജിക് FC ഫോഴ്സ കൊച്ചി FCയുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 മത്സരം. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ റെക്കോർഡ് റൺസ് ചേസ്. വിൻഡീസ് ഉയർത്തിയ 405 മറികടന്നു. ശുഭമൻ ഗില്ലിന് കരിയറിലെ 2nd ഇരട്ട സെഞ്ചുറി. രോഹിത് ശർമ്മക്ക് സെഞ്ചുറി, കരിയറിലെ 35th ശതകം. ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 8 ഇന്ത്യയുടെ ജയം. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യക്ക് തിളക്കം. വനിതാ 60 വിഭാഗത്തിൽ അരങ്ങേറ്റക്കാരിയായ പ്രിയങ്ക ഗംഗാസും പുരുഷ 90 വിഭാഗത്തിൽ കപിൽ പുഖാരിയെയും വെങ്കലം സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ ചിരവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും സെമി ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മത്സരം. തോൽവി അറിയാതെയാണ് ഇരു ടീമുകളും സെമി പോരാട്ടത്തിന് എത്തുന്നത്. വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ കടന്നു. സെമി ഫൈനലിൽ ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ചാണ് സുവർണ പോരാട്ടത്തിന് അർഹത നേടിയത്. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
2: big exclusive studio Kannur of Simbolo and Collar, other brands, Grandfos, Hutik, Vox Laminate.

0: ഫോൺ 9496420880
1: 8111 933 600
0: സിഎം വിസ്താര
1: സിഎം വിസ്താര നെല്ലൂന്നി
0: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492471400 7225900018. കുഞ്ഞകൃഷ്ണൻ കൊതേരി ആലപിച്ച് ഗാനം ഉറ്റവരില്ലപ്പാ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
3: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോർസ് പോന്നിയാ.
4: ഏയ്, അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. പൊട്,
2: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതെ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവൻ നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
4: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
0: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങളറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345. മറ്റൊരു നമ്പർ 9495532542.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഇന്ന് അഭിസംബോധന ചെയ്യും. സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വെസ്റ്റിൻഡീസിനെതിരായ 3 ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: യു പി എസ് സി സ്ഥാപിതമായതിന്റെ 100 വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ 1 ആരംഭിച്ച 1 നീണ്ട ആഘോഷങ്ങളുടെ സമാപനമാണ് ന്യൂഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്നത്. ചടങ്ങിൽ യു പി എസ് സി ശതാബ്ദി സ്മാരക നാണയവും സ്മാരക തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും. യു പി എസ് സിയുടെയും പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെയും നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ 100 സുപ്രധാന വിധികൾ എന്ന പുസ്തകം നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാൻമാരും അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും അക്കാദമിക് വിദഗ്ധരും പരിപാടിയിൽ പങ്കെടുക്കും. യു പി എസ് സി സംഘടിപ്പിക്കുന്ന 2 പരിപാടിയുടെ ഭാഗമായി ഇന്നലെ ശതാബ്ദി സമാരോഹ് മന്ഥൻ നടന്നു. ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കുകയും വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചു. വാണിജ്യം, പ്രതിരോധം, ഊർജ്ജം, നിർണായക സാങ്കേതിക വിദ്യകൾ തുടങ്ങി മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ഇരുവരും അവലോകനം ചെയ്തു. സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സഹകരണം തുടരാൻ ഇരു നേതാക്കളും തീരുമാനിച്ചു. രോഗപ്രതിരോധത്തിനും ആരോഗ്യ പ്രോത്സാഹനത്തിനും മുൻഗണന നൽകി സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 4 വേൾഡ് കോൺഗ്രസ് ഓൺ ഗ്യാസ്ട്രോ എൻട്രോളജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ കുടുംബത്തിനും 5 രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി 60 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 1990-2023 ഇടയിൽ രാജ്യത്തെ മാതൃമരണനിരക്കിൽ 86% കുറവുണ്ടായതായി അദ്ദേഹം പറഞ്ഞു. രോഗചികിത്സ, പുനരധിവാസം, സാന്ത്വന പരിചരണം എന്നിവയ്ക്കൊപ്പം രോഗപ്രതിരോധത്തിനും ആരോഗ്യ പ്രോത്സാഹനത്തിനും മുൻഗണന നൽകുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും നദ്ദ പറഞ്ഞു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ 279 വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ചടങ്ങിൽ DIDയുടെ വിവിധ IT പദ്ധതികൾ രാജ്യരക്ഷാമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പോളണ്ട് ധനമന്ത്രി ആൻഡ്രജ് ഡൊമാൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയിലെ വിസ്കോൺസിനിൽ G20 വ്യാപാരമന്ത്രിമാരുടെ യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ പുതിയ വഴികളെക്കുറിച്ച് ചർച്ച ചെയ്തതായി സമൂഹമാധ്യമക്കുറിപ്പിൽ ഗോയൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 പൂർത്തിയാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജൻ സേവാ സേ ദേശ് സേവ എന്ന ദർശനത്താൽ മുന്നോട്ട് പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിന് അക്ഷീണ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് അടിസ്ഥാന സൌകര്യങ്ങളും മികച്ച ഗതാഗത സംവിധാനങ്ങളും ഒരുക്കുക എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് ജമ്മുകശ്മീരിലെ ചിനാബ് അഞ്ചിഗഡ് റെയിൽവേ പാലങ്ങളിലൂടെ എങ്ങനെ പ്രാവർത്തികമാക്കപ്പെട്ടു എന്നതിനെക്കുറിച്ചാണ്.
1: കഴിഞ്ഞ വർഷം June 6 ചെനാബ് അഞ്ചിഗാഡ് റെയിൽവേ പാലങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവിന്റെ അടയാളങ്ങളും ജമ്മുകശ്മീരിലെ ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന സുപ്രധാന നാഴികക്കല്ലുകളുമായാണ് ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി ഈ പാലങ്ങളെ വിശേഷിപ്പിച്ചത്. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയുടെ നിർണായക ഭാഗമായ ഈ 2 പാലങ്ങളും ദുഷ്കരമായ മലനിരകളിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെനാബ് നദിക്ക് മുകളിൽ 359 ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെനാബ് റെയിൽ പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ്. 96 കേബിൾ പിന്തുണയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലമാണ് അഞ്ചി പാലം. ദുഷ്കരമായ ഭൂപ്രദേശം, ആഴമേറിയ മലയിടുക്കുകൾ, മോശം കാലാവസ്ഥ എന്നിവ അതിജീവിച്ച ഈ നിർമ്മാണ പ്രവൃത്തികൾക്ക് അത്യാധുനിക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകൾ ആവശ്യമായി വന്നു.
0: വിഖ്യാത സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ എം ടി വാസുദേവൻ നായരുടെ സ്മരണാർത്ഥം കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഡോക്യുമെന്ററി, ഹ്രസ്വചിത്രം എന്നിവയുടെ പ്രദർശനത്തിന് സ്ഥിരം വേദികൾ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ പ്രഖ്യാപിച്ച ഫിലിം സിറ്റിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സിനിമാ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇത്തവണത്തെ മേളയിൽ 7 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകാത്തത് സിനിമാ തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്നും ഈ ചിത്രങ്ങളുടെ പ്രദർശനാനുമതിക്കായി ഗവൺമെന്റ് പോരാട്ടം തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തക നിന സബ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി ചടങ്ങിൽ സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള മത്സര വിഭാഗത്തിൽ കമൽ കെ എം സംവിധാനം ചെയ്ത ക്ലോസ്അപ്പ് അപ് ക്ലോസ് ദ മേക്കിംഗ് ഓഫ് പൊളിറ്റിക്കൽ യു ബി യു മികച്ച ലോങ് ഡോക്യുമെന്ററിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2-ാമത്തെ മികച്ച ലോങ് ഡോക്യുമെന്ററിക്ക് 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സുഗന്ധി ഗദാധർ സംവിധാനം ചെയ്ത മൈ ഓട്ടർ ഡയറി കരസ്ഥമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ്, തിരുവല്ല മാർത്തോമ കോളേജ് എന്നിവയുടെ 1 വർഷം നീളുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിനു നേരെ പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കല്ലേറുണ്ടാവുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരികെ തീപ്പന്തമെറിയുകയും ചെയ്തതോടെയാണ് സംഘർഷാവസ്ഥ രൂപപ്പെട്ടത്. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും പ്രയോഗിക്കുകയും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ കയറി ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1990 December 14 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് October 1 വയോജനങ്ങളുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പുതിയ 2 പദ്ധതികൾ ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വെസ്റ്റിൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 2-ാം മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റിൻഡീസ് ഉയർത്തിയ 406 റൺസ് വിജയലക്ഷ്യം 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 43.3 ഓവറിൽ ഇന്ത്യ അനായാസം മറികടന്നു. 133 പന്തിൽ പുറത്താകാതെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 233 റൺസ് എടുത്തു. രോഹിത് ശർമ്മ 75 പന്തിൽ 101 റൺസ് നേടി തന്റെ 35-ാം ഏകദിന സെഞ്ചുറി കുറിച്ചു. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന താരമെന്ന നേട്ടം സ്വന്തമാക്കിയ ശുഭ്മാൻ ഗില്ലാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ന്യൂ ചണ്ഡീഗഡിൽ നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ ഇന്ത്യ 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കി. അമ്പെയ്ത്തിൽ 3 സ്വർണവും ഷൂട്ടിംഗിൽ 1 സ്വർണവുമാണ് ഇന്ത്യ നേടിയത്. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ കോമ്പൌണ്ട് ടീമിനത്തിൽ സഹീൽ യാദവ്, ഗണേഷ് മണിരത്നം, കുശാൽ ദലാൽ സഖ്യവും മിക്സഡ് ടീമിനത്തിൽ ചികിത, സഹീൽ യാദവ് സഖ്യവും വനിതകളുടെ ടീമിനത്തിൽ ജ്യോതി, പ്രതിക, ചികിത സഖ്യവുമാണ് സ്വർണം നേടിയത്. ഷൂട്ടിംഗ് ട്രാം മിക്സഡ് ടീമിനത്തിൽ നീരു ധാണ്ട, കിനാൻ ചെനായി സഖ്യം സ്വർണം നേടി. പുരുഷന്മാരുടെ ബോക്സിംഗ് 90 കിലോ വിഭാഗത്തിൽ കപിൽ പൊഖാരിയെയും വനിതകളുടെ 60 കിലോ വിഭാഗത്തിൽ പ്രിയയും വെങ്കലം സ്വന്തമാക്കി. ഗുസ്തി 87 കിലോ വിഭാഗത്തിൽ സുനിൽകുമാർ വെങ്കലം നേടി. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കൊളീജിയറ്റ് ചെസ് ടൂർണമെന്റിൽ വനിതാ വിഭാഗത്തിൽ ദേവഗിരി സെന്റ് ജോസഫ് കോളേജും പുരുഷ വിഭാഗത്തിൽ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജും ചാമ്പ്യന്മാരായി. പ്രധാന വാർത്തകൾ വീണ്ടും. യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വെസ്റ്റ് ഇൻഡീസിനെതിരായ 3 മത്സര ഏകദിന പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്യാം ഭാരതമണ്ഡപം ഇത്യത്ര സംഘലോകസേവായോഗസ്യ ശതാബ്ദി സമാരോഹേ സഹഭാഗം കരിഷ്യതി. സഹ അസ്മിന് അവസരെ ആയോജിതം കാര്യക്രമമപി സംബോധയിഷ്യതി. അയം കാര്യക്രമഃ വിഗതവർഷസ്യ ഒക്ടോബർ മാസസ്യ പ്രഥമദിനാങ്കാത് പ്രാരബ്ധാനാം ആവർഷം യാവത് പ്രവർത്തമാനാനാം സമാരോഹാണാം സമാപന സൂചകഃ ഭവിഷ്യതി. षड्विंशत्यधिक नवदश शततमे वर्षे संघलोकसेवायोगस्य स्थापनायाः शतवर्षपूर्त्यवसरे एतस्य समारोहस्य आयोजनं भवति. श्रीमोदी संघलोकसेवायोगस्य शताब्दी स्मारक नाणकम् अथ स्मारक प्रैष्य चटिकाञ्च प्रख्यापयिष्यति तथा 100 landmark judgments shaping the policies of UPSC and public service commissions in India iti namna ekasya pustakasya vimochanam api karishyati. Mantri mandalasya aarthika karya samitya hyah agrima vittiya varshasya rabi vipanan satrasya sarvesham sujitanam sasyanam nyunatama samarthanam mulyam vardhayitum anumodanam pradattam. കേന്ദ്രീയ സൂചനാ പ്രസാരണ മന്ത്രി അശ്വിനി വൈഷ്ണവ നവദില്യാം കേന്ദ്രീയ മന്ത്രിമണ്ഡലസ്യ ഉപവേശനാനന്തരം വാർത്താഹരാൻ സംബോധയൻ ഉക്തവാൻ യത് കൃഷകേഭ്യഃ തേഷാം കൃഷ്യുത്പാദാനാം ലാഭകരം മൂല്യം സുനിശ്ചേതും നിർണയഃ അയം ഗൃഹീതഃ.
3: सबसे पहला फैसला लिया गया रबी क्रॉप्स के लिए MSP तय करना. माननीय प्रधानमंत्री श्री नरेंद्र मोदी जी ने अपने कार्यकाल के आरंभ से ही MSP में 50% प्रॉफिट देना वो तय किया था. उस फैसले को इसमें लागू किया गया है. वीट बार्ली ग्राम लेंटिल्स रेपसीड मसूर मस्टर्ड और सेफ्लावर इन सब के लिए जो प्रोडक्शन कॉस्ट है उससे कम से कम 50% ज्यादा रखी गई है MSP.
2: कुसुम सस्यस्य समर्थन मूल्ये सर्वाधिकं 75,600 रूप्यकाणां सर्षपस्य 13,400 चणकस्य 83 गोधूमस्य च 25 रूप्यकाणां प्रति क्विंटल मितं परिवर्धनं विहितम्. एतदतिरिच्य मंत्रिमंडलेन हरितोर्जा वीथि इत्यस्य तृतीय चरणं अथ ऐतिहासिकी PM धारा योजना च समनुमोदिता. येन राज्येषु केन्द्र शासित प्रदेशेषु च 35,000 गीगावाट परिमितस्य नवीकरणीयोर्जा उत्पादनस्य सुगम संचारणं भविष्यति. भारतर्तु विज्ञान विभागेन अद्य तटीय कर्णाटक केरलम माहे आंतरिक कर्णाटक तमिलनाडु पुडुचेरी कराईकल चेत्येषु प्रदेशेषु विद्युत गर्जनेन सह प्रबल वृष्टिः पूर्वानुमानिता. ऋतु विभागेन अद्य नागालैंड मणिपुर मिजोरम त्रिपुरा प्रदेशेषु अपि समानैव ऋतु परिस्थितयः प्रवर्तिष्यन्ते इति संभावना अभिव्यक्ता. विभागेन उक्तं यत् रायलसीमा आंतरिक कर्णाटक उड़ीसा अरुणाचल प्रदेश असम मेघालय प्रदेशेषु अपि विद्युत गर्जनेन सह विद्युत्पातस्य च संभावना अस्ति. जापान देशे प्रवर्तमानासु एशिया क्रीडासु भारताय ह्यः अद्यावधि सर्वाधिकः सफल दिवसः अभवत्. भारतेन 4 सुवर्णपदकानि प्राप्तानि. अनेन भारतस्य पदक संख्या आहत्य 6 अभवत्, यस्मिन् 10 सुवर्णपदकानि 21 रजतपदकानि तथा 39 कांस्यपदकानि च सम्मिलितानि सन्ति. महिलानां हॉकी क्रीडायां भारतं ह्यः दक्षिण कोरिया दलं 2-0 इत्यंकः पराजित्य निर्णायक चक्रे प्रविष्टम्. तत्रैव स्क्वॉश क्रीडायां भारतस्य पुरुष दलं महिला दलं च उपांत्य चक्रे प्रविष्टे येन भारताय 2 अन्ये पदके सुनिश्चिते. पुरुष क्रिकेट क्रीडायां ह्यः रात्रौ गुवाहाटी नगरस्य बरसापारा क्रीडांगणे आयोजितायाः 3 स्पर्धायाः 1 दिवसीय अन्ताराष्ट्रिय श्रृंखलायाः 2वीतियायां स्पर्धायां भारतेन वेस्ट इंडीज दलं 8 स्तोभैः पराजितम् इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. കേരള ലോകായുക്ത 13 രാവിലെ 10 കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും 14 രാവിലെ 10 രാവിലെ 10:30 കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും ക്യാമ്പ് സിറ്റിംഗ് നടത്തും. ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാറും ഉപ ലോകായുക്ത ജസ്റ്റിസ് വി ഷർസിയും നേതൃത്വം നൽകും. സിറ്റിംഗുകളിൽ പുതിയ പരാതികൾ സ്വീകരിക്കും. കണ്ണൂർ ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് കോ ഓർഡിനേഷൻ സൊസൈറ്റി അഥവാ ടാഫ് കോഴ്സ് സംഘടിപ്പിക്കുന്ന തേനീച്ചകളുടെ പരിചരണത്തിൽ പ്രായോഗിക പരിശീലന പരിപാടി നാളെ രാവിലെ 10 മുതൽ ചിറ്റാരിപ്പറമ്പ് വെച്ച് നടക്കും. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനം നെടുമുണ്ട മലബാർ ഹണി ആൻഡ് ഫുഡ് പാർക്കിന്റെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കുന്നത്. പരിശീലന പരിപാടിയിൽ ചെറുതും വലുതുമായ തേനീച്ചകളുടെ പരിചരണത്തിലെ പ്രായോഗിക രീതികളിൽ പരിശീലനം നൽകും. ചിറ്റാരിപ്പറമ്പ് മലയാളം ഓപ്പൺ ലൈബ്രറിയിൽ വച്ചാണ് പരിശീലനം. തേനീച്ചകളുടെ പരിചരണത്തിലെ പ്രായോഗിക പരിശീലനത്തിന് പുറമെ തേനീച്ച കോളനിയുടെ ലഭ്യത, പരിചരണ രീതികൾ, തേനീച്ച വളർത്തലിൽ ലഭ്യമായ സബ്സിഡികൾ, തേനിന്റെ വിപണനം തുടങ്ങിയ കാര്യങ്ങൾ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9895415790 അല്ലെങ്കിൽ 9400475529 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലിറ്റററി ഫെസ്റ്റ് 3rd നാളെ മുതൽ 4th വരെ നടക്കും. ജവഹർ ലൈബ്രറി ലിറ്റററി ഫെസ്റ്റിന്റെ ഭാഗമായി മറ്റന്നാൾ വിദ്യാർത്ഥികൾക്കായി ഏകദിന ഡിജിറ്റൽ സിനിമാ ശില്പശാല സംഘടിപ്പിക്കുന്നു. ഡിജിറ്റൽ ചലച്ചിത്ര നിർമ്മാണത്തിലെ അടിസ്ഥാന തത്വങ്ങൾ, സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഷയങ്ങളിൽ രാവിലെ 10 മുതൽ വിദഗ്ധർ ക്ലാസ് എടുക്കും. കണ്ണൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ പേര്, വയസ്സ്, വിലാസം, മൊബൈൽ നമ്പർ, പഠിക്കുന്ന വിദ്യാലയം, മുൻപ് ഡിജിറ്റൽ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ദൈർഘ്യമുള്ള ക്ലിപ്പ് അല്ലെങ്കിൽ ലിങ്ക് എന്നിവ ഉൾപ്പെടുത്തി ഇമെയിൽ വഴി അപേക്ഷിക്കണം. ഇമെയിൽ ജവഹർ ലൈബ്രറി കണ്ണൂർ @gmail.com. ഫോൺ 9447034724 അല്ലെങ്കിൽ 04972700977. 2026 SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടി വിജയിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അഞ്ചരക്കണ്ടി സൗത്ത് യൂണിറ്റ് അംഗങ്ങളുടെ മക്കൾ, പേരമക്കൾ എന്നിവരിൽ നിന്ന് എൻഡോവ്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 15 October. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9446535559 അല്ലെങ്കിൽ 9895954385. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിൽ അറിയിപ്പുകൾ. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി പരിയാരം വികസന സമിതിയുടെ കീഴിൽ ഒഴിവുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തും. അഭിമുഖം 8th രാവിലെ 10:30 ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ വെച്ച് നടക്കും. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിതശാസ്ത്രം, നാച്ചുറൽ സയൻസ് എന്നീ ഒഴിവുകളിലേക്കുള്ള അഭിമുഖം ഇന്ന് രാവിലെ 11 നടക്കും. കാവിൻമൂല അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 ഇക്കണോമിക്സ് ജൂനിയർ വിഭാഗം ഒഴിവിലേക്കുള്ള അഭിമുഖം 16th രാവിലെ 10 നടക്കും. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ ഭാഗമായി തളിപ്പറമ്പ് ബ്ലോക്കിൽ പുതുതായി നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓൺ എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അക്കൗണ്ടന്റിനെ ആവശ്യമുണ്ട്. കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കുമാണ് അവസരം. അപേക്ഷയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും CDS ചെയർപേഴ്സൺ, മെമ്പർ സെക്രട്ടറി എന്നിവരുടെ സാക്ഷ്യപത്രം ഉൾപ്പെടെ ഒക്ടോബർ 12 വൈകിട്ട് 5 മുൻപ് ജില്ലാ മിഷൻ കോ ഓർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ BSNL ഭവൻ 3rd floor കണ്ണൂർ 670002 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0497270080. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ മേഖലാ 19 അലൂമിനി ക്ലബ്ബ് മട്ടന്നൂർ റീജിയൻ മീറ്റും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഇന്ന് വൈകിട്ട് 6:30 മട്ടന്നൂർ ലയൺസ് ഹാളിൽ വെച്ച് നടക്കും. കൂത്തുപറമ്പ് കോട്ടം കുറ്റിപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നാളെ നേർച്ച കലശമുണ്ടാകും. രാവിലെ 11 ശാസ്തപ്പൻ ഗുളികൻ പൂജ, ഉച്ചയ്ക്ക് 12 ഭഗവതിയുടെ നേർച്ച കലശം എന്നിവയുണ്ടാകും. സീനിയർ സിറ്റിസൺ ഫോറം മാലൂർ യൂണിറ്റിൻ്റെയും കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ ഒക്ടോബർ 7th സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തും. മാലൂർ സിറ്റിയിലെ പ്രഭാത് ആർട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മുതൽ 12:30 വരെയാണ് ക്യാമ്പ്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 794609052. മറ്റൊരു നമ്പർ 944609052. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: ബിജുട്ട, നീ എങ്ങോട്ടാ?
5: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
4: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
5: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
5: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
5: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
5: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
4: ആ പിന്നെന്നാ?
6: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
7: അച്ഛനെന്നാ ഇത്ര സന്തോഷം? ഹാള് കിട്ടിയാ?
8: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
6: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200+ പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
9: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
6: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
10: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
0: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

जय जवान വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്വാഗതം. ജയ് ജവാനിൽ ഇന്ന് വിമുക്ത ഭടനായ തുടീക്കളത്തെ ശ്രീ ഗോവിന്ദൻ നമ്പ്യാർ തന്റെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങൾ റേഡിയോ മലബാറിനോട് പങ്കുവയ്ക്കുന്നു.
1: റേഡിയോ മലബാറിന്റെ ജയ് ജവാൻ പരിപാടിയിലെ ഒരുപാട് സൈനികരുടെ അനുഭവങ്ങൾ നമ്മൾ ഈ ഒരു പരിപാടിയിലെ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചിറ്റാരിപ്പറമ്പ് സ്വദേശിയായ ഗോവിന്ദൻ നമ്പ്യാർ സൈനിക അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഏറെ സ്നേഹത്തോടെ ആദരവോടെ അതിലുപരി എന്താ പറയാ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം.
2: നമസ്കാരം സാർ. എന്റെ വീട് തുടീക്കളം. തുടീക്കളം അറിയപ്പെട്ട നാടാണ് ശിവക്ഷേത്രം, അവിടെയാണ് വീട്. അപ്പൊ ഞാൻ 1968 ഇന്ത്യൻ ആർമിയിൽ സേവനം നയിച്ചിരുന്നത്. അതുവരെ വിദ്യാഭ്യാസ കാലത്ത് രണ്ട് യുദ്ധത്തെ പറ്റി കേട്ടിട്ടുണ്ട്, 1962-65 ചേരുന്നതിന് മുന്നേ. അപ്പൊ അതൊക്കെ വളരെ ആവേശമായിരുന്നു, ഈ സേനയിൽ ചേരാനുള്ള ഒരു ആവേശമായിരുന്നു. ആ വാർത്തകളൊക്കെ അന്ന് ടി വി ഇല്ല, റേഡിയോയിൽ വരുന്ന വാർത്തകളും ഒക്കെ കേട്ടിട്ടാണ് ഈ ആവേശത്തോട്. പിന്നെ അന്ന് എനിക്ക് തൊഴിൽ പ്രശ്നവും വീട്ടിലൊക്കെ സാമ്പത്തികവും കുറവായിരുന്നു. അങ്ങനെയാണ് ആർമിയിൽ നമ്മൾ സേവനം തുടങ്ങുന്നത്. 1968 ജൂലൈ 10 ആർമി ഓർഡിനൻസ് കോർ, ഈ സ്റ്റോർ സൈഡുമായിട്ടുള്ള ബന്ധപ്പെട്ട AOC എന്ന് പറയുന്നത്, സ്റ്റോർ സൈഡുമായിട്ടുള്ള ലാമിനേഷൻ, ക്ലോത്തിങ്, മറ്റുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വിതരണം ചെയ്യുന്നത് ഈ കോറാണ്, ഈ യൂണിറ്റ് ആണ്.
1: അല്ല, ഇപ്പൊ പറഞ്ഞല്ലോ ഒരു ഒരു ഏരിയ തിരിച്ചിട്ട് ഇപ്പൊ സ്റ്റോർ സൈഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എങ്ങനെയാണ് അവിടുന്ന് ആ രീതിയിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യണോ? അവര് സെലക്ട്,
2: അതിന്റെ ഫാക്ടറികളില്ലേ ഇന്ത്യ മുഴുവൻ, അതിന്റെ ഫാക്ടറികൾ വ്യാപിച്ചു കിടക്കുന്നു. ആമുനേഷൻ ഫാക്ടറി, ഗൺ ഫാക്ടറി, ക്ലോത്തിങ് ഫാക്ടറി, അങ്ങനെ എല്ലാത്തിനും ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. രണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തെ തുടങ്ങി വെച്ചതാണ്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അത് വ്യാപിപ്പിച്ച് എല്ലാ സ്ഥലത്തും ഇതിനെ വലിയ ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നു. അവിടെ നിന്നാണ് ഉണ്ടാക്കുന്ന ഐറ്റംസ് നമ്മുടെ ഡെപ്പോകളിലേക്ക് അവരയച്ചു തരുന്നത്. അവിടെ നമ്മൾ ആവശ്യമുള്ള യൂണിറ്റുകൾ കൊടുക്കുന്നു, യുദ്ധത്തിനായി വിതരണം ചെയ്യുന്നു. അങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം. അങ്ങനെ പലവരും പല വിഭാഗങ്ങളിലായിട്ടാണ് ജോലി ചെയ്യുന്നത്.
1: ഇപ്പൊ പറഞ്ഞു, അന്ന് നിങ്ങൾ ഈ ആർമിയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ രണ്ട് യുദ്ധത്തിനെ കുറിച്ച് കേട്ടിട്ടാണ് താങ്കൾക്ക് താല്പര്യം ഉണ്ടായത്. ഇത് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ വീട്ടുകാരുടെ ആ ഒരു റിയാക്ഷൻ എന്തായിരുന്നു?
2: അന്ന് വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഗ്രാമീണ മേഖലയിലുള്ള കൃഷിക്കാരായിരുന്നു അച്ഛനും അമ്മയും. അവർക്കിതിനെപ്പറ്റി, അവർക്കൊരു മകന് തൊഴിൽ വേണം,

0: ഇല്ലേ?
1: അങ്ങനെ
0: ചിന്തിക്കുന്നവർ അന്ന് ഒരു ആവേശമായിരുന്നു. സേനയിൽ ചേരുവാന്ന് പറയുന്നത് ആവേശമായിരുന്നു. ഈ സേനയിൽ എല്ലാവർക്കും ചേരാൻ പറ്റൂല. അതൊരു പ്രത്യേക, എല്ലാവരുടെ തലയിലെഴുത്തും സേന എഴുതിയിട്ടില്ല. അതൊരു പ്രത്യേക രീതി തന്നെയാണ് സേനയിൽ ചേരുക എന്നുള്ളത്. അങ്ങനെയാണ് അതിൽ ചേർന്ന്, അതിനുശേഷം ട്രെയിനിങ് കഴിഞ്ഞു. പല ട്രേഡ് ഈ അവിടെ ഈ നമ്മുടെ ട്രേഡിനെ പറ്റിയുള്ള ട്രെയിനിങ് ഉണ്ട്, മാസങ്ങളോളം കൊല്ലങ്ങളോളം. നമ്മുടെ ഏത് തൊഴിലിന്റെ ഏതാണ്, എനിക്ക് ആമുനിഷൻ ട്രേഡായിരുന്നു. ആമുനിഷൻ സ്റ്റോർ കീപ്പിംഗ് ആദ്യം, അത് കഴിഞ്ഞ് അതിന്റെ ടെക്നിക്കൽ, ഇതൊക്കെ അതിനൊക്കെ പഠിപ്പിക്കാൻ സ്കൂളുകളൊക്കെ കോളേജുകളൊക്കെ ഉണ്ട് അവിടെ. അവിടെയൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഈ ട്രെയിൻ കിട്ടി. പിന്നെ പല ആമുനിഷൻ ഡെപ്പോസിലാണ് ഞാൻ സേവനം ചെയ്തത്. പിന്നെ അങ്ങനെ 1971 ഇന്ത്യ പാക് യുദ്ധം, ബംഗ്ലാദേശ് അതിലും പങ്കെടുത്തു. ബംഗ്ലാദേശ് അതിർത്തിയായ ഞാനന്ന് സിലിഗുരിയിലായിരുന്നു. സിലിഗുരി എന്ന് പറഞ്ഞാൽ അത് ബംഗ്ലാദേശിന്റെ സമീപ അവിടെ. അങ്ങനെ അവിടുന്ന് ആവശ്യത്തിനുള്ള ഈ അമ്മ്യൂണിഷൻസ് ഒക്കെ ഈ ഫൈറ്റിംഗ് യൂണിറ്റ്സ് അയക്കാൻ, അയച്ചു കൊടുക്കാനും. പിന്നെ യുദ്ധാനന്തരം ഞാൻ ബംഗ്ലാദേശിൽ യാത്ര ചെയ്തിട്ടുണ്ട്. യുദ്ധാനന്തരം നമ്മൾ യുദ്ധം ജയിച്ചല്ലോ. അന്ന് 10 ദിവസം യുദ്ധം കഴിഞ്ഞ് ജയിച്ചപ്പോൾ അതിനുശേഷം എനിക്ക് അവിടെ ബംഗ്ലാദേശിൽ പോകാനുള്ള അവസരവും ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 5-10 ദിവസം അവിടെ കഴിഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
1: ഈ യുദ്ധത്തിൽ എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല?
0: ഇല്ല, നമുക്ക് ഈ ഓർഡിനൻസുകളുടെ പ്രത്യേകതയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകണ്ട. നമ്മുടെ അടുത്ത് അവരുടെ ആവശ്യം ഒരുക്കി കൊടുത്താൽ മതി. അവരുടെ ഇന്റൻഷൻ കൊണ്ട് നമ്മുടെ അടുത്ത് വരും, നമുക്ക് ഇന്ന ഇന്ന സാധനം വേണം. അത് നമ്മുടെ സിസ്റ്റമുണ്ട് അവിടെ, അത് കൺട്രോൾ ചെയ്യുന്ന ഓഫീസുകളുണ്ട്. അതനുസരിച്ച് നമുക്ക് പറയും. അതനുസരിച്ച് നമ്മുടെ ഈ സാധനങ്ങൾ അവർക്ക് ചിലത് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടി വരും, ചിലത് അവർ വരും വാഹനമായിട്ട്. ഈ ഇന്റൻഷനും ഈ ഇതൊക്കെ ആവശ്യമായിട്ട് വരുമ്പം അവർ കൊടുക്കും. അങ്ങനെയാണ്.
1: ഇപ്പോ അന്ന് കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇന്നത്തെ പോലെയല്ല.
0: കമ്മ്യൂണിക്കേഷൻ ഇല്ല അന്ന്. നമ്മൾ ഒരവധി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോയാൽ അവിടെ എത്തിക്കഴിഞ്ഞ് കത്തയച്ച് അതിൽ മാത്രമേ നമ്മൾ വിവരങ്ങൾ, നമ്മളവിടെ എത്തിയോ ഇല്ലോ എന്നുള്ളത് അറിയുന്നത് പോലും ഈ കത്ത് വീട്ടിലെത്തിയാലാണ്. പക്ഷെ അന്ന് നിങ്ങൾക്ക് അത് അറിയില്ല. ടെലിഗ്രാം അയക്കാൻ നിൽക്കൂല. കാര്യം ഈ ഫോർവേഡ് ഏരിയയിലൊന്നും ടെലിഗ്രാം സിസ്റ്റം കുറവാണ്. പിന്നെ അങ്ങനെ ടെലിഗ്രാം അയച്ച് വിവരം അറിയിക്കേണ്ട കാര്യങ്ങളും ഇല്ല. എമർജൻസി ആണല്ലോ. ഫസ്റ്റ് പോസ്റ്റിംഗ് ട്രെയിനിങ് സെക്കൻഡ് റവായിലായിരുന്നു. ബേസിക് ട്രെയിനിങ് ആർമിയുടെ ബേസിക് ട്രെയിനിങ് ഉണ്ട് 6 മാസം. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ട്രെയ്ഡ് കൊടുക്കും. നമ്മൾ ചേർക്കുമ്പോൾ തന്നെ ഇന്ന ഇന്ന ട്രെയിനാണ് നിങ്ങൾക്ക്, ക്ലർക്ക് ആണ്, സ്റ്റോർ കീപ്പർ ആണ്, അല്ലെങ്കിൽ ജനറൽ ഡ്യൂട്ടി ആണെന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയത് അന്ന് സ്റ്റോർ കീപ്പർ ട്രെയിനായിരുന്നു. ഈ ആമുനിഷന്റെ അതിന്റെ ട്രെയിനിങ് ജബൽപൂരാണ്. അതിൽ ഈ ആർമി ഓർഡിനൻസ് ഫോർ സ്കൂൾ അവിടെയാണ് എല്ലാ ട്രെയിനിങ്ങും കൊടുക്കുന്നത്. ഈ സ്റ്റോർ സംബന്ധമായിട്ടുള്ള എല്ലാ സ്റ്റോർസിന്റെയും ക്ലർക്കിൻ്റെതൊക്കെ ട്രെയിനിങ് അവിടെ കൊടുക്കും. അങ്ങനെ അതിനുശേഷം ആണ് ഞാൻ കുറെ നാൾ ഈ സ്റ്റോർ കീപ്പർ ജോലി ചെയ്തപ്പോഴാണ് എന്നെ ഈ ആമുനിഷൻ ടെക്നീഷ്യൻ ട്രെയിനിലേക്ക് കൺവേർഷൻ ചെയ്തത്.
1: പ്രൊമോഷൻ
0: അല്ല, അത് കൺവേർഷനാണ്. പ്രൊമോഷൻ കൂടിയാണ് അത്, ട്രെയിഡിന്റെ കൺവേർഷൻ. അതിന് നമ്മൾ ട്രെയിനിങ് ചെയ്യണം, അതിന്റെ ട്രെയിനിങ്ങിന് അയക്കുന്ന നമ്മളെ അവർ. അതൊക്കെ നമ്മുടെ പ്രൊഫഷൻസി നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇതിന് ചെയ്യാൻ കഴിയുള്ള ആളാണോ? നമ്മളത് കുട്ടിക്കാലയല്ലേ, നമുക്കൊന്നും അങ്ങനെ ഒരു പക്വത ഒന്നും വന്ന കാലമല്ല. അന്ന് നമുക്ക് ജോലി ഇവിടെ കൃഷിയായിരുന്നു. അച്ഛനും നമുക്ക് അമ്മ അവർക്ക് സഹായിക്കുമായിരുന്നു കൃഷി ജോലി. അങ്ങനെയാണ് പോസ്റ്റിംഗ് ഉണ്ട്.
1: ഇഷ്ടപ്പെട്ട
0: നമ്മുടെ ട്രേഡിന്റെ ആ ക്വാളിറ്റി നോക്കുമ്പോ എല്ലാം ഇഷ്ടപ്പെട്ട സ്ഥലങ്ങള്, എല്ലാം മേജർ ഡെപ്പോസാണ്, അമ്മ്യൂണിഷൻ ഡെപ്പോ. അവിടെയും പോസ്റ്റിംഗ് കിട്ടി.
1: ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ? ചലഞ്ചിങ് ഏരിയ അങ്ങനെയാണ് എങ്കിലും ഒരു യുദ്ധം എന്നൊക്കെ പറയുമ്പോ അതിന്റെ അലകൾ,
0: അതിന്റെ അലകൾ നമ്മൾ അങ്ങനെ ബാധിക്കുന്നില്ല. ഈ യുദ്ധത്തെ അലകൾ ബാധിക്കുന്നത് കൂടുതൽ ഫൈറ്റിംഗ് ട്രൂപ്സിനാണ്, നമ്മുടെ സർവീസ് ട്രൂപ്സായിരുന്നു. ഈ ഫൈറ്റിംഗ് ട്രൂപ്സിന്
1: എന്തായാലും അതിന്റെ ഒരു ജാഗ്രതയും അതിന്റെ ഒരു ഇതും എന്തായാലും നിങ്ങളിലേക്കും വരുമല്ലോ.
0: വന്നു, നമുക്ക് വന്നു, നമുക്ക് അതിനെ പറ്റിയുള്ള അറിവ് കിട്ടി. അല്ലെങ്കിൽ ഈ ട്രേഡിനെ പറ്റി ആർക്കും പുറത്ത് അറിവ് കൊടുക്കില്ല. ഈ ട്രേഡിന്റെതും ഇതിന്റെ രഹസ്യഭാവം പുറത്തങ്ങനെ ആർക്കും കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ട്രേഡ് കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ
1: അറിയുള്ളൂ.
0: നമ്മുടെ അതിന്റെ ഇത് അത്ര സെക്യൂരിറ്റിയാണ്. നമ്മളിപ്പം നമ്മുടെ സേനയിൽ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ് വെപ്പൺസ്, ഏതാണ് ആമുനേഷൻ, ഇതൊക്കെ അങ്ങനെ പുറത്ത് പറയുന്നതല്ല. അതാണ്
1: ഇപ്പം ഇങ്ങനത്തെ വെപ്പൺസും കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. എപ്പോഴെങ്കിലും എന്തെങ്കിലും
0: ഇല്ല, അങ്ങനെയുള്ള അപകടങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല.
1: പിന്നെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഓർമ്മകള് അല്ലെങ്കിൽ അങ്ങനെ
0: അങ്ങനെ ഇതൊന്നും ഇല്ലേ? കാരണം

0: അങ്ങനെ
1: അങ്ങനെയുള്ള ട്രീഡ് അങ്ങനത്തെ ആയതുകൊണ്ട് നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സഹപ്രവർത്തകർക്ക് സിവിലിയൻസ് ആയിരുന്നു. ഈ അമ്മുനിഷൻ ഡിപ്പോയിൽ നമ്മൾ ചെറിയ ശതമാനേ സേനാംഗങ്ങളുള്ളൂ, ബാക്കിയെല്ലാം സിവിലിയൻസ് ആണ്. ഈ ഫോർത്ത് ക്ലാസ് ഫോർ എംപ്ലോയീസ്, ക്ലർക്ക്സ്, സ്റ്റോർ കീപ്പർ, നമ്മളെ അവനാണ് കൂടുതലും. സെൻട്രൽ ഗവൺമെന്റിന്റെ എംപ്ലോയീസ് ആണ് അവര്, അവരാണ്
2: ലീവിനൊക്കെ വന്ന് എപ്പോഴെങ്കിലും തിരിച്ച് ലീവ് ക്യാൻസൽ ചെയ്ത് പോകും.
1: അതിലൊന്നും ആവശ്യമാണ്. അത് ഞാൻ ഈ പറഞ്ഞത് അത് ഈ ഫൈറ്റിംഗ് ട്രൂപ്സിലാണ് കൂടുതൽ ബാധിക്കുന്നത്.
2: ഇമ്മീഡിയറ്റ്
1: പെട്ടെന്ന് ഈ ഫോർവേഡ് ഏരിയയിലേക്കൊക്കെ പോകേണ്ടവര്
2: എങ്ങനെയായിരുന്നു അന്നൊരു മിലിറ്ററിക്കാരൻ എന്ന രീതിയിൽ നാട്ടില് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള അവരുടെ ഒരു
1: സുഹൃത്തുക്കൾക്ക് അന്ന് കുറവാണ്, ഇന്നുള്ളത് പോലെ ഇല്ല സൗഹൃദങ്ങളല്ല. അന്ന് ഇതുപോലെ ആളുകളില്ല. അന്നെല്ലാം ഈ ഗ്രാമത്തിലുള്ളവരും എല്ലാം ഈ തൊഴിലും ആയിട്ട് എങ്ങനെയെങ്കിൽ ആയിരിക്കുന്നവരാണ്. നമ്മുടെ സഹപാഠികൾ തന്നെ വളരെ കുറവാണ് സ്കൂൾ. നമ്മളന്ന് കുടികളൊന്ന് ഹൈസ്കൂൾ പഠിക്കാൻ പോയി കൂത്തുപറമ്പിലാണ്. യാത്രാ സൗകര്യം ഇല്ലാത്ത കാലത്തൊക്കെ നമ്മൾ നടന്നിട്ടൊക്കെയാണ് ഇത് വഴിയൊക്കെ പോയിട്ട് സ്കൂൾ പഠിക്കുന്നതല്ലേ എല്ലാ സ്ഥലത്തും സ്കൂൾ. അപ്പൊ അന്ന് സുഹൃത്തുക്കളുണ്ട്, എന്നാലും ഒരു പരിയും ഇല്ല, ഇന്നത്തെ പോലെ ഇല്ല.
2: ഇന്ന് സംവിധാനങ്ങൾ കൂടിയാണ്, വാട്സാപ്പ്,
1: വാട്സാപ്പ്, മൊബൈൽ.
2: അതെ അതെ അതെ. പിന്നെ ഫാമിലിയെ കുറിച്ച്,
1: ഫാമിലി വൈഫ് അവിടെ ഇരിക്കുന്നുണ്ട്, മൂന്ന് മക്കളാണ്. ആനന്ദവല്ലി മക്കൾ മൂന്ന് മക്കളാണ്, രണ്ടു പെണ്ണും ഒരാണ്. മൂത്ത മകളാണ്, മൂത്ത മകൾ കുവൈത്തിൽ, കുവൈത്ത് മിനിസ്ട്രിയിൽ ജോലി ചെയ്യുകയാണ്. മകനും കുവൈത്തിലാണ്, രണ്ടുപേരും കുവൈത്തിൽ. മകളുടെ ഭർത്താവ് അവിടെ ബിസിനസ്സാണ് കുവൈത്തിൽ. മകന്റെ ഭാര്യ ഒരു അധ്യാപികയാണ്, അവിടെ ഒരു അമേരിക്കൻ സ്കൂൾ, അവരുടെ ഇവിടെ ക്വാളിഫൈഡ് ആയതാണ്. തളിപ്പറമ്പിലാണ് അവളുള്ളത്. ഇനിയൊരു മകൾ, അവളെ കല്യാണം കഴിച്ച് ഇവിടെ ചാല കണ്ണൂരാണ്.
2: വേറെ
1: ഇപ്പം കാർഷിക മേഖലയിലാണ് ജോലി. ഇപ്പോഴും ഫുൾ ടൈം ജോലിയായിരിക്കും, കാരണം ഈ രാവിലെയെല്ലാം ജോലി ചെയ്തു വരികയാണ്. ഇപ്പോഴും ആരോഗ്യത്തിന് കുറവില്ല, എനർജറ്റിക് തന്നെയാണ്. 40 വർഷമായി റിട്ടയറായിട്ട്, 84 ആദ്യം പറഞ്ഞത്. ഞാൻ 16 വർഷം ചെയ്തപ്പം അന്ന് സ്വന്തം ഇഷ്ടത്തിന് വിട്ടുപോകുന്നതാണ്. അതാണ്. പക്ഷെ അന്ന് സർവീസിലിരുന്നുണ്ട്, ഇന്ന് വലിയ പെൻഷനൊക്കെ കൂടുതലുണ്ട്, കിട്ടുമായിരുന്നു.
2: പക്ഷെ നാട്ടിൽ
1: അതൊന്നുമില്ല, അന്നൊക്കെ ഈ സർവീസ് സേവ വ്യവസ്ഥകൾ കുറവാണ്. ഇന്നാണ് ശമ്പളം കൂടുതൽ. അന്ന് 16 വർഷം സർവീസ് ചെയ്തപ്പോ അന്നത്തെ ശമ്പളം 1000 രൂപയാണ്. 40 കൊല്ലം മുമ്പിലാണ്, 40 ഇയേഴ്സ് ബാക്കാണ്. ഇന്ന് അത് വലിയ തുകയാണ്. അത് അതുകൊണ്ട് പിന്നെ നാട്ടിൽ വന്ന കൃഷി ചെയ്യാൻ കൃഷിഭൂമിയൊക്കെ ഉണ്ട്. പിന്നെ കൃഷിയോട് കൂടുതൽ താല്പര്യമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ജോലി പോകുന്നതിന് മുമ്പ് തന്നെ അച്ഛനും അമ്മയും ഒക്കെ സഹായിക്കുമായിരുന്നു കാർഷിക മേഖലകളിൽ. അങ്ങനെയായിരുന്നു. ഇപ്പൊ ഇല്ല, ഇപ്പൊ ജീവിച്ചിരിക്കില്ല. എല്ലാവരും കൃഷിയായിരുന്നു. അച്ഛനും അമ്മക്കും 3 മക്കളുണ്ടായിരുന്നു. എന്റെ ജ്യേഷ്ഠ സഹോദരനും ISRO ജോലിയായിരുന്നു. അവരും ISRO ഒന്ന് റിട്ടയറായി. അവര് ചെയർമാന്റെ പേഴ്സണൽ സെക്രട്ടറി ഒക്കെ ജോലി ചെയ്യുന്നതാണ്. ശേഷന്റെ ഒക്കെ അവർ റിട്ടയറായി, ഇപ്പം ജീവിച്ചിരിക്കും. അനിയൻ ഗൾഫിൽ പോയതിനു ശേഷം അവിടെ ജോലി ചെയ്തു.
2: നമ്മുടെ ഈ ഒരു പുതുതലമുറ സർവീസിലേക്ക് കടന്നു വരുന്നവരോട് എന്താണ് പറയുന്നത്?
1: അവരോട് പറയാം, അവര് നല്ല ഭാവിയുള്ളവരാണ്. ഇന്ന് പക്ഷെ ഇന്നിപ്പം പുതിയ നിയമങ്ങൾ മാറ്റി വന്നു. ഈ എന്താ പറയുന്നത്, പുതിയ അഗ്നിവീരൻ, അത് അത്ര സക്സസ് അല്ല എന്നുള്ളതാണ് കാര്യം. 4 വർഷം കൊണ്ട് ഒരു ഒരു സൈനികന് പക്വത വരില്ല. അവൻ എങ്ങനെ യുദ്ധം ചെയ്യും, പക്വതയില്ലാത്ത കാലമാണ് 4 വർഷം. 4 വർഷം കൊണ്ട് അവൻ പിരിഞ്ഞ് വീട്ടിലേക്ക് പോകും. അത് പേര് മാത്രമേ ഉള്ളൂ. അവന് 10 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് സേനക്ക് അറിയില്ല എന്താണെന്ന്. 4 വർഷം കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല. 4 വർഷം എന്നാൽ നമ്മുടെ ട്രെയിനിങ് പീരീഡ് മാത്രമാണ്. 4 വർഷത്തിൽ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ 4 വർഷത്തിൽ 8 മാസം അവൻ അവധിയാണ്. 2 വർഷത്തിൽ 2 മാസത്തെ അവധി. അപ്പൊ 4-8 മാസം അവധി പോയി, പിന്നെ ബാക്കി ഉള്ള കാലയിലുള്ളൂ. അതൊരിക്കും സക്സസ് അല്ല എന്നുള്ളതാണ്. സക്സസ് അല്ലാത്തൊരു ഒരു ഗുണമില്ലാത്ത ഒരു പദ്ധതിയാണത്. അതെന്താണ് ഭരണാധികാരികൾ ഇങ്ങനെ ചെയ്തത് എന്നുള്ളതിൽ നമുക്ക് അത്ര.
2: അഗ്നിവർ ഒഴികെ നമ്മുടെ സേനാ രംഗത്തേക്ക് ഒരുപാട് പേര്
1: വരുന്നുണ്ട്. ഇപ്പൊ നല്ല താല്പര്യത്തിൽ വരും ചെറുപ്പക്കാർ, വരുന്ന കുട്ടികൾ വരുന്നു.
2: അവരോട് എന്താ പറയാനുള്ളത്?
1: അവരോട് പറയാനുള്ളത് നല്ല, നമ്മളവിടെ സേവനത്തിലിരിക്കുമ്പോൾ വളരെ പക്വതയോടുകൂടിയും വിനയത്തോടുകൂടിയും എല്ലാം അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജോലി ചെയ്യാം. അതാണ് അവരോട് പറയുന്നത്. സത്യസന്ധമായിട്ട് അച്ചടക്കമാണ് പട്ടാളത്തിന്. അത് അത് പാലിച്ചേ, അതിപ്പോ എങ്ങനെയായാലും പാലിച്ചേ പറ്റുള്ളൂ. ആ അച്ചടക്കത്തോടുള്ള ജീവിതം പ്രവർത്തനങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അച്ചടക്കം ഉണ്ടെങ്കിൽ സേനയിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അച്ചടക്കം ഇല്ലെങ്കിൽ അവിടെ നമുക്ക് നിലനിൽപ്പില്ല. അതാണ്.
2: ഒരുപാട് സന്തോഷം അങ്ങയുടെ ആ ഒരു അനുഭവം നമ്മുടെ റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ സാധിച്ചാല് ഒരുപാട് സന്തോഷം. നന്ദി.
0: പ്രിയ ശ്രോതാക്കളെ, വിമുക്ത ഭടനായ തുടിക്കളത്തെ ശ്രീ ഗോവിന്ദൻ നമ്പ്യാർ തന്റെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ. അദ്ദേഹത്തിന് റേഡിയോ മലബാറിന്റെ ആദരവ് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജയ് ജവാൻ ഇവിടെ പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.

ജയ് ജവാൻ വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ പ്രക്ഷേപണ പരമ്പര.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്.
3: പ്രധാന വാർത്തകൾ. UPSC ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ജനങ്ങൾക്ക് സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യം മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ബാങ്കിംഗ് രേഖകൾ തെളിവായി ഉപയോഗിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഏഷ്യൻ ഗെയിംസിൽ 60 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് നടക്കുന്ന UPSC ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഒരു റിപ്പോർട്ട്.
4: 1926 UPSC സ്ഥാപിതമായതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ 1 ആരംഭിച്ച ആഘോഷ പരിപാടികളാണ് ഇന്ന് സമാപിക്കുന്നത്. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക നാണയം, തപാൽ സ്റ്റാമ്പ് എന്നിവയും 100 ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഷേപ്പിംഗ് ദ പോളിസീസ് ഓഫ് UPSC ആൻഡ് പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകവും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാൻമാരും അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥർ, വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും. UPSC സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി ഇന്നലെ ഭാരത് മണ്ഡപത്തിൽ ശതാബ്ദി സമാരോഹ് മന്ദൻ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ വിവിധ IT സംരംഭങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ആർമി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റത്തെ സക്ഷം പ്ലാറ്റ്ഫോമുമായി സംയോജിപ്പിക്കുക, പേയ്മെന്റ് റൂട്ടിംഗ് ആന്റ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ നിരവധി പ്രസിദ്ധീകരണങ്ങളും അദ്ദേഹം പുറത്തിറക്കും. രോഗപ്രതിരോധത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും മുൻഗണന നൽകിക്കൊണ്ട് സമഗ്രമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതി ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന 4 ദിവസത്തെ വേൾഡ് കോൺഗ്രസ് ഓഫ് ഗ്യാസ്ട്രോ എൻഡറോളജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി 60 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പരിരക്ഷ ലഭിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി.
5: ആയുഷ്മാൻ ഭാരത്

0: ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഓഗസ്റ്റ് 13-നാണ് നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. നിലവിൽ ഉണ്ടായിരുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 1891 പകരമാണ് പുതിയ നിയമം. ബാങ്കേഴ്സ് ബുക്കിന്റെ ഡിജിറ്റൽ രേഖകൾ തെളിവായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യവസ്ഥയും ഈ നിയമത്തിലുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1991 ഒക്ടോബർ 1 മുതലാണ് മുതിർന്നവർക്കു വേണ്ടി ഐക്യരാഷ്ട്രസഭ ദിനം ആചരിച്ചു തുടങ്ങിയത്. ദീർഘായുസിന്റെ കാലം ദീർഘകാല ജീവിതത്തിനായി ഒരു പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജനങ്ങളുടെ അവകാശങ്ങൾ, അന്തസ്, സാമൂഹിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇതിനോടനുബന്ധിച്ച് ഇന്നലെ നടന്ന വിളംബര ജാഥ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം Instagram അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ തീരദേശ ദൌത്യം നടപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. 767 കോടി രൂപ വകയിരുത്തിയിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതി രാജ്യത്തെ 9 തീരദേശ സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 2031 വരെ നടപ്പാക്കും. തീരദേശ മേഖലകളുടെ പ്രതിരോധശേഷിയും സുസ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനും നീലസമ്പദ്വ്യവസ്ഥയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നതായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് ശ്രീ യാദവ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ബാങ്കിംഗ് സെക്ടർ ക്ലീൻ ആപ്പിനെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
2: ബാങ്കിംഗ് മേഖലയിലെ കിട്ടാക്കടം കുറയ്ക്കാനും ബാങ്കുകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുമായി റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും സഹകരിച്ച് നടപ്പാക്കിയ പ്രക്രിയയാണ് ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പ്. ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റുകൾ പൂർണ്ണമായും സുതാര്യമാക്കുക, പൊതുമേഖലാ ബാങ്കുകളെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭത്തിലെത്തിക്കുക എന്നിവയായിരുന്നു ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 2006-2008 കാലഘട്ടത്തിലെ അമിതമായ വായ്പാ വിതരണത്തെ തുടർന്ന് തകർച്ചയിലെത്തിയ ബാങ്കിംഗ് മേഖലയെ വീണ്ടെടുക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിച്ചു. വായ്പ നൽകാനുള്ള ബാങ്കുകളുടെ ശേഷി വർദ്ധിച്ചതോടെ രാജ്യത്തെ ക്രെഡിറ്റ് വളർച്ച 18.8% ഉയർന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വച്ഛതാ സേ സമൃദ്ധി സന്ദേശമുയർത്തിക്കൊണ്ട് നടക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിനിന്റെ ഭാഗമായി MPEDA നെറ്റ് ഫിഷിന്റെ നേതൃത്വത്തിൽ ആലപ്പാട് അഴീക്കൽ ഫിഷിംഗ് ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ, അനുബന്ധ തൊഴിലാളികൾ, ബോട്ടുടമകൾ എന്നിവർക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ ഹാർബറിൽ നിന്നുള്ള 50-ലധികം പേർ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ന്യൂഡൽഹിയിൽ ദേശീയതല സഫായി മിത്ര സുരക്ഷാ ഏവം സമ്മാൻ ശിവർ സംഘടിപ്പിച്ചു. നമസ്തേ പദ്ധതി കേന്ദ്ര ക്ഷേമസഹായങ്ങൾക്കപ്പുറം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സാമൂഹിക സാമ്പത്തിക ഉന്നമനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ. നിലവിൽ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഇന്നലെ 4 സ്വർണവും 3 വെങ്കലവുമാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. അമ്പെയ്ത്തിൽ 3 സ്വർണവും ഷൂട്ടിംഗിൽ 1 സ്വർണവുമാണ് ഇന്നലെ ലഭിച്ചത്. ബോക്സിംഗിൽ 2ഉം ഗുസ്തിയിൽ 1 വെങ്കലവും ഇന്നലെ ലഭിച്ചു. ഗുവാഹത്തിയിൽ നടന്ന ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റിൻഡീസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 405 റൺസ് നേടി. ജോൺ ക്യാംപ്ബെൽ, ഷായ് ഹോപ്പ്, അമീർ ജംഗു എന്നിവർ സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിൽ 27 പന്ത് ബാക്കി നിൽക്കെ 2 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം കണ്ടു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 133 പന്തിൽ നിന്ന് പുറത്താകാതെ 223 റൺസും രോഹിത് ശർമ്മ 75 പന്തിൽ 101 റൺസും നേടി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗിൽ പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ഒജെ ജനീഷ്, ഷാഫി പറമ്പിൽ എംപി ഉൾപ്പെടെയുള്ളവർ നയിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് സംഘർഷം ഉണ്ടായത്. പ്രകടനത്തിനു നേരെ പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കല്ലേറുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരികെ തീപ്പന്തം എറിയുകയും സ്ഥലത്ത് വൻ സംഘർഷാവസ്ഥ രൂപപ്പെടുകയുമായിരുന്നു. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും പ്രയോഗിക്കുകയും ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. അതേസമയം ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ പി കെ കൃഷ്ണദാസിന്റെ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ മാരാർജി

അവന് നേരെയും കുപ്പികളും കല്ലുകളും വലിച്ചെറിഞ്ഞ് ആക്രമണം നടത്തിയതായി ആരോപണമുണ്ട്. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ മേഖലയിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. UPSC ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ജനങ്ങൾക്ക് സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യം മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ബാങ്കിംഗ് രേഖകൾ തെളിവായി ഉപയോഗിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഏഷ്യൻ ഗെയിംസിൽ 60 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടിനും പരിസരത്തിനു ചുറ്റും വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു ചെറു ജീവിയാണ് കൊതുക്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും മനുഷ്യരിൽ പല രോഗങ്ങളും പടർത്താൻ കഴിയുന്ന ജീവിയാണ് കൊതുകുകൾ. മുട്ടയിടുന്നത് സാധാരണയായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ്. അതുകൊണ്ട് തന്നെ വീടിനും പരിസരത്തിനുമുള്ള വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക എന്നതാണ് കൊതുകുകളുടെ പെരുപ്പം തടയാനുള്ള പ്രധാന മാർഗങ്ങളിലൊന്ന്. എല്ലാ കൊതുകുകളും മനുഷ്യരെ കടിക്കണമെന്നില്ല. പ്രധാനമായും പെൺ കൊതുകുകളാണ് മനുഷ്യരുടെയും മറ്റ് ജീവികളുടെയും രക്തം കുടിക്കുന്നത്. മുട്ടകൾ വികസിപ്പിക്കാൻ ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നതിനാണ് പെൺകൊതുകുകൾ രക്തം കുടിക്കുന്നത്. ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്നതിൽ ചില കൊതുകുകൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് കൊതുകിനെ വെറുമൊരു ശല്യക്കാരനായി കാണാതെ ആരോഗ്യത്തിന് ഭീഷണിയാകാവുന്ന ഒരു ജീവിയായി കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ശാസ്ത്രവീഥിയിൽ ഏത് ജീവിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കണമല്ലോ. കൊതുകിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ അറിയാൻ പോകുന്നത്. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
2: ഭൂമിയിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാരകമായിട്ടുള്ള ജീവി ഏതായിരിക്കുമെന്നാണ് നമ്മൾ കരുതുക? ആനയോ കടുവയോ കാട്ടുപോത്തോ കരടിയോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വിഷപ്പാമ്പുകളോ കൊമ്മൻ സ്രാവോ ഒക്കെ ആവും എന്നാണ് നമ്മളൊക്കെ കരുതുക. പക്ഷെ അതല്ല, ഭൂമിയിലെ ഏറ്റവും മാരകമായിട്ടുള്ള ജീവി കൊതുകാണ്. ഇത്തിരി പോന്ന കൊതുക്. മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യർ ഇത്രയും പേടിച്ച ഒരു ജീവി വേറെയില്ല. റോമ സാമ്രാജ്യത്തെ പേടിപ്പിച്ച് വിറപ്പിച്ചതും പതനത്തിലെത്തിച്ചതും കൊതുകാണ്. പട്ടാളക്കാർക്ക് മൊത്തം മലമ്പനി വന്നാൽ പിന്നെ എന്ത് യുദ്ധം, പിന്നെ എന്ത് സാമ്രാജ്യം? ചെങ്കിസ്ഖാനും അബ്രഹാം ലിങ്കനും ജോർജ് വാഷിംഗ്ടണും റൂസ്വെൽട്ടും കെന്നഡിയും ഒക്കെ മലേറിയയുടെ കെടുതി സ്വയം അനുഭവിച്ചവരായിരുന്നു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചത് ഇത്തിരി പോന്ന ഒരു കൊതുക് കടിച്ച് കിട്ടിയ രോഗം കൊണ്ടാണ്. ഡാന്റെ, മദർ തെരേസ, ലിവിങ്സ്റ്റൺ, വാസ്കോഡഗാമ ഇവരൊക്കെയും മരിച്ചത് കൊതുക് കടി കൊണ്ടാണ്. ഇത്തരത്തിൽ കൊതുകുകൾ കൊന്ന വമ്പന്മാരുടെ നിര നീണ്ടതാണ്. അപ്പോഴിന്ന് നമുക്ക് കൊതുകിന്റെ കൗതുക ഭീകര ജീവിതം സംസാരിക്കാം. മനുഷ്യർ പരിണമിച്ചുണ്ടാകുന്നതിനും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 187 ദശലക്ഷം വർഷം മുമ്പ് തന്നെ പരിണമിച്ച് ഉണ്ടായി ഈ ഭൂമി അടക്കി വാണവരാണ് കൊതുകുകൾ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് മനുഷ്യരായിട്ടുള്ള നമ്മൾ പരിണമിച്ചുണ്ടായിട്ട് 200,000 വർഷമേ ആയിട്ടുള്ളൂ. അന്നു മുതൽ നമ്മൾ തുടങ്ങിയതാണ് ഇവരുമായിട്ടുള്ള പൊരുതലും. കൊതുക് കടിയിലൂടെ പിടികൂടി മനുഷ്യരെ ഏറ്റവും കൂടുതൽ കൊന്ന രോഗം മലമ്പനി തന്നെയാണ്. ചതുപ്പ് പനി എന്നാണ് ഇറ്റാലിയൻ ഭാഷയിൽ മലേറിയ എന്ന വാക്കിന്റെ അർത്ഥം. അതായത് ചതുപ്പിൽ നിന്നുയരുന്ന വൃത്തികെട്ട മണം ആണ് ഇതിന് കാരണമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തില് വ്യാപകമായിട്ട് മലമ്പ്രദേശങ്ങളിലൊക്കെ ഈ പനി വന്നപ്പോൾ, ചിലപ്പോൾ ഈ മലമ്പ്രദേശങ്ങളിൽ വന്നുകൊണ്ടായിരിക്കാം മലമ്പനി എന്ന് പേരിട്ടത്, അല്ലെങ്കിൽ ഈ മലേറിയയിലെ ആദ്യ ഭാഗം ചേർത്തുകൊണ്ടുണ്ടാക്കിയ ഒരു പനിയാവുകയും ചെയ്യാം. ഇത്രയും പണ്ട് നമ്മുടെ കൂടെ കൂടിയ ഈ കൊതുകുകളെ തുരത്താനാണ് നമ്മൾ വൃഥാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിച്ച പണി 18 നോക്കിയിട്ട് നമ്മൾ തോറ്റ് തുന്നം പാടിയത് മാത്രമാണ് മെച്ചം. അതായത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ അതിജീവനത്തിനായിട്ടുള്ള പലതരത്തിലുള്ള അനുകൂലനങ്ങൾ നേടിയിട്ടാണ് അവരിന്ന് ബാക്കിയായിട്ട് നമുക്ക് ചുറ്റും കറങ്ങി പറന്ന് മൂളി കളിയാക്കി കുത്തി നമ്മുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ ഇതുവരെ നടന്ന എല്ലാ യുദ്ധങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും മരിച്ചതിനേക്കാൾ ഏറെയാണ് കൊതുകുകളെ കൊണ്ട് മാത്രം മരിച്ച മനുഷ്യരുടെ എണ്ണം. കൊതുകുകൾ പരത്തിയ രോഗങ്ങൾ മൂലം ഇതുവരെയായിട്ട് ഭൂമിയിൽ 5,200 കോടി മനുഷ്യർ മരിച്ചിട്ടുണ്ടാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അത് ഇതുവരെ ഭൂമിയിൽ ജനിച്ച് മരിച്ചുപോയ മനുഷ്യരുടെ പകുതിയോളം വരും. ഇത് പഴയ കഥ മാത്രമല്ല, ഇപ്പോഴും ഭൂമിയിലെ ഏറ്റവും വലിയ കൊലയാളികൾ കൊതുകുകൾ തന്നെയാണ്. WHO കണക്ക് പ്രകാരം ഇപ്പോഴും ഓരോ വർഷവും ഭൂമിയിലെ പല ഭൂഖണ്ഡങ്ങളിൽ, ആഫ്രിക്കയിലും തെക്കൻ അമേരിക്കയിലും ഏഷ്യയിലുമുള്ള പിന്നോക്ക രാജ്യങ്ങളിൽ 1,000,000 മനുഷ്യരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷഡ്പദങ്ങളുടെ കൂട്ടത്തിൽ കുലിസിഡെ കുടുംബത്തിൽപ്പെട്ടവരാണ് കൊതുകുകള്. കുലിസിഡെ എന്നാണ് പറഞ്ഞത്, കുൽസിത എന്നല്ല. ലോകത്തെങ്ങുമായിട്ട് 3,570 കൊതുക് ഇനങ്ങളെ ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും കണ്ടെത്താനുണ്ടാവും എന്നുള്ളത് ഉറപ്പുമാണ്. ഇന്ത്യയിൽ 404 സ്പീഷീസുകളുണ്ട്. നമ്മുടെ കേരളത്തില് 18 ജനുസുകളിലായിട്ട് 153 ഇനം കൊതുകുകളുണ്ട്. എല്ലാ കൊതുകുകളും നമുക്ക് പ്രശ്നക്കാരല്ല. വിരലിൽ എണ്ണാവുന്ന ഇനം കൊതുകുകൾ മാത്രമേ നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ. അതിലെ തന്നെ പെൺ കൊതുകുകൾ. 3 കാലുകളും 1 ചിറകുകളും മാത്രമുള്ള ഈ കുഞ്ഞു പ്രാണിയുടെ പറക്കൽ ശേഷി അത്ഭുതകരമാണ്. ആൺകൊതുകുകൾ 1 സെക്കൻഡിന് 400 മുതൽ 600 പ്രാവശ്യം അവരുടെ ചിറകുകൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കും. ആ വിറപ്പിക്കലാണ് നമ്മൾ മൂളലായിട്ട് കേൾക്കുന്നത്. അനോഫിലസ് കൊതുകുകൾക്ക് മണിക്കൂറിൽ 1 മുതൽ 2 കിലോമീറ്റർ വരെ വേഗതയിൽ തുടർച്ചയായിട്ട് 4 മണിക്കൂർ വരെ പറക്കാൻ പറ്റും. അതായത് ഒറ്റ രാത്രി കൊണ്ട് 12 കിലോമീറ്റർ വരെ ദൂരത്തിൽ ഇവർക്ക് എത്താൻ പറ്റും. സന്ധ്യാസമയത്തും പുലർകാലത്തുമൊക്കെയാണ് കൊതുകുകൾ ഇരതേടിയും ഇണതേടിയും ഒക്കെ സാധാരണയായിട്ട് പുറത്തിറങ്ങുക. നമ്മുടെ ഇവിടെ ഉള്ള പ്രശ്നക്കാരായിട്ടുള്ള കൊതുകുകൾ അനോഫിലസ് ക്യൂലക്സ് ഈഡിസ് എന്നിവയാണ്. അനോഫിലസ് കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത് എന്ന് നമുക്കറിയാം. ക്യൂലക്സ് കൊതുകുകൾ മന്തും ജപ്പാൻ ജ്വരവും വെസ്റ്റ് നൈൽ എന്ന് പറയുന്ന ഒരു പുതിയ അസുഖവുമാണ് പരത്തുന്നത്. ഇപ്പോഴേറ്റവും പ്രശ്നക്കാര് ഈഡിസ് കൊതുകുകളാണ്. അവരാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കൂടെ ചിക്കൻ ഗുനിയയും സിക്കയും കൂടി അവർ പരത്തുന്നുണ്ട്. ഇതുകൂടാതെ സാധാരണമായിട്ടല്ലാത്ത തരത്തിലുള്ള ഒരു മന്ത് പരത്തുന്ന മൺസൂണിയ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള കൊതുകുകളും നമ്മുടെ നാട്ടിലുണ്ട്. ഏഡിസ് കൊതുകുകളിൽ തന്നെ ഏഡിസ് ഈജിപ്റ്റി, ഏഡിസ് അൽബിപെക്ടസ് എന്ന് പറയുന്ന രണ്ടിനും കൊതുകുകളുണ്ട്. കൊതുക് കൊണ്ട് ഏറ്റവും ഭയാനകമായിരുന്ന മലമ്പനി നമ്മൾ ഏകദേശം നിയന്ത്രിച്ചു കഴിഞ്ഞു. ഈ മന്തും വളരെ കുറച്ച് മാത്രമേ ഇപ്പോഴുള്ളൂ. ഇപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതലുള്ള പ്രശ്നക്കാരൻ ഈഡിസ് കൊതുകുകളാണ്. ഈഡിസ് കൊതുകുകൾ മൂലമുണ്ടാകുന്ന ഡെങ്കിപ്പനി വ്യാപകമായിട്ട് കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവ കൊണ്ട് ഓരോ വർഷവും ഉണ്ടാകുന്ന മരണത്തിന്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊതുക് അടിച്ചു എന്നാണ് എപ്പോഴും പറയാറ്. സത്യത്തിൽ കൊതുക് അടിക്കുമോ? ഇല്ല, കൊതുകിന് കടിക്കാൻ പല്ലില്ല, അത് കുത്തുകയാണ് ചെയ്യുക. മനുഷ്യരും മറ്റ് സസ്തനികളും മാത്രമല്ല ഇവരുടെ ഇര. തവളകളെ പോലെയുള്ള ആംഫിബിയൻസ് അടക്കം പലതരത്തിലുള്ള നട്ടലിലുള്ള ജീവികളുടെ ഒക്കെ ചോര ഇവർ കുടിക്കും. നട്ടലില്ലാത്ത ജീവികളുടെയും ശരീരത്തിലുള്ള രക്തസമാനമായിട്ടുള്ള ദ്രാവകങ്ങൾ ഇവർ കുത്തി എടുക്കുകയും ചെയ്യും. അതായത് പക്ഷിയെന്നോ പാമ്പെന്നോ പുഴുവെന്നോ എന്നുള്ള ഒരു വ്യത്യാസവും കൊതുകുകൾക്കില്ല. അതായത് കടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു ചൊറിച്ചലും തിണർപ്പും വേദനയും ഒക്കെ ആണ് കൊതുക് കടിച്ചു എന്നുള്ളതിന്റെ ലക്ഷണമായിട്ട് ബാക്കിയുണ്ടാകുക. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. ഇതൊന്നുമല്ല പ്രശ്നം. ഇതിൽ ചില കൊതുകുകൾ രോഗമുള്ളവരുടെ രക്തം കുടിച്ചിട്ട് വരികയാണെങ്കിൽ അവ നമുക്ക് എട്ടിന്റെ പണി തരും. അതായത് നമ്മളെ കുത്തി ചോര ഇവർ സിറിഞ്ചിലെ പോലെ വലിച്ചെടുക്കുമ്പോൾ സുഖമായിട്ട് ഒരു സ്ട്രോയിൽ എന്നതുപോലെ തുടർച്ചയായിട്ട് രക്തം നമ്മുടെ രക്തക്കുഴലിൽ നിന്നും ഇവരെ വയറിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണമല്ലോ. അതായത് കടിച്ച ആൾക്ക് വേദനയൊന്നും പറ്റാനും പാടില്ല. വളരെ വേഗത്തിൽ അയാൾ തല്ലി കൊല്ലുന്നതിന് മുമ്പ് തന്നെ പരമാവധി രക്തം ഇവയുടെ വയറിൽ നിറയുകയും വേണം. അപ്പൊ അതിനുള്ള പണി ഇവർ ചെയ്യുന്നുണ്ട്. വളരെ നേർത്ത ഒന്നിലധികം കുഴലുകളുള്ള ഒരു പ്രബോസിസ് എന്ന് പറയുന്ന ഒരു നീളൻ തുമ്പിക്കൈയാണ് ഇവർ നമ്മുടെ ശരീരത്തിലെ തൊലിയുടെ ഉള്ളിലേക്ക് പതുക്കെ കുത്തി അമർത്തുന്നത്. ഇതുകൊണ്ട് നമ്മുടെ തൊലിക്കടിയിലുള്ള ചെറു രക്തക്കുഴലുകൾ മുറിച്ച് അകത്ത് കടക്കണം. അപ്പോഴും നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ടും എല്ലാ മുറിവുകളോടുമുള്ള പ്രതികരണമുണ്ട്. നമ്മുടെ രക്തം നഷ്ടപ്പെടാതിരിക്കാനുള്ള പണിയൊക്കെ നമ്മുടെ ശരീരവും ചെയ്തുകൊണ്ടിരിക്കും. അതായത് രക്തക്കുഴൽ മുറിഞ്ഞ സ്ഥലത്ത് നിന്നും പുറത്തേക്ക് രക്തം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രക്തം കട്ട കെട്ടിച്ചിട്ട് അല്ലെങ്കിൽ ക്ലോട്ടിങ് ചെയ്യാൻ ശ്രമിക്കും. അവിടെ പ്ലേറ്റ്ലെറ്റുകൾ കുമിഞ്ഞുകൂടാൻ ശ്രമിക്കും. രക്തക്കുഴലുകൾ സങ്കോചിച്ചിട്ട് രക്തത്തിന്റെ ഒഴുക്കിനെ കുറക്കാൻ ശ്രമിക്കും. ഇതൊക്കെ നമ്മുടെ ശരീരം ചെയ്യുന്ന പ്രവൃത്തികളാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ രക്തം ഇഷ്ടം പോലെ കിട്ടില്ല. അതിനെതിരായിട്ട് കൊതുകുകൾ ചെയ്യുന്നത് ആദ്യം രക്തം കുടിക്കുന്നതിന് മുമ്പ് ഈ കുഴൽ കുത്തിയിറക്കിയ ഉടനെ തന്നെ അതിന്റെ പ്രത്യേകതരം ഉമിനീരി ഇതിന്റെ ഉള്ളിലേക്ക് കുത്തിവെക്കുകയാണ്. ഓരോ കൊതുകിലും വ്യത്യസ്ത അളവിലും സ്വഭാവത്തിലുമുള്ള പ്രോട്ടീനുകളായിരിക്കും ഉമിനീരിൽ ഉണ്ടാവുക. ഇവയിൽ ചിലത് രക്തം കട്ട പിടിക്കാതെ നോക്കും, രക്തക്കുഴലുകൾ ചുരുങ്ങാതെ നോക്കും. ഇങ്ങനെയൊക്കെ പരമാവധി രക്തം വേഗത്തിൽ ഉള്ളിലേക്ക് വരാനുള്ള പണിയൊക്കെ ആ പ്രോട്ടീനുകൾ ചെയ്യും. പക്ഷെ ചിലപ്പോൾ ഈ പ്രോട്ടീനുകളും അതിലുള്ള മറ്റ് ചില ഘടകങ്ങളും നമുക്ക് നല്ല അലർജി ഉണ്ടാക്കുന്നവയാകും. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഒരു പ്രതികരണമാണ് അലർജി എന്നുള്ളത്. അതും വ്യക്തികളിൽ വ്യത്യാസമുണ്ടാകും. ആദ്യമായിട്ട് കടിച്ച ഒരു സ്പീഷീസ് കൊതുകിന്റെ ഉമിനീരിലെ പ്രോട്ടീനോടുള്ള പ്രതികരണമായിട്ട് നമ്മുടെ ശരീരങ്ങളിൽ ആന്റിബോഡികൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണമെന്നില്ലല്ലോ. പിന്നീട് അത്തരത്തിലുള്ള വേറൊരു കൊതുക് നമ്മൾ കടിക്കുകയാണെങ്കിൽ മുന്നേ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ പ്രോട്ടീനെതിരെയുള്ള ആന്റിബോഡി പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഉമിനീരുമായിട്ട് പ്രതിപ്രവർത്തിക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ രക്തത്തിലെ ബേസോഫിൽ കോശങ്ങൾ ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു രാസഘടകം ഉൽപ്പാദിപ്പിക്കും. ഈ ഹിസ്റ്റമിനാണ് നമുക്ക് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നത്. മറ്റന്യ പദാർത്ഥങ്ങളിലൊക്കെ നമ്മളെ ശരീരത്തിലേക്ക് കയറിയാലൊക്കെ നമ്മളെ ശരീരം ഇത്തരത്തിലുള്ള ഹിസ്റ്റമിൻ പുറപ്പെടുവിക്കും. അതുകൊണ്ടാണ് നമുക്ക് തുമ്മലും ചില തരത്തിലുള്ള കടന്നലുകളൊക്കെ കടിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മുടെ ശരീരം വീർക്കുന്നതും ഒക്കെ ഈ ഹിസ്റ്റമിന്റെ ഉൽപ്പാദനം മൂലമാണ്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഹിസ്റ്റമിൻ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ജലദോഷമായാലും ചൊറിയായാലും വീർക്കലായാലും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹിസ്റ്റമിന്റെ പ്രവർത്തനം കുറക്കാൻ വേണ്ടിയിട്ട് ആന്റി ഹിസ്റ്റമിനുകൾ എന്ന് പറയുന്ന മരുന്നുകളാണ് സാധാരണയായിട്ട് കഴിക്കുക. അവിൽ, ക്ലോർഫിനർമി, മാലേറ്റ്, സെട്രിസിൻ എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ഗുളികകൾ നമ്മൾ പലപ്പോഴും കഴിച്ചിട്ടുണ്ടാവും. ഇതുകൂടാതെ സ്ഥിരമായിട്ട് നമ്മൾ ഒരേ തരം കൊതുകുകൾ തുടർച്ചയായിട്ട് ധാരാളമായിട്ട് കടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഈ പ്രതികരണവും കുറഞ്ഞു കുറഞ്ഞു വരും. അതോടെ ചൊറിയലും കുറയും. ചിലർക്ക് ഈ ചൊറിയൽ മാത്രമല്ല തിണർപ്പുകളും സ്കിൻ റാഷസും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ രക്തക്കുഴലിൽ നിന്നും തുടർച്ചയായിട്ട് ഇതിന്റെ വായിലേക്ക് രക്തം വരാൻ വേണ്ടിയിട്ട് ഉമിനീര് മുൻകൂട്ടി അവിടേക്ക് തുപ്പി വെക്കുന്ന ഉമിനീരാണ് പ്രശ്നം എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഈ ഉമിനീര് കൊണ്ടുള്ള ഈ ചൊറിച്ചലും തിണർപ്പും ഒന്നുമല്ല പ്രധാന പ്രശ്നം. ഈ ഉമിനീരിൽ ചിലപ്പോൾ ഇതിനു മുമ്പേ അത് കടിച്ച രോഗമുള്ള ഒരാളുടെ രക്തത്തിലുള്ള രോഗാണുക്കൾ, ചില പരാദ വിരകളുടെ കുഞ്ഞുങ്ങൾ ഒക്കെ ഉണ്ടാവും. അതൊക്കെ വീണ്ടും നമ്മുടെ ശരീരത്തിലേക്കും എത്തും. അങ്ങനെ എത്തിയാലും എല്ലാവർക്കും രോഗം വരണമെന്നില്ല. വ്യക്തികൾക്ക് വ്യത്യസ്തമായിട്ട് അവരുടെ പ്രായം, രോഗപ്രതിരോധ ശേഷി, എത്ര അളവിൽ ഈ രോഗാണുക്കൾ എത്തുന്നു എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് രോഗം പിടിപെടുക. എങ്കിലും രോഗം പിടിപെടാനുള്ള വലിയൊരു സാധ്യത ഇവിടെയുണ്ട്. ഈ തുപ്പൽ പരിപാടികളിലൂടെ മനുഷ്യർക്ക് രോഗം നൽകുന്നതിൽ ഈച്ചകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം കൊതുകുകൾക്കാണ്. ഇവരുടെ ഈ തുപ്പൽ കൊണ്ടാണ് പ്രശ്നം. ഈച്ചകൾ കൊണ്ട് നമുക്ക് പകർന്നു കിട്ടുന്ന പല രോഗങ്ങളും നമുക്ക് ചില വയറിളക്കവും അതുപോലെയുള്ള ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടാക്കാറുള്ളൂ പലപ്പോഴും. അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. മലമ്പനി, മന്ത്, മഞ്ഞപ്പനി, ഡെങ്കു, ചിക്കൻഗുനിയ, സിക്ക, വെസ്നൈൽ, ഇങ്ങനെ നിരവധി രോഗങ്ങളാണ് കൊതുകുകൾ പരത്തുന്നത്. ഇനി പെൺകൊതുകൾ മാത്രം എന്തുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ കുത്തുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പ്രധാന കാരണം ആൺകൊതുകുകൾക്ക് ഈ ചോര വേണ്ട എന്നുള്ളത് തന്നെയാണ്. കൂടാതെ ആൺകൊതുകുകൾക്ക് നമ്മളെ ഇനി കുത്തണമെന്ന് വിചാരിച്ചാലും അവരുടെ പ്രൊബോസിസ് പെൺ കൊതുകുകളുടേതുപോലെ ഇങ്ങനെ ആഴത്തിലേക്ക് തൊലി തുരന്ന് കയറാൻ പറ്റുന്ന വിധത്തിൽ പരിണമിച്ചവയുമല്ല. അവ ചെടികളുടെ നീരുകളും തേനും ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന വിധത്തിൽ പരിണമിച്ചവയാണ്. ആൺകൊതുകുകളും പെൺകൊതുകുകളും അവയുടെ ആവശ്യത്തിന്, അവരുടെ വിശപ്പ് മാറ്റാൻ, ഊർജാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെടിനീരും തേനും ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളും ഒക്കെയാണ് ഭക്ഷണമാക്കുന്നത്. അല്ലാതെ പെൺകൊതുകുകൾ മൊത്തമായിട്ട് നമ്മുടെ രക്തം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. പെൺകൊതുകുകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ഉള്ളിലുള്ള മുട്ടകള്, അണ്ഡം പൂർണ്ണ വളർച്ചയിലെത്താൻ വേണ്ടിയിട്ട് ചില പ്രോട്ടീനുകൾ ആവശ്യമുണ്ട്. അത് ലഭിക്കുക നമ്മുടെ രക്തത്തിൽ നിന്നാണ്. അതിനുവേണ്ടിയാണ് ഇവർ ഇത്ര കഷ്ടപ്പെട്ട് നമ്മളെ കുത്തുന്നത്, ചോര കുടിക്കുന്നത്. അല്ലാതെ നമ്മളോട് പ്രത്യേകിച്ചിട്ട് ഒരു ദേഷ്യവും കൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മാമിയോട് ദേഷ്യമൊന്നും തോന്നല്ലേ എന്നാണ് ആ മൂളലിന്റെ അർത്ഥം. അങ്ങനെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി സന്തതി പരമ്പരകളിലൂടെ ഈ വംശ പാരമ്പര്യം തുടരുക എന്നുള്ളത് നമ്മളെപ്പോലെ തന്നെ അവരുടെയും ഒരാവശ്യമാണ്. ഒരു പെൺകൊതുകിന് അതിന്റെ ഭാരത്തിന്റെ 2-3 ഇരട്ടി രക്തം വരെ കുടിക്കാൻ പറ്റും. ചില ഇനങ്ങൾക്ക് മനുഷ്യരക്തത്തോടായിരിക്കും ഇഷ്ടം, ചിലതിന് മൃഗങ്ങളുടെ രക്തമായിരിക്കും ഇഷ്ടം. ദ വെർട്ടിബ്രേറ്റ്സ്, നട്ടലിലുള്ള ജീവികളുടെ രക്തം കുടിക്കുന്നവയുണ്ട്. അല്ലാതെ ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്ന നട്ടലില്ലാത്ത മറ്റ് ജീവികളുടെ രക്തം കുടിക്കുന്ന തരം കൊതുകുകളുമുണ്ട്. കുടിക്കുന്ന സമയത്തിലും വ്യത്യാസമുണ്ട്. ഈഡിസ് കൊതുകുകളെ പോലുള്ളവ പകൽ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മറ്റ് ഭൂരിപക്ഷം കൊതുകിനങ്ങളും സന്ധ്യക്കും രാത്രിയുമൊക്കെയാണ് ചോര കുടിക്കാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഈ ചോര കുടിക്കുന്നതിലും വ്യത്യാസമുണ്ട്. ചില ഇനങ്ങൾ ഒറ്റയിരിപ്പിൽ വേറെ ശല്യമൊന്നും ഇല്ലെങ്കിൽ വയറു മുഴുവൻ നിറച്ച് വീർപ്പിച്ച് ബലൂൺ പോലെയാക്കിയിട്ടാണ് പറന്നുപോകുക. എന്നാൽ ലീഡീസിനെ പോലുള്ള കൊതുകുകൾ അത്ര ഉദാരമല്ല. പലതവണയായിട്ടാണ് കുത്തുക. അത്രയും തവണ നമുക്ക് വേദനിക്കും, അത്രയും കുത്തുകളിൽ നമുക്ക് അലർജി ഉണ്ടാക്കുകയും ചെയ്യും, ചൊറിച്ചലും ഉണ്ടാക്കുകയും ചെയ്യും. ചോര കുടിച്ച് വയറു നിറച്ചാൽ പിന്നെ ഇത് ദഹിക്കുന്നത് വരെ വിശ്രമമാണ്. പിന്നെ ആരെയും കുത്താനൊന്നും പോകില്ല. ഈ ദഹിച്ച ചോരയിൽ നിന്നുള്ള ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ഉള്ളിലെ അണ്ഡം വളർച്ച പൂർത്തിയാക്കുന്നത്. എന്നിട്ടാണ് മുട്ടയിടൽ. അതായത് നമ്മുടെ ഇവിടെയൊക്കെയുള്ള കൊതുകുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ചോര കുടി, പിറ്റേ ദിവസം മുട്ടയിടൽ. നമ്മുടേതുപോലെയുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇങ്ങനെ ഒന്നിട വിട്ടിട്ടായിരിക്കും ചോര കുടിയും മുട്ടയിടലും ഇവർ നടത്തുക. അതേസമയം തണുപ്പ് രാജ്യങ്ങളിലുള്ള കൊതുകുകൾ ഈ മുട്ടയിടുന്നതിന്റെയും ചോര കുടിക്കുന്നതിന്റെയും ഇടവേളകളിൽ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ കൂരാക്കൂരി ഇരുട്ടില് മൂടി പുതച്ച് കിടക്കുമ്പോഴും അതിന്റെ എവിടെയെങ്കിലും ഉള്ള ഒരു ചെറിയ വിടവ് കണ്ടുപിടിച്ചിട്ട് ഇവരെങ്ങനെയാണ് രാത്രി കുത്തുന്നത് എന്ന് നമ്മൾ പലപ്പോഴും അമ്പരക്കാറുണ്ട്. അതുപോലെ ചിലപ്പോഴും നമ്മൾ ചില സ്ഥലത്തൊക്കെ ആദ്യമായിട്ട് എത്തിയിട്ട് അന്ന് മുഴുവൻ കൊതുക് കടി കൊണ്ട് കാളരാത്രിയായിട്ട് ഉറങ്ങാൻ പറ്റാതെ പുലർത്തി രാവിലെ എഴുന്നേറ്റ് സഹമുറിയനോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ കൊതുക് കടിയെ പറ്റി പറയുമ്പോൾ അയാൾ പറയും, എന്നെ ഒറ്റ കൊതുകും കടിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്താ എന്നെ മാത്രം ഇങ്ങനെ കടിച്ചത്, ഓടിച്ചിട്ട് കടിച്ചത് എന്ന്. അതായത് ചിലരെ കൊതുകുകൾ വളഞ്ഞിട്ട് കുത്തുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് രാത്രി കൊതുക് വിലക്ക് ഇടയിലൊക്കെ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലുമുള്ള നമുക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാതെ ചെറിയ ദ്വാരം കണ്ടുപിടിച്ച് അതിനുള്ളിലേക്കൂടി തന്നെ കൃത്യമായിട്ട് അകത്ത് വന്ന് നമ്മളെ കുത്തുന്നത് എങ്ങനെയാണ് ഇവർ എന്നുള്ള കാര്യം. കൂടെ എന്തുകൊണ്ടാണ് ചിലരെ മാത്രം കൂടുതലായിട്ട് കൊതുകുകൾ കുത്തുന്നത് എന്നുള്ളത്. ഇപ്പൊ തനിക്ക് വേണ്ട ചോരയുള്ള ആളെ കൊതുകുകൾ കണ്ടെത്തുന്നത് പലതരത്തിലുള്ള സൂചനകളെ, ക്യൂകളെ വിലയിരുത്തിയിട്ടാണ്. നിറം, ഗന്ധം, ചൂട്, നിശ്വാസത്തിലൂടെ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ്, ഇങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട്. ഇനി ഇതുകൂടാതെ നമ്മൾ ഇതുവരെ തിരിച്ചറിയാതെ മറ്റു ഘടകങ്ങളും ഉണ്ടാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ പുറത്തേക്ക് ഉച്ഛ്വാസവായുവിലൂടെ വിടുന്ന ആ കാർബൺ ഡയോക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള അത്യുഗ്രം റിസപ്റ്ററുകൾ കൊതുകുകളുടെ ആന്റിനകളിലുണ്ട്. അതുകൂടാതെ മനുഷ്യരുടെ ഗന്ധത്തിന് കാരണമായിട്ടുള്ള ഒക്ടനോൾ പോലുള്ള രാസയൗഗ്യങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള കഴിവും ഇവർക്കുണ്ട്. അതുകൂടാതെ നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്ന ചൂട് തിരിച്ചറിയാനുള്ള കഴിവും ഇവർക്കുണ്ട്. അപ്പൊ ഇതെല്ലാം വിലയിരുത്തിയിട്ടാണ് ഇവരുടെ രാത്രി കാഴ്ചകൾ സാധ്യമാകുന്നത്. ഈ ചോര കുടിച്ചുകളുടെ ആന്റിനയിലുള്ള 72 ഗന്ധഗ്രാഹികളില് 27 മനുഷ്യരുടെ വിയർപ്പിലെ രാസഘടകങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നവയാണ്. കൊതുകുകൾക്ക് എല്ലാ മനുഷ്യരുടെയും രക്തം ഒരുപോലെ ഇഷ്ടമല്ല. ഏകദേശം 20% ആളുകൾക്ക് കൂടുതലായിട്ട് കൊതുക് കുത്തൽ കിട്ടുന്നുണ്ട് എന്നാണ് ഒരു കണക്ക്. ഓ ഗ്രൂപ്പ് രക്തക്കാരെ ഇവർക്ക് കൂടുതൽ ആണ് ഇഷ്ടമെന്നും എ ഗ്രൂപ്പുകാരെയാണ് ഏറ്റവും ഇഷ്ടക്കുറവ് എന്നുമുള്ള ഒരു ചില പഠനങ്ങളുണ്ട്. അതിനിടയിലായിരിക്കും മറ്റു ഗ്രൂപ്പുകൾ എന്നും. പക്ഷെ ആ പഠനത്തിന് വേണ്ടിയിട്ട് അത്രയധികം സാമ്പിളുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ അത്രമാത്രം വിശ്വസനീയമായിട്ട് കണക്കാക്കുന്നുമില്ല. എങ്കിലും കൊതുകുകൾക്ക് ചില പ്രത്യേക ഇഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ചില പാരമ്പര്യ ജനിതക ഘടകങ്ങളും ചിലരെ കൊതുക് കാന്ത ശരീരമാക്കിയിട്ട് മാറ്റുന്നുണ്ട്. സ്വതവേ ശരീരം നന്നായിട്ട് ചൂടാകുന്നവർ, നന്നായിട്ട് വിയർക്കുന്നവർ, കുളിയും വൃത്തിയാക്കലും ഒന്നുമില്ലാതെ ധാരാളം വിയർപ്പും അഴുക്കും ഒക്കെ ആയിട്ട് ജീവിക്കേണ്ട സാഹചര്യങ്ങളിലുള്ളവർ, ധാരാളം ബാക്ടീരിയകൾ ശരീരത്തിലുള്ളവർ, മദ്യപിച്ചവർ, ഗർഭിണികർ, ഇവരുടെയൊക്കെ ശരീരം കണ്ടെത്താൻ കൊതുകുകൾക്ക് പ്രത്യേക കഴിവുണ്ട്. നിറങ്ങളോടുള്ള ഇഷ്ടവും പലതരം കൊതുകുകൾക്ക് പലതരത്തിലാണ്. ഇതും ആളുകളെ കണ്ടെത്താനുള്ള ഒരു സൂചനയായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ വളരെ അടുത്തെത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത്തരത്തിലുള്ള വ്യത്യാസമൊക്കെ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. ചില കൊതുകുകൾക്ക് അമോണിയ വലിയ ഇഷ്ടമുള്ള മണമാണ്. അതായത് വിയർപ്പ് പഴക്കമായവര്, കുടിക്കാതെ അഴുക്ക് വസ്ത്രവുമായിട്ട് ദിവസങ്ങളോളം കഴിയുന്നവര്, അവരെ കൂടുതലായിട്ട് കൊതുകുകൾ സ്നേഹിക്കും, ഉറപ്പാണ്. ആൺകൊതുകിന്റെ കണ്ണിന് നേരെ താഴെ ഇരുവശത്തേക്കുമായിട്ടുള്ള ആന്റിനകളും നടുവിൽ നീളത്തിൽ മരനീരും മധുവും ഒക്കെ കുടിക്കാനുള്ള നീളൻ പ്രൊബോസിസും കൂടെ പൽപ്പും ഉണ്ടാവും. വിടർന്ന തെങ്ങോല പോലെയുള്ളതാണ് ആൺകൊതുകുകളുടെ ആന്റിന. ആൺമൂത്തുകളിലും ഇത്തരം വിടർന്ന ആന്റിനകൾ നമ്മൾ കാണാറുണ്ട്. പെൺകൊതുക് പ്രസരിപ്പിക്കുന്ന ഫിറമോൺ ഗന്ധങ്ങളെ അന്തരീക്ഷത്തിൽ നിന്നും വേഗത്തിൽ പിടിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വിടർന്ന ആന്റിനകൾ. അന്തരീക്ഷത്തിലെ ചില വാതക സാന്നിധ്യം, അതിന്റെ അളവ് ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ഇതിന്റെ പൽപ്പുകൾ സഹായിക്കും. കൊതുകുകളുടെ ഇണചേരലും കൗതുകകരമാണ്. ആകാശത്തു നിന്ന് പറന്ന് തന്നെ ഇണചേരുന്ന തരം സ്വഭാവമുള്ളവരാണ് കൊതുകുകൾ പലതും. അതിനായിട്ട് ആൺകൊതുകുകൾ പെൺകൊതുകുകൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൂട്ടമായിട്ട് ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ടാവും. സ്വാമിങ് എന്ന് പറയും. ചിലപ്പോൾ നമ്മുടെ തലയുടെ ചുറ്റും ഇങ്ങനെ പ്രഭാവലയം പോലെ കൊതുകുകൾ കുറെ ഇങ്ങനെ പറന്നു കളിക്കുന്നത് നമ്മൾ സന്ധ്യകളിൽ കാണാറുണ്ട്. അവയൊന്നും നമ്മളെ കടിക്കാൻ വന്ന കൊതുകുകളല്ല, അവരൊക്കെയും ആൺകൊതുകുകളാണ്. പെണ്ണിനെ അന്വേഷിച്ചു വന്നവരാണ്. അതായത് നമ്മുടെ ചോര കുടിക്കാൻ ഒരു പെണ്ണ് വരും എന്നവർക്കറിയാം. അങ്ങനെ വന്ന പെൺകൊതുകുകൾ ഈ കൂട്ടത്തിലേക്ക് കയറി അതിൽ ഏറ്റവും നന്നായിട്ട് ചിറകടിക്കുന്ന ഉഷാറുള്ള ഒരാൺകൊതുകിനെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. ഒരുതരം സ്വയംവരം. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനെ പിൻകാല് കൊണ്ട് തള്ളി തൊഴിച്ച് അകറ്റുകയും ചെയ്യും. ഒരു പ്രാവശ്യം ഇണചേർന്നാൽ പിന്നെ ജീവിതത്തിൽ ഇടചേരലേ ആവശ്യമില്ല. ആവശ്യമായത്ര, ഒരു ജീവിതകാലം മുഴുവൻ ഇട്ട് കൂട്ടേണ്ട മുട്ടകൾക്ക് വേണ്ട അത്ര ബീജം അപ്പോഴത്തന്നെ അവ ശേഖരിച്ചു വെക്കും. ഇനി കൊതുകുകൾ മുട്ടിയിടുന്നതിന് ഇടം തിരഞ്ഞെടുക്കുന്നതിലും വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും വെള്ളത്തിലും അതിന് സമീപവുമാണ് ഇവ മുട്ടിയിടുക. വെള്ളമില്ലാതെ ഒരു ജീവിതം കൊതുകുകൾക്കില്ല. അനോഫെലസ് കൊതുകുകൾക്ക് ശുദ്ധജലമാണ് ഇഷ്ടം. ക്യൂലക്സ് കൊതുകിനെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമോ അഴുക്ക് വെള്ളമോ എന്തായാലും പ്രശ്നമില്ല. ഇനി ഏഡിസ് കൊതുകുകളെ സംബന്ധിച്ചിടത്തോളം വലിയ അളവിലുള്ള വെള്ളമല്ല അവർക്ക് വേണ്ടത്, ഒരു കുമ്പിൾ വെള്ളം. മുറ്റത്തും പറമ്പിലുള്ള ചിരട്ടയിലോ ചെറിയ കളിപ്പാട്ടങ്ങളുടെ ഉള്ളിലോ ടയറിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിന് അകത്ത് വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയുടെ അരികിലുള്ള വെള്ളത്തിലോ ഫ്രിഡ്ജിനടിയിലുള്ള ട്രേയിലോ ഒക്കെയുള്ള ഇത്തിരി വെള്ളം മതി അവർക്ക് മുട്ടയിടാൻ. അതാണ് അവർക്കിഷ്ടം. 200 മുട്ടകൾ ഒരു കൊതുക് ഒറ്റവട്ടം ഇടും. ക്യൂലക്സ് കൊതുകുകൾ

വെള്ളത്തിന്റെ ആകൃതിയിലുള്ള എഗ് റാഫ്റ്റ് ഒരു കൂട്ടമായിട്ടാണ് മുട്ടയിടുക. മുട്ടകൾ പരസ്പരം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് കാണാം. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ഇത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് കാണാൻ പറ്റും. അനോഫിലസ് മുട്ടകളെ പൊങ്ങി നിൽക്കാൻ സഹായിക്കുന്നത് മുട്ടക്ക് അരികുകളിലുള്ള ചെറുകു പോലെയുള്ള ഒരു ഭാഗമാണ്. മൺസൂണിയ കൊതുകുകളും കൂട്ടമായിട്ട് മുട്ടയിടുന്നതാണെങ്കിലും അവയുടെ ആകൃതിക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. രസകരമായിട്ടുള്ള ഒരു മുട്ടയിടൽ സ്വഭാവം കാണിക്കുന്നവയാണ് ആർമിജറസ് ഫ്ലേവസ് എന്ന് പറയുന്ന ഇനം കൊതുകുകൾ. ആർമിജറസ് വിഭാഗത്തിൽപ്പെട്ട മറ്റു കൊതുകുകളൊന്നും കൂട്ടമായിട്ടല്ല മുട്ടയിടുക, പക്ഷെ ഈ പറഞ്ഞ സ്പീഷീസ് മാത്രം കൂട്ടമായിട്ട് മുട്ടയിടും. അത് അവയുടെ കാലുകൾക്കിടയിൽ ഇറുക്കി പിടിച്ചിട്ട് അതും കൊണ്ട് പറന്നുപോയിട്ട് ഈ മുട്ട നിക്ഷേപിക്കേണ്ട സ്ഥലം കണ്ടെത്തുകയാണ് ചെയ്യുക. മുളന്തണ്ടുകളുടെ അകംഭാഗത്ത് പൊള്ളയായ ഭാഗത്തുള്ള അല്പം വെള്ളമാണ് ഇവരുടെ മുട്ട കൊണ്ടിടാനുള്ള പ്രദേശം. അതിനുവേണ്ടി ഈ മുളയുടെ അരികളിലുള്ള ചെറിയ ദ്വാരങ്ങളിലൂടെ ഈ കാലിൽ ഇറുക്കിക്കൊണ്ടുവന്ന മുട്ടകളിൽ തിരികെ തള്ളി ഉള്ളിലാക്കുകയാണ് അവർ ചെയ്യുക. കരയിലിട്ടാൽ ഉണങ്ങി നശിച്ചു പോകുന്നവയാണ് കൊതുകുകളുടെ മുട്ടകൾ. അതുകൊണ്ടാണ് അത് വെള്ളത്തിലോ വെള്ളത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിലോ ഇവ മുട്ടിയിട്ട് വെക്കുന്നത്. എന്നാൽ ഈഡിസ് കൊതുകുകളുടെ മുട്ടകൾ ഒരു വർഷത്തോളം നശിക്കാതെ കഴിയും. അതുകൊണ്ടാണ് ഏഷ്യക്കാരായിട്ടുള്ള ഈഡിസ് ആൽബോപിക്ടസിന്റെ മുട്ടകൾ അമേരിക്കയിലും ഒക്കെ എത്തുന്നത്. കപ്പലുകളിൽ കൊണ്ടുപോകുന്ന പലതരം സാധനങ്ങളിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ഇത് അവിടെ എത്തുകയും അവിടെ എത്തിയതിന് ശേഷം ആ മുട്ടകൾ വിരിഞ്ഞ് അവിടെ കൊതുകുകളാവുകയും ചെയ്യും. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഈ മുട്ടകൾ വിരിഞ്ഞ് ലാർവ പുറത്തേക്ക് വരും. അവരെയാണ് നമ്മൾ കൂത്താടി എന്ന് വിളിക്കുന്നത്. ശരിക്കും കൂത്താടികളാണ് അവർ. കുടിച്ചു കൂത്താടുക എന്നുള്ള ഒരു പ്രയോഗം മലയാളത്തിലുണ്ടല്ലോ. അല്ലെങ്കിൽ പാമ്പുകൾ പോലെ ശരീരം വളച്ചും പിണച്ചും ഒക്കെ ഇങ്ങനെ നീങ്ങുന്നുണ്ടാവും പുറകോട്ട്. വെള്ളത്തിൽ ജീവിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം മത്സ്യങ്ങളെ പോലെ വെള്ളത്തിലുള്ള ഓക്സിജനെ ഉപയോഗിച്ച് ശ്വസിക്കാനുള്ള കഴിവില്ല. അവർക്ക് ജീവൻ നിലനിർത്താനുള്ള ഓക്സിജൻ പുറത്ത് തന്നെയാണുള്ളത്, അതായത് വെള്ളത്തിന് പുറത്ത് അന്തരീക്ഷത്തിൽ. അനോഫിലസ് ഒഴികെയുള്ള മറ്റ് കൊതുക് കൂത്താടികൾക്കൊക്കെ അവരുടെ പിറക് വശത്ത് നീളമുള്ള ഒരു സൈഫൺ പോലെയുള്ള ഒരു ട്യൂബ് ഉണ്ടാവും. അതിന്റെ തലക്ക് ഒരു ദ്വാരവും. ഇത് മുകളിലോട്ട് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ വെച്ചിട്ട് പുറത്തുനിന്നുള്ള ഓക്സിജൻ അവർക്ക് വലിച്ചെടുത്ത് ശ്വസിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ജലോപരിതലത്തിൽ തലകുത്തനെ ഇങ്ങനെ പൊങ്ങിക്കിടന്ന് ഈ സൈഫൺ ഭാഗം മുകളിലേക്ക് ഉയർത്തി വെച്ചിട്ടായിരിക്കും ഇവർ വിശ്രമിക്കുക. അനോഫിലസ് കൂത്താടികൾക്ക് ഈ സൈഫൺ സംവിധാനമില്ല. വാലറ്റത്ത് സ്പൈറക്കിൾ എന്ന് പറയുന്ന ഒരു ശ്വസന ദ്വാരമാണുള്ളത്. ജലോപരിതലത്തിന് സമാന്തരമായിട്ട് പൊങ്ങിക്കിടന്നാണ് ഇവർ ഈ ദ്വാരം മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് ശ്വസിക്കുക. മൺസൂണിയ കൊതുകുകളുടെ സൈഫണിന്റെ അഗ്രം ഒരു മുള്ളുപോലെയാണ് ഉണ്ടാകുക. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കുളവാഴ പോലെയുള്ള സസ്യങ്ങളുണ്ടല്ലോ, അവയുടെ വേരുകളിൽ വായുഅറകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് അവ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്. ഈ വായുഅറകളിലേക്ക് ഇവരുടെ മുള്ളുകൊണ്ട് കുത്തിത്തുരന്ന് അതിനുള്ളിലുള്ള വായു എടുത്തിട്ടാണ് ഇവർ ശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെടികളില്ലെങ്കിൽ, കുളവാഴകളില്ലെങ്കിൽ മൺസൂണിയ കൊതുകുകളുടെ ലാർവകൾ ബാക്കിയാവുകയില്ല. വെള്ളത്തിലെ സൂക്ഷ്മജീവികളും അഴുകിയ ജൈവ പദാർത്ഥങ്ങളും ഒക്കെയാണ് ഇവരുടെ ഭക്ഷണം. ഈ കൂത്താടികൾ 4 പ്രാവശ്യം ഉറപൊഴിച്ച് വളർന്നിട്ടാണ് പ്യൂപ്പാവസ്ഥയിലേക്ക് പോവുക. പ്യൂപ്പക്കൂടിൽ നിന്നും 1-2 ദിവസം കൊണ്ട് തന്നെ രൂപാന്തരം സംഭവിച്ച് സർവാഭരണ അല്ലെങ്കിൽ സർവായുധ വിഭൂഷണനോ വിഭൂഷയോ ആയിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുക. 7 മുതൽ 10 ദിവസം വരെയാണ് ഇവയുടെ ജീവചക്രം. ഇങ്ങനെ കൊമ്പും ചിറകുമായിട്ട് പുറത്തു വരുന്ന പെൺകൊതുക് 1 മാസം വരെ ജീവിക്കും. ആൺകൊതുകുകൾക്ക് അത്ര ജീവിതകാലമില്ല, 10-15 ദിവസം മാത്രമാണ് അവർക്ക് ആയുസ്സുള്ളത്. ഇവരും പ്യൂപ്പാവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഉടനെ തന്നെ ഇണചേരാനൊന്നും പറ്റില്ല. ഇണചേരാൻ പറ്റുന്ന വിധത്തിൽ അവരുടെ ലൈംഗിക അവയവം കോൺ തിരിഞ്ഞിട്ടാണ് ഉണ്ടാകുക. അവ പൂർണ്ണ രൂപത്തിലേക്ക് വരാൻ പിന്നെയും കുറെ ദിവസം വരും. അതുകൊണ്ടാണ് കുറച്ച് വൈകിയിട്ടേ ഇവർക്ക് ഇണചേരാനും പറ്റൂ. കൊതുകുകൾ എങ്ങനെയാണ് പരിണമിച്ചുണ്ടായത് എന്നതിനെ പറ്റിയിട്ടുള്ള ഏകദേശ ധാരണകളൊക്കെ നമുക്കുണ്ട്. 187 ദശലക്ഷം വർഷം മുമ്പായിരിക്കും ഇവ പരിണമിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എങ്കിലും 99 ദശലക്ഷം വർഷം മുമ്പുള്ള ഒരു കൊതുകിന്റെ ഫോസിലാണ് നമുക്ക് ലഭിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും പഴക്കമുള്ള ഫോസില്. 2004 ബർമയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ മ്യാൻമറിലെ വടക്കൻ പ്രദേശത്ത് വെച്ചിട്ട് ഈ കൊതുക് ഫോസിൽ ലഭിക്കുന്നത്. ആംബർ രൂപത്തിലായിട്ടുള്ള ഒരു ഫോസിലായിരുന്നു അത്. മരങ്ങളുടെ കറകളിൽ റെസിനുകളിൽ കുടുങ്ങിപ്പോയ ചില ഇത്തരത്തിലുള്ള പ്രാണികൾ മണ്ണിനടിയിലായിട്ട് വൻ സമ്മർദ്ദങ്ങളിലൂടെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ അത് ഫോസിലാക്കപ്പെടുന്നതിനാണ് നമ്മൾ ആംബറുകൾ എന്ന് പറയുന്നത്. നമ്മുടെ മുത്ത് പവിഴം പോലെയുള്ള ഒരു ജൈവരത്നമായിട്ടാണ് ആംബറുകളെ കണക്കാക്കുന്നത്. സ്റ്റീവൻ സ്പീൽബർഗിന്റെ ജുറാസിക് പാർക്ക് നമ്മൾക്ക് കണ്ടത് ഓർമ്മയുണ്ടല്ലോ. അതില് അവർക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു ആംബറാണ്. അതിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ട രീതിയിൽ ഉണ്ടായിരുന്ന കൊതുകാണ്. ആ കൊതുകിൽ നിന്നും രക്തം വേർതിരിച്ചെടുക്കുകയും ആ രക്തത്തിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന ഡിനോസറുകളുടെ DNA ഉണ്ടായിരുന്നെന്നും ആ DNA നിന്നും ജുറാസിക് പാർക്കിലുള്ള ആ ജീവികളൊക്കെ ഉണ്ടാക്കിയെന്നുമാണല്ലോ കഥ. ആ സിനിമയിൽ സ്പീൽബർഗ് കാണിക്കുന്ന ആംബറിനുള്ളിലെ കൊതുകിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊരു ആൺകൊതുകായിരുന്നു. അതിന്റെ ആന്റിനകൾ നമുക്ക് ആ സിനിമയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. കൂടാതെ അതിൽ കാണിച്ചിരിക്കുന്ന കൊതുക് ഇത്തരത്തിലുള്ള രക്തം കുടിക്കുന്ന കൊതുക് വർഗമേ അല്ലായിരുന്നു. അപ്പോൾ ശരിക്കും നമുക്ക് ഏറ്റവും പഴക്കമുള്ളതായിട്ട് കിട്ടിയിരിക്കുന്ന ആംബറിൽ കുടുങ്ങിയിരിക്കുന്ന കൊതുക് ബർമയിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ. അതിന് ബർമാക്യുലക്സ് ആന്റിക്കസ് എന്നാണ് ശാസ്ത്രനാമം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ പ്രത്യേക കാലാവസ്ഥയും ചൂടും ഈർപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആംബറുകള് ഫോസിലായിട്ട് ലഭിക്കാനുള്ള വളരെ സാധ്യത കുറവാണെങ്കിലും നമുക്ക് മരക്കറകളുടെ ഉള്ളിൽ കുടുങ്ങിയ തരത്തിലുള്ള കൊതുകുകളെ ലഭിച്ചിട്ടുണ്ട്. അതായത് മരക്കറക്കട്ടകൾക്കുള്ളിൽ നിന്ന്. 2000 ലക്നോവിൽ നിന്നുള്ള ഒരു സംഘം ഗവേഷകർക്കാണ്

0: നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയിലെ ക്ലേ മൈനിങ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടെ ഒരു കളിമൺ ഖനന പ്രദേശമുണ്ട്. അവിടെ നിന്ന് കളിമണ്ണിന്റെ ഉപേക്ഷിച്ച ഭാഗത്തു നിന്നാണ് അവർക്ക് ഈ മരക്കറക്കട്ട കിട്ടിയത്. അങ്ങനെ മാടായിപ്പാറയിൽ നിന്നും കിട്ടിയ ആ മരക്കറക്കട്ടയുടെ പഴക്കം കണക്കാക്കിയിരിക്കുന്നത് ടെറിഷറി പീരീഡ് എന്നാണ്. അതായത് 66 ദശലക്ഷം വർഷം മുതൽ 2.6 ദശലക്ഷം വർഷം മുമ്പ് വരെയുള്ള ഒരു കാലത്തിനിടയിൽ എപ്പോഴുമാണെന്ന്. കൃത്യമായിട്ടുള്ള കാലഗണന എന്തായാലും ഇപ്പോഴും ചെയ്തിട്ടില്ല. അത് ഏത് ഇനം കൊതുകാണെന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും ലക്ഷം വർഷം മുമ്പ് നമ്മുടെ കണ്ണൂരെ മാടായിപ്പാറയുടെ മുകളിലൂടെ പാറി നടന്ന ഒരു കൊതുകിനെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൊതുകുകളെ ദുഷ്ടന്മാരും ഭയങ്കര ഉപദ്രവകാരികളുമായിട്ടൊക്കെ കണക്കാക്കുമ്പോഴും സത്യത്തിൽ നമ്മുടെ പ്രകൃതിയിലെ ഒരു എക്കോസിസ്റ്റത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് കൊതുകുകൾ. തുമ്പികൾ, വവ്വാലുകൾ, ഉഭയജീവികള്, പക്ഷികൾ, കടന്നലുകൾ എന്നിവയുടെ ഒക്കെ ഭക്ഷ്യശൃംഖലയുടെ ഒരു പ്രധാന ഭാഗമാണ് കൊതുകുകൾ. കൂടാതെ അമ്പരപ്പിക്കുന്ന വേറൊരു കാര്യം, കൊതുകുകൾ നല്ല പരാഗണ സഹായികളാണ്. സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുക തേനീച്ചകളും പൂമ്പാറ്റകളും ഒക്കെയാണ് പരാഗണം ചെയ്യുന്നത് എന്നാണല്ലോ. അങ്ങനെ മാത്രമല്ല, കൊതുകുകളും ധാരാളമായിട്ട് പരാഗണം സസ്യങ്ങൾക്ക് ചെയ്യുന്ന ഒരു ജീവിയാണ്. അതായത് കൊതുകുകളെ കൊണ്ട് നമ്മുടെ പരിസ്ഥിതിക്ക് വലിയ ധർമ്മങ്ങൾ നിറവേറ്റാനുണ്ട് എന്നർത്ഥം. എന്തൊക്കെ പറഞ്ഞാലും കൊതുകുകൾ ഉണ്ടാക്കുന്ന രോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണ്. അപ്പോൾ കൊതുകുകൾ എങ്ങനെയാണ് നമ്മളെ കണ്ടെത്തുന്നത്, നമ്മുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നത് എന്നുള്ളത് കുഴപ്പിക്കലാണ് നമുക്ക് ചെയ്യാവുന്ന ഏക പണി. അല്ലാതെ കൊതുകുകളെ മൊത്തം കൊന്നു തീർക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൊതുകുകൾ നമ്മളെ കണ്ടെത്താനുള്ള അവരുടെ കഴിവുകളെ കുഴപ്പിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ട് പറ്റിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ എല്ലാ കൊതുക് നിവാരണികളും. അത് കൊതുക് തിരിയായാലും റിപ്പല്ലന്റുകളായാലും ഒക്കെ ചിലപ്പോൾ തോന്നും നമുക്ക് ഈ കൊതുകുകളൊക്കെ ചത്തു മുടിഞ്ഞുപോയാൽ എന്തൊരു ഭാഗ്യമായിരിക്കുമെന്ന്. ഇത്രയും ശാസ്ത്ര പുരോഗതിയും സാങ്കേതിക ജ്ഞാനവും ഒക്കെ നേടിയിട്ടും ഈ കൊതുകിന്റെ മുമ്പിൽ നമ്മൾ മുട്ടുവറക്കുന്നല്ലോ, അല്ലെങ്കിൽ മുട്ടുകുത്തി നിൽക്കേണ്ടി വരുന്നല്ലോ എന്ന് പലപ്പോഴും തോന്നാറുമുണ്ട്.
1: കൊതുകുകളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത് എളുപ്പമല്ല അല്ലേ? പക്ഷേ അവ പെരുകാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ നമുക്ക് കഴിയും. വീട്ടിലും പരിസരത്തും വെള്ളം കെട്ടി നിൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കാം. ചെറിയൊരു ശ്രദ്ധയും ശുചിത്വവും പാലിച്ചാൽ കൊതുകുജന്യ രോഗങ്ങളിൽ നിന്ന് വലിയൊരു പരിധി വരെ നമുക്ക് സംരക്ഷണം നേടാം. ഇന്ന് ശാസ്ത്രവീഥിയിൽ കൊതുകിനെ കുറിച്ചാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം. പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, ഒന്നാം രാഗം പാടിക്കൊണ്ട് ജി വേണുഗോപാൽ മലയാള സിനിമാ ഗാനാസ്വാദകരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുകയായിരുന്നു. തൂവാൻ

1987 പുറത്തിറങ്ങിയ പത്മരാജന്റെ എക്കാലത്തെയും ഹിറ്റ് സിനിമയായ തൂവാനത്തുമ്പികളിൽ ശ്രീകുമാരൻ തമ്പിയുടെ രചനക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ സംഗീതമാണ്. ഈ ഗാനം വേണുഗോപാലിനൊപ്പം ചിത്രയും

1958 പുറത്തിറങ്ങിയ പത്മരാജൻ്റെ മൂന്നാം പക്കം തീവ്രമായ കഥയ്ക്കൊപ്പം മധുരമായ ഗാനങ്ങളും സമ്മാനിച്ചു. ശ്രീകുമാരൻ തമ്പിയുടെ രചനക്ക് ഇളയരാജയുടെ ഈണം കൂടി ചേർന്നപ്പോൾ അനശ്വര ഗാനങ്ങൾ പിറന്നു. വേണുഗോപാലൻ്റെ ഹൃദയമന്ത്രണം പോലുള്ള ശബ്ദത്തിൽ മലയാള സിനിമാസ്വാദകരുടെ ഉള്ളിൽ ഒരു ഗാനമുണരുകയായിരുന്നു. കടലെടുത്ത മകനെ കാത്തിരിക്കുന്ന വൃദ്ധനായ മുത്തശ്ശൻ്റെ തീവ്രമായ കഥയാണ് പശ്ചാത്തലം. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം, ഈ സ്നേഹലാളനം നീ നീന്തും സാഗരം.

എഴാച്ചേരി രാമചന്ദ്രൻ്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി. വേണുഗോപാൽ പാടിയ ഈ ഗാനം 1988 പുറത്തിറങ്ങിയ മരിക്കുന്നില്ല ഞാൻ എന്ന സിനിമയിലേതാണ്. രവീന്ദ്രൻ ഒരുക്കിയ ഈണത്തിൻ്റെ ശബ്ദശകലങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഗാനം കാതോരമെത്തുകയായി. ഒപ്പം നെഞ്ചിലേക്കിറങ്ങുന്ന ആ വേണുനാദവും ഹിന്ദോളരാഗത്തിൻ്റെ ഓളപ്പരപ്പുകളിൽ മലയാള സിനിമാ ഗാനാസ്വാദകർ എല്ലാം മറന്ന് ആസ്വദിച്ച ഗാനം. ചന്ദനമണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി.

മഞ്ഞിൻ വിലോലമം യവനികയ്ക്കുള്ളിലൊരു മഞ്ഞക്കിളിത്തൂവൽ പോലെ. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് വിദ്യാധരൻ ഈണമിട്ട് വേണുഗോപാൽ പാടിയ ഗാനം. ചിത്രം ഉത്തരം.

ബാലചന്ദ്ര മേനോനും ഇന്നസെന്റും ശോഭനയും കെ പി എ സി ലളിതയും ഒടുവിൽ ഉണ്ണികൃഷ്ണനും കരമന ജനാർദ്ദനൻ നായരും സുകുമാരിയും ഒക്കെ അഭിനയിച്ച സത്യനന്ദിക്കാട് സിനിമയായ സസ്നേഹം 1990 പുറത്തിറങ്ങിയത്. പി കെ ഗോപിയുടെ വരികൾക്ക് ജോൺസൺ ഈണമിട്ട ഗാനം ആനന്ദ ഭൈരവി രാഗത്തിൽ വേണുഗോപാൽ പാടുന്നു. താനേ പൂവിട്ട മോഹം മുഖം വിതുമ്പും നേരം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ ടി

0: വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
1: ഏയ് ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
2: അല്ല അതെന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
1: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വല്യ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
0: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
1: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
1: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ് എനിക്കെന്ത് പ്രശ്നം?
1: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: മധുര ഗീതങ്ങൾ. സത്യനന്ദിക്കാട് ഒരുക്കിയ മമ്മൂട്ടി ചിത്രം കളിക്കളം 1990 പുറത്തിറങ്ങിയത്. ഇതിൽ 3 ഗാനങ്ങളിൽ 2 ഗാനവും ആലപിച്ചത് വേണുഗോപാലാണ്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ആകാശഗോപുരം എന്നാരംഭിക്കുന്നു.

മാളൂട്ടി എന്ന പടത്തിനു വേണ്ടി പഴവിള രമേശൻ എഴുതിയ ഗാനം. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻമടിയിൽ. ജോൺസന്റെ സംഗീതം, വേണുഗോപാലും സുജാതയും ചേർന്ന് പാടുന്നു.

ചിത്രം പൂക്കാലം വരവായി. കൈതപ്പുറത്തിൻ്റെ രചനയിൽ ഔസേപ്പച്ചൻ്റെ സംഗീതം. ഏതോ വാർമുകിലിൻ എന്നാരംഭിക്കുന്ന ഗാനം.

സത്യനന്ദക്കാട് ഇറക്കിയ മറ്റൊരു ചിത്രം ജയറാമും ഇന്നസെന്റും ഉർവശിയും അഭിനയിച്ച മഴവിൽ കാവടി. ശ്രോതാക്കൾക്കേറെ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളാണ് ഈ സിനിമയിലെ മൂന്ന് പാട്ടുകളും. മൈനാക പൊന്മുടിയിൽ എന്നാരംഭിക്കുന്ന ഗാനം, പള്ളിത്തേരുണ്ടോ എന്ന ഗാനം, തങ്കത്തോണി എന്ന ഗാനം. മധുരഗാനങ്ങളിൽ മഴവിൽ കാവടി എന്ന പടത്തിൽ കൈതപ്രം രചിച്ച് ജോൺസൺ ഈണം നൽകിയ പള്ളിത്തേരുണ്ടോ എന്ന് തുടങ്ങുന്ന ഗാനം, വേണുഗോപാലും സുജാതയും ചേർന്ന് പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

മഞ്ഞൻ ചിറകുള്ള വെള്ളരിപ്രാവേ ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ. സ്വാഗതം എന്ന പടത്തിലെ മനോഹരമായ ഗാനം. വേണുഗോപാലിനൊപ്പം എം ജി ശ്രീകുമാറും മിൻമിനിയും പാടുന്നു. സംഗീതം രാജാമണി, ഗാനരചന ബിച്ചു തിരുമല.

2006 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം ബാബാ കല്യാണിയിലുമുണ്ട് വേണുഗോപാലിന്റെ ഒരു ഭക്തിഗാനം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം. കൈനിറയെ

ജി വേണുഗോപാൽ പാടി അനശ്വരമാക്കിയ ഏതാനും ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങൾ.

ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് മട്ടന്നൂർ കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് അവതരിപ്പിക്കുന്ന നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പര പുനഃപ്രക്ഷേപണം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രാത്രി 10 മണിക്ക് മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്നലെ 4 സ്വർണം, അമ്പയത്തിൽ 3, ഷൂട്ടിംഗിൽ 1. അപ്രതീക്ഷിതവും അസാധാരണവുമായ സംഘർഷത്തിന് സാക്ഷ്യം വഹിച്ച തലസ്ഥാനം SFI KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 2 മണിക്കൂറോളം ഏറ്റുമുട്ടി. ഇന്നലെ രാത്രി 8 മണിയോടെ തുടങ്ങിയ സംഘർഷം യുദ്ധസമാനമായ സ്ഥിതിയിലേക്ക് അതിവേഗം മാറി. ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച പകലും ജില്ലയിൽ വ്യാപകമായി കോൺഗ്രസും BJPയും തമ്മിലുണ്ടായ സംഘർഷത്തിന് തുടർച്ചയായാണ് SFI യൂത്ത് കോൺഗ്രസ് ഏറ്റുമുട്ടൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് നടത്തിയ നൈറ്റ് മാർച്ചിന് നേരെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കല്ലേറുണ്ടായതാണ് തുടക്കം. ഇതോടെ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തീപ്പന്തമെറിഞ്ഞു. അക്രമം ആസൂത്രിതമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പകൽ മുഴുവൻ ജില്ലയിൽ പലയിടത്തും കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയ ശേഷമാണ് സന്ധ്യയുടെ തലസ്ഥാന നഗരിയിൽ കനത്ത സംഘർഷമുണ്ടായത്. ഒരു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് തീവച്ച് നശിപ്പിച്ചു. മുഖ്യമന്ത്രി VD സതീശന് നേരെയും നഗരത്തിൽ വിവിധയിടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. പൈലറ്റിനെ കുത്തി വിമാനം ഇടിച്ചിറക്കാൻ ശ്രമം. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പറന്ന വിമാനം സൗദിയിൽ അടിയന്തരമായി ഇറക്കി. ദക്ഷിണ കന്നഡ ജില്ലയിലെ മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് ലിമിറ്റഡിന്റെ കലവാർ 3 ഫേസിലെ കോക്കർ ഹൈഡ്രോ ട്രീറ്റർ യൂണിറ്റിലുണ്ടായ സ്ഫോടനത്തിലും തുടർന്നുണ്ടായ തീപിടുത്തത്തിലും ഒരാൾ മരിച്ചു. 9 പേർക്ക് പരിക്കേറ്റു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാറിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് ദേശവ്യാപകമായി പ്രക്ഷോഭം തുടങ്ങാൻ ഇന്ത്യ സഖ്യം. കമ്മീഷനെതിരായ കേസുകളെല്ലാം വേഗത്തിൽ തീർപ്പാക്കാനും ഗണേഷിനെതിരെ നടപടിയെടുക്കാനും ആവശ്യപ്പെട്ട് സംയുക്തമായി സുപ്രീംകോടതിയെ സമീപിക്കും. ബാലറ്റിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത് 6 ഒക്ടോബർ കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ചും നടത്തും. കണ്ണൂർ ഡൽഹി സെക്ടറിൽ ഇന്നു മുതൽ ഇൻഡിഗോ പ്രതിദിന വിമാന സർവീസ് നടത്തും. മുൻപ് ദിവസേനയുണ്ടായിരുന്ന സർവീസ് 2 മാസം മുൻപാണ് 3 ദിവസമാക്കി ചുരുക്കിയത്. രാത്രി 7:15 ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് 10:15 കണ്ണൂരിലെത്തും. തിരികെ 10:45 പുറപ്പെട്ട് 1:45 ഡൽഹിയിലെത്തും. മാഹി സെന്റ് തെരേസ ബസലിക്കയിൽ വിശുദ്ധമ്മ ത്രേസ്യയുടെ തിരുനാളിന് 5 ഒക്ടോബർ കൊടിയേറുമെന്ന് റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മട്ടന്നൂരിൽ MDMA 2 യുവ ഡോക്ടർമാർ എക്സൈസിന്റെ പിടിയിലായി. തലശ്ശേരി വടക്കുംപാട് കുളി ബസാറിൽ CP സിദ്ധാർത്ഥ്, മലപ്പുറം പുതുപൊന്നാനി സ്വദേശി HE ഇർഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 2.809 ഗ്രാം MDMA കണ്ടെടുത്തു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ഇരിട്ടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ CRajithinte നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സുരക്ഷ ശക്തമാക്കിയതിൽ മുഖ്യമന്ത്രി VD സതീശന് അതൃപ്തി. എസ്കോർട്ടിന് 1 പോലീസ് വാഹനം കൂടി അധികം വന്നതിൽ മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ പരസ്യമായി അതൃപ്തി അറിയിച്ചു. ഒട്ടേറെ ഭീകരാക്രമണങ്ങളിൽ സൂത്രധാരനെന്ന് സംശയിക്കുന്ന ലഷ്കർ എ തോയ്ബ കമാൻഡർ മൂസ എന്ന ആസിഫ് ഹൗജിയെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു. 2022 മുതൽ കാശ്മീർ താഴ്വരയിൽ പ്രവർത്തിച്ചു വന്ന 4 പ്രധാന കമാൻഡർമാരിൽ അവശേഷിച്ച ഭീകരനാണ് ഇയാൾ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കാൻ സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷ പ്രചാരണ വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരും അന്വേഷിക്കാനില്ലാത്ത ഒരാളും ഇനി കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തും. ഇതിനായി പുതിയ തലമുറയെ കൂടി ഉൾപ്പെടുത്തി പദ്ധതികളും കെയർ ഗിവർ കോഴ്സുകളും തുടങ്ങും. ഇന്ത്യയിൽ ആദ്യമായി മുതിർന്ന പൗരന്മാർക്കായി വകുപ്പ് സ്ഥാപിച്ചത് കേരളമാണെന്നത് അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വജ്ര ജൂബിലി ആഘോഷത്തിന്റെ നിറവിൽ പുതുമകളുമായി ജെമിനി സർഗസ് കണ്ണൂർ പോലീസ് മൈതാനത്ത് ഇന്ന് രാത്രി 8 മണിക്ക് പ്രദർശനം തുടങ്ങും. വെള്ളിയാഴ്ച മുതൽ ദിവസേന ഉച്ചയ്ക്ക് 1:30, വൈകിട്ട് 4:30, രാത്രി 7:30 എന്നിങ്ങനെയാണ് പ്രദർശന സമയം. പരാതിയും ആവശ്യങ്ങളും ഉന്നയിച്ച് അധ്യാപകർ നേരിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് കത്തയക്കരുതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. പ്രൈമറി അധ്യാപകർ മുതൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ വരെ നേരിട്ട് കത്തയക്കുകയാണെന്ന് കണ്ടതോടെയാണ് ഇടപെടൽ. ഇത്തരം കത്തുകൾ മിക്കപ്പോഴും സെക്രട്ടേറിയറ്റിൽ നിന്ന് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് തന്നെ മടക്കുകയാണ് പതിവ്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ സമർപ്പിച്ച 7-ദിന വെടിനിർത്തൽ നിർദ്ദേശത്തിൽ US ഔദ്യോഗിക മറുപടി ലഭിച്ചെന്ന് ഇറാൻ. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. തില്ലങ്കേരി മാലൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന ആലാച്ചി മച്ചൂർമല മാലൂർ പെരിങ്ങാനം തില്ലങ്കേരി റോഡിന് 38 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി VK സനോജ് MLA അറിയിച്ചു. പുരളിമല മച്ചൂർമല മേഖലകളിൽ ടൂറിസം വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ടൂറിസം കേന്ദ്രങ്ങളായി മാറുന്ന മേഖലകളെ ബന്ധിപ്പിക്കുന്ന റോഡ് മെക്കാഡം ടാർ ചെയ്യുന്നതിന് 38 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിരുന്നു. ലഹരിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ 2.0 ജനകീയ പ്രചാരണ പരിപാടിക്ക് പഞ്ചായത്ത് തലത്തിൽ തുടക്കമായി. ആദ്യഘട്ടത്തിൽ പഞ്ചായത്തുകളിൽ ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങലയും ബോധവൽക്കരണ ക്ലാസും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കലും നടന്നു. 2024-26 വർഷത്തെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ചീഫ് മിനിസ്റ്റേഴ്സ് ഷീൽഡ് മത്സരത്തിൽ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ റേഞ്ചർ യൂണിറ്റിന് സംസ്ഥാനതലത്തിൽ 1st place. മട്ടന്നൂർ നഗരത്തിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നഗരസഭാ ഓഫീസിൽ ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും യോഗം തീരുമാനിച്ചു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് യോഗം വിളിച്ചത്. 1 ഒക്ടോബർ മുതലാണ് നിയന്ത്രണം പ്രാബല്യത്തിൽ വരിക. ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടിക്കാനുള്ള ദൗത്യം ഇന്നലെ പുലർച്ചെ സർവ്വസന്നാഹവും ഒരുക്കി തുടങ്ങിയെങ്കിലും സാഹചര്യം ഒത്തുവരാത്തതിനാൽ പൂർത്തിയാക്കാനായില്ല. ജനവാസ മേഖലയിൽ നിന്ന് വനത്തിലേക്ക് കടന്ന ആന ഇന്നലെ പുലർച്ചെയാണ് ജനവാസ മേഖലയിലേക്ക് തിരികെ എത്തിയത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള ഫോം 6 തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രത്യേക സത്യവാങ്മൂല ഫോറം SIR പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിൻവലിച്ചു. മുൻ SIRലെ രക്ഷിതാവിൻ്റെയോ മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെയോ വിശദാംശങ്ങൾ സമർപ്പിക്കാനായിരുന്നു പ്രത്യേക ഫോറം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ പ്രവേശനത്തിനുള്ള തീയതി ഈ മാസം 5 നീട്ടി. ഡ്യുവൽ ഡിഗ്രി സൗകര്യത്തോടെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് രീതിയിൽ 30 UG PG പ്രോഗ്രാമുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. മാങ്ങാറ്റിടം പഞ്ചായത്ത് ബീക്കൺ ടൗൺ പദ്ധതിയുടെ ഭാഗമായി 2nd ശുചീകരണ പ്രവർത്തനം 3rd PD നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ സന്ധ്യാലക്ഷ്മി നേതൃത്വം നൽകി. തളിപ്പറമ്പ് മണ്ഡലത്തിലെ വികസന പദ്ധതികൾ വേഗത്തിലാക്കാൻ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് TK ഗോവിന്ദൻ MLA ആവശ്യപ്രകാരം മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം ചേർന്നു. കായിക വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ ബുധനാഴ്ച ഇന്ത്യ നേടിയത് 4 7 മെഡലുകൾ. ഇതോടെ 10 21 29 എന്നിങ്ങനെ ആകെ മെഡൽ നേട്ടം 60. മഴ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന്റെ സെമി ഫൈനലിൽ ഇന്ത്യയും ശ്രീലങ്കയും ഏറ്റുമുട്ടുന്നത്. ഇന്ന് രാവിലെ 10:30 മത്സരം. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇതുവരെ ഒറ്റ മത്സരം പോലും കളിക്കാതെയാണ് സെമിയിലെത്തിയത്. ഏഷ്യൻ ഗെയിംസ് വോളിബോളിലും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ക്വാർട്ടർ ഫൈനലിലാണ് ഇരു ടീമുകളും കൊമ്പ് കോർക്കുന്നത്. ഇന്ന് രാവിലെ 6:30 മത്സരം. ഇന്ത്യയുമായുള്ള സൗഹൃദ മത്സരത്തിന് യുറുഗ്വായ് ഫുട്ബോൾ ടീം കൊൽക്കത്തയിലെത്തി. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2nd മത്സരങ്ങൾക്ക് ഇന്ന് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. സ്വന്തം തട്ടകത്തിലെ ആദ്യ മത്സരത്തിൽ തൃശൂർ മാജിക് FC ഫോഴ്സ കൊച്ചി FCയുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 മത്സരം. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ റെക്കോർഡ് റൺസ് ചേസ്. വിൻഡീസ് ഉയർത്തിയ 405 മറികടന്നു. ശുഭമൻ ഗില്ലിന് കരിയറിലെ 2nd സെഞ്ചുറി. രോഹിത് ശർമ്മക്ക് സെഞ്ചുറി, കരിയറിലെ 35th. ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2nd 8 ഇന്ത്യയുടെ ജയം. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യക്ക് തിളക്കം. വനിതാ 60 കിലോഗ്രാം വിഭാഗത്തിൽ അരങ്ങേറ്റക്കാരിയായ പ്രിയങ്ക ഗംഗാസും പുരുഷ 90 കിലോഗ്രാം വിഭാഗത്തിൽ കപിൽ പുഖാരിയെയും വെങ്കലം സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ ചിരവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും സെമി ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മത്സരം. തോൽവി അറിയാതെയാണ് ഇരു ടീമുകളും സെമി പോരാട്ടത്തിന് എത്തുന്നത്. വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ കടന്നു. സെമി ഫൈനലിൽ ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ചാണ് സുവർണ പോരാട്ടത്തിന് അർഹത നേടിയത്. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
4: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
5: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
6: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവേട്ടുകുന്ന്. മട്ടന്നൂർ ബർഗർ സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
7: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.0.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഒരാൾ കൂടി ചേരുകയാണ്. നമുക്ക് അവരെ നേരിട്ടൊന്ന് പരിചയപ്പെടാം. മോനെ, മോന്റെ പേരെന്താ?
1: നിഹാൽ കൃഷ്ണ.
0: നിഹാൽ കൃഷ്ണ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
1: 2A.
0: 2A ഏത് സ്കൂളിലാ?
1: ശ്രീശങ്കര വിദ്യാപീഠം.
0: ശ്രീശങ്കര വിദ്യാപീഠം. എങ്ങനെയാ, പഠിക്കാനൊക്കെ മിടുക്കാനാണോ? ഇപ്പൊ എന്താ, ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ?
1: പനി
0: പിടിച്ചു. എങ്ങനെ മാറി വന്നോ? ഇപ്പൊ
1: ചെറുങ്ങനെ
0: മാറിയിട്ടുണ്ട്. നല്ലോണം പഠിക്കണം കേട്ടോ. നല്ലോണം പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോ ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ ബുക്കൊക്കെ ഒന്ന് മറിച്ച് നോക്കി ഒന്ന് റിവിഷൻ ചെയ്യണം കേട്ടോ. എങ്ങനെയാണ്, പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? ആരുടെ പാട്ടാ കൂടുതൽ കേൾക്കാറ്?
1: മണിച്ചേട്ടന്റെ.
0: മണിച്ചേട്ടന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാ. അമ്മ പറഞ്ഞു നേരത്തെ മണിച്ചേട്ടന്റെ പാട്ട് നന്നായിട്ട് ഇഷ്ടമാണ്, പാട്ടൊക്കെ എഴുതി വെച്ചിട്ട് പാടാറുണ്ടെന്ന്. ഏതെങ്കിലും ഒരു പാട്ട്, മണിച്ചേട്ടന്റെ പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പാടിത്തരാവോ?
1: കണ്ണിമാങ്ങ.

0: പാട്ടൊക്കെ അറിയാ. സ്കൂളില് പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഏതൊക്കെ പരിപാടിയിലാ പങ്കെടുത്തത്?
1: അങ്ങനെയല്ല.
0: ചിത്രം വരക്കോ? വരക്കാറുണ്ട്. എങ്ങനെയുള്ള ചിത്രം, നല്ല ചിത്രം എങ്ങനെയാ വരക്കുന്നേ? വാട്ടർ പെയിന്റിംഗ് ആണോ ഇഷ്ടം, അല്ലെങ്കിൽ പെൻസിൽ ഡ്രോയിങ് ആണോ ഇഷ്ടം?
1: പെൻസിൽ ഡ്രോയിങ്.
0: പെൻസിൽ ഡ്രോയിങ് ആണ്. പഠിക്കുന്നുണ്ടോ പെൻസിൽ ഡ്രോയിങ്? സ്കൂളിൽ നിന്ന് ആരാ ഏറ്റവും കൂടുതലായിട്ട് ചിത്രം വരയ്ക്കാൻ വേണ്ടിട്ട് പറയുന്ന ടീച്ചർ ആരാ?
1: രമ്യ മിസ്.
0: രമ്യ മിസ് പറയല്ലേ, വന്നിട്ടാകുമ്പോ പറയും ചിത്രം വരച്ചു തരാൻ പറയോ?
1: അപ്പൊ
0: സ്കൂളില് ചിത്രം വരയ്ക്കുന്ന ആളാണ് ക്ലാസ്സിലെ അല്ലേ. അപ്പൊ മോന്റെ പനിയൊക്കെ വേഗം മാറട്ടെ. മരുന്നൊക്കെ നന്നായിട്ട് കഴിക്കുന്നില്ലേ? ഉണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞാല് നമ്മൾ റേഡിയോയിലൂടെ കേൾപ്പിച്ചു തരും. മോനെ ഏത് പാട്ട് കേൾക്കാനാണ് ഇപ്പൊ ആഗ്രഹം?
1: ഒരു പകല് മാത്രം പണിയെടുത്ത്
0: മണിച്ചേട്ടന്റെ പാട്ട് തന്നെയാണ് ആ പാട്ടാണ് കേൾക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലൂടെ ഈ പാട്ട് കേട്ടാലോ? അപ്പൊ കേക്കാട്ടോ. ഓക്കെ, താങ്ക് യു.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്തതായിട്ട് ഇവിടെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാന്നല്ലേ? എന്നാ കഴിച്ചേ?
2: ചോറ്.
1: ചോറും
2: മീനും.
1: മീന് നിർബന്ധം?
2: അങ്ങനെ നിർബന്ധമൊന്നുമില്ല, വെച്ചാൽ കൂട്ടും. ഉച്ചക്ക് കുറച്ച് ചോറ് തിന്നു, പിന്നെ മാത്രം ഭാഗ്യം എന്നേരം വേറെ എന്തെങ്കിലും തിന്നാൻ കായി. ഒരു നേരേ ചോറ് തിന്നു.
1: രാത്രിയോ?
2: രാത്രി എന്തെങ്കിലും കുറച്ച് ബിസ്ക്കറ്റോ ഒരു പഴമോ അങ്ങനെങ്ങാരും തിന്നു.
1: ഷുഗർ ഉണ്ടാ?
2: ഷുഗറും ഇല്ല, ഷുഗറും പ്രഷറൊന്നും ഇല്ല.
1: പിന്നെന്താ രാത്രി ചോറ് വയ്ക്കാത്തെ?
2: വേണ്ടാത്തത് കൊണ്ട് ബ്ലോക്കിന്റെ ഗുളിക കുടിക്കുന്നുണ്ട്.
1: ഓ അതെയാ? പണ്ടോട്ടേ ചോറ് വയ്ക്കല്ലേ രാത്രി?
2: ഒരുപാട് കൊല്ലായി ചോറ് തിന്നാതെ രാത്രി.
1: പേര് പറഞ്ഞില്ലല്ലോ നമ്മള്.
2: പേര് നാരായണ.
1: നാരായണ അമ്മമ്മ. സ്വന്തം വീട് ഇവിടെ തന്നെ ആയിരുന്നോ?
2: സ്വന്തം ഇന്നാട് തന്നെ.
1: കല്യാണം കഴിച്ചത്?
2: കല്യാണം കഴിച്ചത് വിളവന.
1: അവിടുന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു? ഇരിട്ടി വിളവന.
2: ഇരിട്ടി വിളവന.
1: എത്ര മക്കളാ?
2: മൂന്നുണ്ടേനു. ഒന്ന് മരിച്ചുപോയിനെ ചെറുത്, രാജീവൻ, രാജേഷ്.
1: എന്നാ ചെയ്യുന്ന രണ്ടാളും?
2: രാജീവൻ പിന്നെ ഇടയുള്ള മൂത്തെ കല്ലിന്റെ പണിയെടുക്കും, ലോഡിങ്. മറ്റോൻ കോട്ടയത്താ ഹോട്ടൽ പണി.
1: രണ്ടു മക്കളും കല്യാണം കഴിച്ചല്ലേ?
2: രണ്ടും കല്യാണം കഴിച്ചു.
1: അവരുടെ ഭാര്യമാരുടെ പേര്?
2: ഭാര്യ ലളിത മൂത്തോന്റെ ഇടിയുള്ള, മറ്റേ സുനിത.
1: അവരെവിടെയാ? സുനിതയ്ച്ചൊക്കെ എവിടെയാ?
2: സുനിത കോട്ടയത്ത്.
1: കുടുംബമായിട്ട് കോട്ടയത്ത് തന്നെ?
2: കുടുംബമായിട്ട്.
1: എപ്പൊ ഇങ്ങോട്ടേക്ക് വരിക?
2: എപ്പൊ? മൂന്ന് മാസം മുൻപേ വന്ന്.
1: ഇപ്പൊ ഇവിടുന്ന് അമ്മമ്മ ചോറും കറിയെല്ലാം വെക്കുവാ?
2: വെക്കും.
1: ഈ പ്രായത്തിലും വെക്കുവാ?
2: പുറത്തുനിന്ന് വെക്കും, കൂടെ നിന്ന് വെക്കും. അത് ചോറ് ഞാൻ തന്നെ വെക്കും. പക്ഷേ വെള്ളം കുളിമുറിയെന്ന് എടുത്തിട്ട് കൊണ്ടുപോവാൻ ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോകാൻ കഴിയല്ല.
1: അതുകൊണ്ട് അത് ആരെങ്കിലും കൊണ്ടുതരണം.
2: അത് കൊണ്ടുതരണം. പിന്നെ ചോറെടുത്ത് വാർക്കും, അതെല്ലാം ചെയ്യും. ഇപ്പൊ
1: ചൂടുവെള്ളത്തിലാ വിളിക്കുക?
2: ചൂടുവെള്ളത്തില്.
1: പണ്ടേ ചൂടുവെള്ളത്തില്?
2: ഒരുപാട് കൊല്ലായി.
1: ചൂടുവെള്ളത്തില് കുളിച്ച സ്റ്റൈല് പോയി പോന്നാ പറയല്?
2: സ്റ്റൈല് പോട്ട്.
1: അങ്ങനൊന്നും ഇല്ലല്ലോ.
2: 83 വയസ്സായി.
1: കണ്ടാ പറയാ ആരെങ്കിലും 83 വയസ്സായി.
2: അത് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അച്ഛനുള്ള കാലേ അങ്ങനെ ശരീരത്തിന് അങ്ങനെ ഒരു ഒരു ഇതുണ്ടാവില്ല. എപ്പോഴും വെയിലത്തെല്ലാം പോയിട്ട് പണിയെടുക്കുന്നതാണ്. പണിയെടുത്താലും എത്ര കഠിന വെയിലത്ത് പോയാലും ഒരു ലെവലേശം പോലും കറുപ്പ് വരൂല. ഇതേ രീതി തന്നെ അങ്ങ് പോവും.
1: ആരെങ്കിലും പറഞ്ഞാ നല്ല സുന്ദരിയാണെന്ന്?
2: സുന്ദരി എന്തിനു പറയുന്നു? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല.
1: പിന്നെ പറയണ്ടേ? സുന്ദരി ആകുമ്പം കാണുമ്പോ നമ്മള് പറയൂലേ, ആ നല്ല രസം.
2: എന്ത് സുന്ദരി,
1: എനിക്ക് ഭയങ്കര ഇഷ്ടായി.
2: അതെയാ? എന്നാലും എനിക്കും ഇഷ്ടായല്ലപ്പാ.
1: ഒരാളും ഇഷ്ടപ്പെടുന്നില്ല.
2: ഇഷ്ടപ്പെട്ടല്ലോ.
1: അച്ഛന്റെ അമ്മേന്റെ ഒക്കെ പേരെന്തായിരുന്നു?
2: നാരായണൻ നമ്പ്യാർ. കല്യാണൻ നാരായണൻ നമ്പ്യാർ. പിന്നെ അമ്മേന്റെ വെള്ളുവ നാരായണിയമ്മ.
1: നാരായണൻ നമ്പ്യാരും നാരായണി അമ്മയും. പേര് നോക്കി കല്യാണം കഴിച്ചു രണ്ടാളും.
2: ഒരു മോനുണ്ടേനു, അത് നാരായണൻ. നാരായണൻ ഇന്നില്ല, മരിച്ചു. അമ്മേന്റെ വീട് കുരിക്കലേനു.
1: നിങ്ങൾ എത്ര മക്കളായിരുന്നു?
2: 11.
1: 11 മക്കളുണ്ട്. ബാക്കി 10 പേരും?
2: 10 ഇല്ല, എല്ലാരും ഒന്നുമില്ല. 9 പെണ്ണും 2 ആണും. ആണ് രണ്ടും മരിച്ചു. മൂത്തോ മരിച്ചിട്ട് അത്രയൊന്നും ആയിട്ടില്ല, 3-4 കൊല്ലം ആയിട്ടുള്ളൂ. പെണ്ണില് 2 ആള് മരിച്ചു. വെള്ളത്തിലും മൂത്തോ എന്റെ 3-ാമത്തോ ഒന്ന് മരിച്ചു, ബാക്കിയെല്ലാം ഉണ്ട്.
1: അമ്മമ്മ മൂത്താളോ ഇളയളങ്ങാനാണോ?
2: ഇല്ല, ഞാൻ 7-ാമത്തെ
1: നടുക്കഷ്ണം. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലേ? വീട്ടിലത്തെ മൂത്ത മക്കളെല്ലാവുമ്പം എപ്പോഴും പണിയോട് പണിയായിരിക്കില്ല?
2: പണി മക്കളെ പോറ്റാനുള്ള ആ പ്രശ്നത്തിന് പണിയെടുത്തുള്ളൂ. എൻ്റെ അച്ഛനുള്ള കാലത്തൊന്നും അങ്ങനെ പണിക്കൊന്നും പോവില്ല. അച്ഛൻ അത്ര ഇതായിട്ട് നടക്കുന്നു, ഒന്നും ജോലിയൊന്നും അല്ല. പിന്നെ ഉള്ള വരുമാനം കൊണ്ട് അങ്ങനെ അങ്ങ് നമ്മളെ വളർത്തു. പിന്നെ ശരീരത്തിൻ്റെ ഇത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ പോലത്തെ ഹോട്ടൽ ഭക്ഷണമൊന്നും അല്ല. അങ്ങനത്തെ ഒരു സംഭവവും നമ്മളെ അച്ഛൻ്റെ അടുത്ത് ഉണ്ടാവില്ല. എന്ത് തവര, പിന്നെ കാട്ടുകേങ്ങ്, കൂമ്പ്, കാമ്പ്, കായ്, അങ്ങനെ തക്കാളിയിൽ നിന്നും പറഞ്ഞിട്ട് ഇപ്പം അറിയുന്ന പണ്ടത്തെക്കാരും അറിഞ്ഞുകൂടാ. എല്ലാം നാടൻ നാട്ടിലുള്ള ഭക്ഷണം മാത്രം തന്നെ കഴിക്കും.
1: അതാണ് ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം.
2: ചിലപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു പല ബിസ്ക്കറ്റ് അങ്ങനെ അങ്ങാറ്റം നമ്മൾക്ക് കൊണ്ടത്തരും. പക്ഷേ അന്ന് ഇതൊന്നും ഇല്ലല്ലോ. മറ്റുള്ള ബിസ്ക്കറ്റോ മറ്റ് ഹോട്ടൽ പരിപാടിയോ ഒന്നും ഇല്ലല്ലോ. പിന്നെ വീട്ടിലുള്ള ഭക്ഷണം ഉണ്ടാക്കും. കൃഷി ഉണ്ട്, ഒരുപാട്
1: പശുണ്ട്,
2: പശുക്കൾ, മൂരിയുണ്ട്, കലി വെക്കണ്ട, അതെല്ലാം ഉണ്ട്. ആള് അച്ഛൻ്റെ പേര് പറഞ്ഞ ഒരുപാട് അങ്ങുള്ള ആളാണ്. അങ്ങനെ നല്ല ഈ കാണുന്ന മുഴുവൻ എൻ്റെ അച്ഛൻ്റെ അധികം. ഇത് മക്കളുടെ വീതം വെച്ചിട്ട് എല്ലാവരും വിറ്റ് വിറ്റ് പോയതാ.
1: അങ്ങനെയാണ് ഇവിടെ എത്തിയത്.
2: ഇവിടെ എത്തിയത്
1: പണ്ട് കളിക്കാനെല്ലാം പോക്കണ്ടേനു ആ ചെറുതായിരിക്കുമ്പോ. തോട്ടില് കുന്നമ്മല് മരത്തിന്റെ മുകളിലെല്ലാം കയറിയ അങ്ങനത്തെ
2: കയറൂലപ്പാ. ചെറുപ്പത്തില് ഡാൻസിന് ഡാൻസ് കളിക്കും സ്കൂളിൽ നിന്ന് അങ്ങനെ പരിപാടി മാത്രം. കോൽക്കളിക്കൊന്നും കോൽക്കളിയെല്ലാം കാണാനും ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ കോൽക്കളി പഠിപ്പിക്കും. ഞാൻ വേഷാരിയായനു എപ്പം പാട്ടും ഇതെല്ലാം പാടിത്തരും അച്ഛൻ.
1: ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ ബോറടിക്കൂലേ, എന്തെങ്കിലും ചെയ്യണ്ട.
2: എന്തേ നാലു കുറ ചെടിക്ക് ഇനിയെല്ലാം നോക്കും. അത്ര തന്നെ. പിന്നെ
1: ആരായി ചെടിയെല്ലാം നടന്നേ?
2: ചെടിയെല്ലാം നടന്ന് അവര് മക്കൾ കൊണ്ടെത്തന്നാലും ഞാൻ നടും. മക്കൾ ചട്ടി വേണമെന്ന് പറഞ്ഞ ചട്ടി കൊണ്ടുവരും, ചെടി കൊണ്ടുത്തരാൻ പറഞ്ഞ ചെടി കൊണ്ടുവരും, അതെല്ലാം അവര് ചെയ്യൂ. അതിനുള്ള വളമെല്ലാം വേണമെന്ന് പറഞ്ഞാൽ എല്ലാം അവര് കൊണ്ടുത്തരും, എല്ലാം മക്കൾ കൊണ്ടുത്തരും.
1: ഇവര് കഥ പറഞ്ഞുതരുമോ പാട്ട് പാടിത്തരുമോ എന്നെല്ലാം ചോദിക്കലുണ്ടോ? പണ്ടത്തെ കഥ പറഞ്ഞാൽ
2: അതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് പണ്ടത്തതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
1: അത് പറയുമ്പോ ഇതാ പുറകുന്ന ഒരാൾ അച്ഛമ്മ എന്ന് വിളിക്കുന്ന.
2: പണ്ടത്തെ കഥകളൊന്നും അങ്ങനെ അവർക്ക്

0: ആക്കി കൊടുക്കൂ.
1: ഇപ്പം പിന്നെ വെക്കണ്ട, എന്നാലും വേണിക്കല് എല്ലാം മുറിച്ച് കഴുകെല്ലാം ചെയ്യും. പക്ഷേ വേണ്ട,
0: കഴിക്കുന്നതിനാണ് പ്രശ്നം.
1: അത് വേണ്ട,
0: സാരമില്ല. പാട്ടെല്ലാം പാടലുണ്ടാ? പണ്ട്
1: പാടും.
0: ഇപ്പൊ പാടുവാ?
1: ഇപ്പൊ ഒന്നും പാടൂല, ഇപ്പൊ ഓർമ്മ ഉണ്ടാവില്ല.
0: ഒരു പാട്ടെന്തെങ്കിലും പാടുത്തപ്പാ?
1: ഒന്നും പാടൂല.
0: ഒരു പാട്ട്?
1: എന്ത് പാട്ട്? പണ്ട് കണ്ടത്തിൽ നാട്ടിൽ പണിന്റെ പാട്ട്.
0: അതന്നെ. ഇപ്പൊ ആരും പാടിത്തരുന്നില്ല, ആരോട് ചോദിച്ചിട്ടും പാടിത്തരുന്നില്ല.
1: ആനക്ക പാടാൻ ഇപ്പൊ ഓർമ്മ കിട്ടണ്ടേ?
0: ഓർമ്മയില്ല.
1: അതെന്ത്, എങ്ങനെയാ പണ്ടത്തെ പാട്ടല്ലേ ഇപ്പൊ ഓർമ്മ വരുവാ?
0: ഒട്ടും ഓർമ്മയില്ല.
1: എന്തിനാണ് ഈ പാട്ടല്ലോ?
0: തൊണ്ടീന്റെ പാട്ടാന്ന് ഇപ്പം കേക്കണ്ടത്? ആ, ഞാൻ എത്ര ആൾക്കാരോട് ചോദിച്ചെന്നറിയാ, അവരാള് പാടി തരുന്നില്ല, ഓർമ്മയില്ല ഓർമ്മയില്ല. എനക്കിഷ്ടൊക്കെ
1: പാടാ.
0: ആ, കുറച്ചും കൂടി.
1: കനേനത്തായിലാടുമേക്കാ ഞാനും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല.

0: എന്നിട്ട
1: ഓർമ്മയില്ല എന്ന് പറഞ്ഞേ. ഇന്ദ്രസായിട്ട പാടിയ നേരത്തെ പറഞ്ഞില്ലേ തൊണ്ടി പാടുന്ന ആയിരിക്കാ കേക്കണ്ടെന്ന്. തൊണ്ടി അമ്മമ്മമാര് പാടുന്ന കേക്കാൻ ഇപ്പൊ രസം.
0: പണ്ടത്തെ തൊണ്ടിമാറുണ്ട്. പാട്ടെല്ലാം അങ്ങനെയല്ല ഉണ്ടാവും, പക്ഷെ ഒന്നും എല്ലാം അങ്ങനെ അങ്ങ് മൂല കിട്ടു.
1: സിനിമയിലത്തെ പാട്ട് കേക്കലുണ്ടാ? സിനിമയിലത്തെ പാട്ട് കേക്കലുണ്ടാ?
0: സിനിമേന്റെ പാട്ടൊന്നും ഓർമ്മയില്ല. ഇപ്പൊ ഇപ്പോഴൊന്ന് കേക്കാനാ. ടിവിയിൽ എന്തെങ്കിലും ഇങ്ങനെ കേൾക്കാന്നല്ലാണ്ട്.
1: സീരിയല് കാണുവാ?
0: സീരിയല് കാണും.
1: ഏതാ കാണല്?
0: ഏഷ്യാനെറ്റില് 6 മണി മുതൽ തുടങ്ങിയാൽ 10 മണി വരെ കാണും.
1: അതിലേതാ കൂടുതൽ ഇഷ്ടം?
0: ഇഷ്ടം എന്ന് പറഞ്ഞാല് ആദ്യമെല്ലാം കുറച്ച് നല്ലതല്ലാന്നെങ്കിൽ സാന്ത്വനം, മഴ തോരും മുമ്പേ, പിന്നെ ചെമ്പനിയർ പൂവ്, പിന്നെ കാറ്റത്തെ കളിക്കൂട്, പിന്നെ പത്തനമാറ്റ്.
1: ഇതിലേറ്റവും നല്ല പെൺകുട്ടിയേതാ ഈ സീരിയലിലെല്ലാം വെച്ചിട്ട്?
0: ഇതിലെല്ലാം നല്ലതാ? നല്ലത് പിന്നെ അലീന.
1: അലീന കാറ്റത്തെ കിളിക്കൂട്ടിലെ അലീന
0: അല്ല, പിന്നെ മഴ തോരും മുമ്പേ.
1: ആ മഴ തോരും മുമ്പേ അല്ലേ അലീന. അലീനേനെ ഇഷ്ടം?
0: ഇഷ്ട.
1: ദുഷ്ടത്തിയാരാ?
0: ദുഷ്ടത്തിയായ അതിൻ്റെ അകത്തുള്ള ഒരു പെണ്ണുങ്ങള്, പത്തനമാറ്റിലുണ്ട് ഒരു പെണ്ണ്, വെറും ദുഷ്ടത്തി.
1: പത്തനമാറ്റിലെ ആ പിന്നെ എളേമ എന്ന് വിളിക്കുന്ന ജലജയാ?
0: ജലജ.
1: ജലജേനെ ഇഷ്ടല്ലേ?
0: പിന്നെ ഈ സാന്ത്വനം നല്ല കുട്ടികളാണ്. ദേവി നല്ല നല്ല കുട്ടിയാ.
1: ഈ സീരിയലെല്ലാം ദുഷ്ടത്തരം കാണുമ്പോ ദേഷ്യം വരുവാ?
0: ദേഷ്യം വരും, അനക്ക് ദേഷ്യം വരും. എന്താ കാരണം അറിയാ? ഇപ്പോഴത്തെ ഒരു ഇതുണ്ട് സാന്ത്വനത്തില്, അവരെ ഒരു പോലീസും കേസും ഇതായിട്ട് എന്തോ പ്രശ്നം വകയില് എല്ലാരും പോലീസ് പിടിച്ചു കൊണ്ടുപോയി. പക്ഷേങ്കില് ആ പോലീസിനെ നമ്മളെ മുമ്പിലെല്ലാം കണ്ടാണെങ്കിൽ എറിഞ്ഞിട്ട് തല പൊട്ടിക്കും.
1: അതുകൊണ്ട് അവര് മുമ്പിൽ വരാണ്ട് കിട്ടില്ലേ?
0: അതുകൊണ്ട് വരണ്ടവര് അവരല്ല, അല്ലാണ്ടെന്നാ നീ ആലോചിച്ച് നോക്ക്, നീ കാണുന്നുണ്ടോ നോക്ക്. ഈ പോലീസുകാരെ എല്ലാം ഒരു കുടുംബസമേതം പത്താളും പിടിച്ചുകൊണ്ടു
1: പോവാ.
0: കാരണം എന്താന്ന് പറയുന്നില്ല. കാരണം എന്താന്ന് പറയണ്ടേ? അതവർ പറയുന്നില്ല. ഇവരാ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നില്ല അവര്. അപ്പോൾ കൈക്കൂലി കൊടുക്കുന്നു, മറ്റവർ പറയുമ്പോൾ ഒന്നും പറയുന്നില്ല. പിന്നെ പരാതി കൊടുക്കുന്ന ആ പെണ്ണിനെ അവർ പോലീസ് സ്റ്റേഷനിൽ

0: കൊണ്ടുവരുന്നില്ല, ചോദ്യം ചെയ്യണം. അതവർ ചെയ്യുന്നുണ്ടോ?
1: ഇല്ല
0: ഇല്ല. അപ്പോൾ ആ പെണ്ണിനെ കിടക്കുന്നിടക്ക് നയിക്കാൻ പറ്റൂല, അവർ ദ്രോഹം ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് പുറത്തിറക്കുന്നില്ല അച്ഛനും അമ്മയും. അപ്പോൾ ആ പെണ്ണിൻ്റെ അടുക്ക പോന്ന്, പെണ്ണിന് സൂക്കുറവൊന്നുമില്ല, പെണ്ണോട് ചോദിക്കൊന്നും ചോദിക്കുന്നുമില്ല. അവർ പോയിട്ട് പെണ്ണോട് പറയുന്നു ഇതിൻ്റെ അകത്ത് ഒപ്പിട്ട് തരണമെന്ന്. പെണ്ണെല്ലാം വായിച്ചു നോക്കിയിട്ട് പറയുന്നു, ഞാൻ അറിയില്ല, ഞാനിതൊന്നും അറിയില്ല എന്ന്. ഏയ് അതൊന്നുമല്ല, എനിക്ക് രണ്ട് വെള്ളപ്പേപ്പറിൽ ഒപ്പിട്, വെറുതെ എങ്കിലും ഒപ്പിടുക. അപ്പോൾ ആ പെണ്ണ് ചോദിക്കണ്ടേ എന്തിനാന്ന്, അത് ചോദിക്കുന്നില്ല.
1: വേണ്ടാത്ത കാര്യത്തിന് എന്തല്ലോ ഏതല്ലോ,
0: ആ രണ്ട് വെള്ളപ്പേപ്പറിൽ പെണ്ണിൻ്റെ ഒപ്പ് താഴത്തിടുന്ന് പറഞ്ഞ് പിന്നെ ബാക്കിയെല്ലാം ഞാൻ കൂട്ടിച്ചേർത്തോളാം.
1: അപ്പോൾ ഉടായിപ്പല്ലേ അത്?
0: എല്ലാം ഉടായിപ്പ. അതിപ്പം കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും.
1: അതുകൊണ്ട് കാണില്ല?
0: കാണും എപ്പെങ്കിലും.
1: എന്തായാലും സാരമില്ല, സീരിയെല്ലാം കഴിയുമ്പോഴേക്ക് എല്ലാരും നന്നാവുന്ന് വിചാരിക്കല്ലേ. നന്നാവട്ടെ എന്തായാലും. അവര്
0: അതുപോലത്തെ രംഗം തീരെ വേണം. പോലീസ് പിടിക്കണം, അവര് ചോദ്യം ചെയ്യണം, അവര് നടപടിയെടുക്കണം, എല്ലാം ചെയ്യണം. ഇത് ഒരു രണ്ട് ഒരാണുങ്ങളോ അച്ഛനും അമ്മയും പോയിട്ട് പരാതി കൊടുക്കുന്ന ഒന്നുമില്ലാത്ത അവരെന്തുകൊണ്ട് പെണ്ണിനെ കൊണ്ടൊന്ന് ചോദ്യം ചെയ്യുന്നില്ല? അതെല്ലാം നമുക്ക് കാണാനൊരിതല്ലേ.
1: അതെ,
0: എന്തുകൊണ്ട് അതില്ല?
1: അതെല്ലാം കഴിയുമ്പോഴേക്ക് നമുക്ക് ശരിയാക്കാം. ഇപ്പൊ ഒരു സിനിമയിലെ പാട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഇത്രയും സമയം വർത്തമാനം പറഞ്ഞില്ലേ, ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം. ഓക്കേ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ നാട്ടിലെ പാട്ട്.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
2: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
1: സി എം വിസ്താര നെല്ലൂന്നി.
3: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
2: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
4: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
2: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
4: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
2: ഫോൺ 9961004648
4: 9656948321.
5: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
6: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: നാട്ടിലെ പാട്ട്. നാട്ടിലെ പാട്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ. റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടുമായിട്ട് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മട്ടന്നൂരിനടുത്ത കാര എന്ന പ്രദേശത്താണ്. കാരയുടെ സൗന്ദര്യ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയാണ്. അതിനിടെ ഒരാൾ കൂടി ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുകയാണ്. നമുക്ക് നമ്മുടെ ശ്രോതാക്കളുമായി അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തൂ.
1: തീർച്ചയായിട്ടും. രാജീവൻ. ഞാൻ സാധാരണ രാജീവൻ കാര എന്ന് പറയാറില്ല. രാജീവൻ മട്ടന്നൂർ എന്ന എൻ്റെ ഒരു ഐഡി. കാരണം എൻ്റെ ഒരു തിരിച്ചറിവ് കാലം മുതൽ മട്ടന്നൂരുമായിട്ടുള്ള ബന്ധമാണ് കൂടുതൽ. ഇപ്പം കാര സ്വസ്ഥാണ്, അങ്ങനെ പോണു. പിന്നെ റേഡിയോ മലബാറിൻ്റെ ആദ്യകാലം ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയം മുതൽ എനിക്ക് ആ ടീമിനെ മുഴുവൻ അറിയുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് അവരുമായിട്ട് അങ്ങനെ മിംഗിൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരുപാട് വായിക്കും, കുറച്ച് വായനയും, പിന്നെ പാട്ട് കേൾക്കൽ കുറച്ച് കുറവാണ്. ഇടയ്ക്ക് മലബാർ പിന്നെ പാട്ട് കേട്ടിരുന്നു. അത് രാത്രി കാലങ്ങളിൽ നമ്മളെ ആ ഒരു ചലച്ചിത്ര ഗാനം ഉണ്ടല്ലോ, നമ്മളെ നാട്ടിലെ പാട്ടും അത് കേട്ടിരുന്നു. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്നത് നമ്മൾ അതിൽ നിന്ന് വിട്ട് വേറൊരു സൈഡിലേക്ക് പോകും. അങ്ങനെ പിന്നെ കാര്യങ്ങളെന്ന് വെച്ചാലും കുറച്ച് കവിതകളൊക്കെ എഴുതാറുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ചൊല്ലി ഫലിപ്പിക്കാൻ എനിക്കറിയില്ല.
0: ഈ ഒരു കവിതകളൊക്കെ എന്തെങ്കിലും ഒരു പുസ്തക രൂപത്തിലോ അങ്ങനെ എന്തെങ്കിലും?
1: ഇല്ല, അങ്ങനെ നമുക്കങ്ങനെ ഒരു അതിൻ്റെ ഒരു കാലഘട്ടമല്ല ഇത്. കാരണം ഇന്ന് കവിത ഒരു പുസ്തക രൂപത്തിൽ ആക്കി കഴിഞ്ഞാൽ അത് വായിക്കാനുള്ള ആൾക്കാരും ഇല്ല. ഒന്ന്, ഇത് ഇപ്പം ഒരു ചൊല്ല കവിതേൻ്റെ ഒരു കാലഘട്ടമാണ്. ഈ കവിതേൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ വായിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു. ഇപ്പം ചൊല്ല കവിതകൾക്കാണ് കൂടുതൽ ഇത്. അതിനുള്ള ഒരു നമുക്ക് ചൊല്ലാനുള്ള കപ്പാസിറ്റി ഇല്ല. ഒന്ന് മുരുകൻ കാട്ടക്കടേൻ്റെ ആ കാലം മുതൽ ഇങ്ങോട്ട് രമേശൻ നായരുടെ ആ കാലഘട്ടത്തിലല്ലോ അത് തുടങ്ങിയ. ശരിക്കും ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ, ജലലിനപ്പുറം ജീവിതം പോലെ എന്നുള്ള പറയുന്ന ആ ഒരു അതെല്ലാം അങ്ങനെയാണ് കവിതയിലേക്ക് ഞാൻ വരാൻ കാരണം.
0: വ്യത്യാസങ്ങളോട്
1: അപ്പം ഇന്നൊരു ബുക്കിന് സാധ്യതയില്ല. എന്തായാലും പിന്നെ നമ്മളത് കുറേയും കൂടി കൊണ്ടുപോയിട്ട് ഒന്ന് മേടിക്കുമോ ഒന്ന് മേടിക്കുമോ എന്നെല്ലാം പറഞ്ഞാലും നടക്കുന്ന, പക്ഷേങ്കിൽ അതിനോട് താല്പര്യമില്ല.
0: എന്നാലും ഇത്രയും കാലത്തിനിടയ്ക്കുള്ള ഇങ്ങനെയുള്ള എഴുത്തുകുത്തുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു പതിവുണ്ടാവല്ലോ?
1: ആ ഉണ്ട്, സൂക്ഷിക്കുന്നത് പതിവുണ്ട്, എൻ്റെ അടുത്തുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയ എനിക്ക് വല്ലാണ്ട് ആ സിദ്ധാർത്ഥൻ്റെ കൊലപാതകമില്ലേ, അത് എന്നെ വല്ലാണ്ട്, എൻ്റെ കവിത എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കാൽപ്പനിക കവിത അങ്ങനത്തെയല്ല, എൻ്റെ ഉള്ളിലുള്ള പ്രതിഷേധമാണ് എൻ്റെ കവിത. ആ കവിത ആർക്കൊരു പിന്നെ ഒരു വഴി അതാണ്. അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കവിതകൾ
0: എഴുത്തുകാരും മിക്ക ആൾക്കാരും അങ്ങനെയാണല്ലോ, നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന
1: അനുഭവം എന്ന് പറഞ്ഞാൽ. അല്ല, ഞാൻ മിക്കവാറും എന്ന് വെച്ചാൽ എൻ്റെ പ്രതിഷേധങ്ങൾ മാത്രമാണ് കവിതകളായിട്ട് വരുന്നത്, മറ്റുള്ളൊന്നും വരാറില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. കുറച്ച് എഴുതാറുണ്ട്, അങ്ങനെ കൂടുതൽ. ഇപ്പം കൂടുതൽ വായനയുണ്ട്. കൂടുതലും വായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഓഷോൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ വായിക്കുന്നത്.
0: എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ജോലി?
1: ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ക്രഷറിൻ്റെ സ്പെയർ പാർട്സിൻ്റെ വർക്കായിരുന്നു ചെയ്തുകൊണ്ട്. അത് പിന്നെ കോവിഡിന് ശേഷം അതിൻ്റെ ഫ്ലോ നിന്നു. അങ്ങനെ പിന്നെ ഒരു ആക്സിഡൻ്റ് ആയി. അങ്ങനെ എല്ലാം പറഞ്ഞപോലെ അത് അങ്ങനെ നടന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, അത് നിന്നു, അത്രയേ ഉള്ളൂ.
0: അതിനുശേഷം
1: കുറച്ച് മട്ടന്നൂരുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു. പിന്നെ ഒരു ബാങ്കിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു, റൂറൽ ബാങ്കിൽ. അത് പിന്നെ ഭാര്യ അവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ
0: ഈ വീട്ടിൽ ആരൊക്കെയാണ്
1: ഇപ്പം? ഞാൻ, എൻ്റെ ഭാര്യ, മകള്, മകൻ.
0: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തു.
1: ആ മകള് അഷിത, അവള് ഇപ്പം കൊഗ്നിസെൻ്റിൽ വർക്ക് ചെയ്യുന്നു കൊച്ചിയിൽ. മകൻ ഇപ്പം MPH കോഴിക്കോട് പഠിക്കുന്നു. പിന്നെ ഭാര്യ ഷീല,
0: അവരിപ്പം ബാങ്കിലാണ്.
1: അവര് ബാങ്കിൽ, റൂറൽ ബാങ്കിൽ.
0: ഇപ്പം വീട്ടിലാണ്. അപ്പോൾ ഒഴിവ് സമയങ്ങളൊക്കെ ആണ്.
1: ഒഴിവ് സമയം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാല് എനിക്ക് തോന്നുന്നു വീട്ടിലേക്കുന്നവർക്ക് ഒഴിവ് സമയം ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എൻഗേജ് ആയി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ എൻഗേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് സമയം ഇല്ല എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ ഓരോ ഒന്നാട്ടെ നമ്മൾ ചെയ്യുന്ന വർക്കിൽ സന്തോഷം കണ്ടെത്തുക, അത് കണ്ടെത്താൻ പറ്റുന്നുണ്ട് എനിക്ക്. അതൊന്ന് വായനയാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ കുറേ ഞാൻ എന്തായിരുന്നു ഉള്ളത് തിരിച്ചറിയാനാണ് ഈ കാലഘട്ടം എന്നെ പഠിപ്പിച്ചത്. ശരിക്കും ഞാൻ കഴിഞ്ഞ കാലം എന്തായിരുന്നു, ഇപ്പം ഞാൻ എന്താണെന്നുള്ള തിരിച്ചറിവ് ഭയങ്കരമായിട്ട് കിട്ടി. ആ അത് ഭയങ്കര ആശ്വാസമാണ്.
0: അപ്പോൾ ബാക്കിയുള്ള സമയം ഇപ്പോൾ എടുത്ത് വായന ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ വീട്ടിലെ കാര്യങ്ങളെന്ന് പറയുന്നത്?
1: വീട്ടിലെല്ലാ കാര്യവും ചെയ്യും.
2: അതുപോലെ തന്നെ കൃഷി അങ്ങനെ എന്തെങ്കിലുമൊക്കെ?
1: കൃഷിയും അങ്ങനെ സ്പേസ് ഇല്ല, കൃഷി ചെയ്യാനുള്ള സ്പേസ് ഒന്നുമില്ല. എന്തായാലും ചെറുത് എന്തെങ്കിലും നമ്മൾ സാധാരണ ചെയ്യുന്നല്ലോ, ഓരോ ചെടി കിട്ടി എടുത്ത് അവിടെ നടും. അങ്ങനെ ചിലപ്പോൾ ഒന്നും കിട്ടില്ല, പക്ഷേ അത് പക്ഷേ ഇങ്ങനെ കിട്ടുന്നതിൽ കൂടുതൽ അത് വളരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും. കൃഷിനെ ഇതാക്കുന്ന വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയില്ലെങ്കിലും നമ്മളതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമില്ലേ, അത് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തരും.
2: തീർച്ചയായിട്ടും. പിന്നെ സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ?
1: സിനിമ കാണാറുണ്ട്, പക്ഷെ സിനിമയോട് ഒരു കാലത്ത് സിനിമ ഭയങ്കരമായിരുന്നു കാണാൻ. ഭയങ്കര എന്ന് പറയാൻ പാടില്ല, കാരണം നമ്മൾ മലയാളത്തിൽ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അത്. എവിടെ ഉപയോഗിക്കുന്നത്? നല്ല രീതിക്കാണ് ഭയങ്കര എന്ന് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളിത് ശീലിച്ച് പോയതുകൊണ്ട് ഭയങ്കരം തന്നെ എല്ലാ ഞാൻ മാത്രമല്ല, ഞാനിപ്പം ഒരു ചർച്ച കാണുമ്പോഴും നമ്മളെ സിനിമ ഫീൽഡിലെല്ലാം വാച്ച് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ പറയുന്നത് ഭയങ്കരം എന്നാണ്. പക്ഷെ ഞാൻ അന്നേരം ചിന്തിക്കില്ല, പക്ഷെ ഞാൻ ഇപ്പോഴും പറഞ്ഞു ഭയങ്കരം എന്നാണ്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലും ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഇപ്പം പറഞ്ഞു ഭയങ്കരമായിട്ട്.
2: പാട്ടൊക്കെ കേൾക്കാൻ എങ്ങനെയാണ് താല്പര്യം?
1: ആ അത്യാവശ്യം കേൾക്ക. പാട്ട് ഇഷ്ടമില്ലാതെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പക്ഷെങ്കിൽ പിന്നെ പാടാനുള്ള ഇതൊന്നും ഇല്ലല്ലോ.
2: ആസ്വദിക്കാലോ?
1: ആസ്വദിക്കുക. അതുകൊണ്ട് കുറവാണ് ഇപ്പം കേൾക്കല്. അത് എങ്ങനെയാണെന്നറിയാം, നമ്മൾ എവിടെ നിന്ന് യാദർച്ഛികമായിട്ടൊരു പാട്ട് കേൾക്കില്ലേ, അന്നേരം അതിനോടുള്ള ഭയങ്കര ഒരു താല്പര്യം വരും. അപ്പോൾ അത് മൂന്നാല് ദിവസം കേൾക്കും, അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് വിടും. അത് എന്തും അങ്ങനെ, ഇപ്പം കവിതയായാലും അങ്ങനെ കുറച്ച് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വിടും. ഓട്ടോമാറ്റിക്കലി നമ്മൾ എല്ലാം നമ്മൾ ഒരു കൂടുതൽ അളവിൽ അധികമാകുമ്പോൾ നമ്മൾ തന്നെ റിജക്റ്റ് ചെയ്യല്ലോ. അപ്പോൾ ഒരു കുറച്ചായിട്ട് കിട്ടുമ്പോൾ അതിന് ഭയങ്കര ആസ്വാദനം ഉണ്ടാവും. അപ്പോൾ കൂടുതലായിട്ട് അത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ തന്നെ സ്വയം ഇതിനെ റിജക്റ്റ് ചെയ്ത് തനിയെ ഓട്ടോമാറ്റിക്കലി അങ്ങ് പോകും.
2: മനുഷ്യ സഹജമായ എങ്ങനെയുള്ള പാട്ടുകളോടാണ് കൂടുതലും താല്പര്യം? ഇപ്പൊ നമ്മള് പഴയ പാട്ടുകൾ,
1: പഴയ പാട്ട്
2: മെലഡി ഉണ്ടാവും,
1: മെലഡിയോടാണ് തീർച്ചയായിട്ടും താല്പര്യം. ഇന്നത്തെ പാട്ടോടൊന്നും മോശമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇന്നത്തെ തലമുറ മുഴുവൻ ഇന്നത്തെ ആ പാട്ട് ഭയങ്കര ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറ്റാറില്ല, അല്ല ആ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ എന്തായാലും. പിന്നെ വയലാറിന്റെ പാട്ടുകളോടായിരുന്നു ആദ്യകാലങ്ങളിൽ നല്ല ഇത്.
2: പാട്ടുകൾ ഇന്നും അതെ, മധുരം ഏറിയ പാട്ടുകളാണ് മലയാളികൾ നെഞ്ചോട് ചേർത്ത ഒരുപാട് പാട്ടുകളാണ് ആ ഒരു വയലാർ ദേവരാജൻ കൂട്ട് അല്ലെ, അവരൊക്കെ നമുക്ക് മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് പഴയകാല സിനിമകളിലൂടെ. അത് ഇന്നും എന്താ പറയാ,
1: നമ്മളെ ഇപ്പം മരണപ്പെട്ടു പോയ എം എൽ എ ഉണ്ടായിരുന്നല്ലോ തൃക്കാക്കര, ആ എം എൽ എ പറഞ്ഞല്ലേ എനിക്ക് പിന്നെ ഈ മനോഹര തീരത്ത് തരുമ്പോ ആ പാട്ട് എന്ന് പറഞ്ഞാൽ ഇനി എത്ര കേട്ടാലും അതിപ്പോഴും ഭയങ്കര ഭയങ്കരം തന്നെ വരുന്നുണ്ട്. നല്ല ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്, പക്ഷെ അത് വരുന്നില്ല, അത് ശീലിച്ചു പോയതുകൊണ്ടുള്ള.
2: ഇത് നമ്മുടെ നാട്ടിലെ പാട്ട്, റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്, ചേട്ടൻ കേൾക്കാറുണ്ടല്ലോ. അപ്പോ ഈ ഒരു പ്രോഗ്രാമിലൂടെ ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളത് റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ ഏത് പാട്ട്
1: തന്നെയല്ലേ പറയുക, ഞാൻ ഏതോ ഈ മനോഹര തീരത്ത് തരുമോ എന്നുള്ള ആ പാട്ടിന്റെ ആണ് ഞാൻ ആവശ്യം.
2: നല്ലൊരു പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, ആരും കേട്ടാലും കേട്ടാലും മതി വരാത്ത പാട്ടുകൾ അല്ലേ. അപ്പൊ ഈ ഒരു പാട്ടാണ് നമ്മുടെ നാട്ടിലെ പാട്ടിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു പാട്ട് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. താങ്ക് യു.
1: തീർച്ചയായിട്ടും. പിന്നെ റേഡിയോ മലബാറിനും നിങ്ങൾക്കും അവിടെയുള്ള എല്ലാ സ്റ്റാഫിനും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തും. എല്ലാ ഐശ്വര്യങ്ങളും ഈ ചാനലിന് മേൽക്കുമേൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: നാട്ടിലെ പാട്ടില് നമുക്ക് കിട്ടിയത്. ആദ്യശ്രീ പഴശ്ശിയിലാണ് പഠിക്കുന്നത് അല്ലേ? ഏത് ക്ലാസ്സിലാണ്?
1: ഏഴ്.
0: ഏഴ്. അപ്പൊ ഈ വർഷം കഴിയും അവിടുന്ന്. അടുത്ത എവിടത്തേക്കാ?
1: മട്ടന്നൂര്.
0: മട്ടന്നൂര് തന്നെ. എന്താ മട്ടന്നൂര് സെലക്ട് ചെയ്യാൻ കാരണം?
1: അമ്മ അങ്ങോട്ടേക്ക് പോക്കോന്ന് പറഞ്ഞു.
0: അമ്മ എന്താ ചെയ്യുന്നത്?
1: അമ്മ കിൻഫ്രയില് വർക്ക് ചെയ്യുന്ന ആള്.
0: മറ്റേ ഇവിടെ മട്ടന്നൂര് കോളേജിന്റെ അടുത്തുള്ളേ. എത്ര മണിക്ക് പോകും?
1: 8 മണി മുതലോ.
0: എത്ര മണിക്ക് എത്തും?

0: 6 മണി.
1: അച്ഛൻ എന്താ ചെയ്യുന്നത്?
0: അച്ഛൻ തേപ്പിങ്.
1: ഇന്ന് പോയില്ല?
0: ഇന്ന് പോയിട്ടില്ല.
1: അമ്മ ഭക്ഷണമെല്ലാം ഒരുക്കിയിട്ടാണോ പോവാറ്?
0: അമ്മ ഭക്ഷണം ഉണ്ടാക്കിട്ട് പോവാ.
1: സഹായിക്കാറുണ്ടോ അമ്മേ?
0: പാത്രം കഴുകും പറഞ്ഞു.
1: അത്രയേ ആവുള്ളൂ അല്ലേ?
0: പിന്നെ അടിച്ചു വരും.
1: അതെല്ലാം ചെയ്യും. പിന്നെ അതെല്ലാം ഭയങ്കര സഹായല്ലേ. തിന്ന പാത്രം കഴുകുക. അച്ചാച്ചൻ എന്തൊക്കെയാ ചെയ്തു കൊടുക്ക? അച്ചാച്ചൻ അപ്പൊ ഇവിടെ ഒറ്റക്ക് നിക്കുവോ നിങ്ങളെല്ലാരും പോയാലും?
0: അച്ചാച്ച ഒറ്റക്ക്
1: ഭക്ഷണമൊക്കെ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കും.
0: അമ്മമ്മ എടുത്ത് വെച്ചിട്ട് പോകും.
1: അമ്മമ്മ അമ്മമ്മ എവിടെയുള്ളത്?
0: അമ്മമ്മ പണിക്ക് പോയി.
1: എവിടെ? നാടൻ പണിയാണ്. അമ്മമ്മേന്റെ പേര്
0: കാർത്യാനി.
1: ആഹാ, കാർത്യാനി അമ്മേനെ നമുക്ക് മിസ് ചെയ്തു. ഇവിടെ ഇല്ല. സ്കൂളിലൊക്കെ വിശേഷങ്ങൾ എന്തൊക്കെയാ? ഇപ്പം കലോത്സവം ഒക്കെ ആയില്ലേ?
0: സ്കൂളിപ്പോ ഞാൻ ഒന്നിനും പങ്കെടുക്കുന്നില്ല, ബാക്കി എല്ലാരും പങ്കെടുക്കും.
1: അതെന്താ?
0: എനിക്ക് നിക്കണ്ട, എനിക്ക് നിക്കണ്ടെന്ന് വിചാരിച്ചു.
1: എന്നാലും എന്തിനും പങ്കെടുക്കാറുണ്ടായിരുന്നു മുന്നേ. ഇത്തവണ വേണ്ടെന്ന് വെച്ചു.
0: അതെ, ലാസ്റ്റ് അല്ല, അതുകൊണ്ട് വേണ്ട.
1: എന്ത് ലാസ്റ്റ്? ഇപ്പൊ അടിച്ചു പൊളിക്കല്ലേ, പിന്നെ ഇനി ഹൈസ്കൂളിൽ എത്തിയാലല്ലേ ചെയ്യാൻ പറ്റൂ.
0: പിന്നെ വിചാരിച്ചു വേണ്ട.
1: വേറൊന്നിനും പങ്കെടുക്കാറില്ല, ഡാൻസിനെ ഉള്ളൂ.
0: ഡാൻസിനെ ഉള്ളൂ.
1: പാട്ടൊന്നും പാടൂല?
0: പാട്ട് എനിക്കറിയില്ല.
1: അറിയില്ല. അതാ അന്യത്തി പറയുന്ന പാട്ട് പാടാറുണ്ട്. ഞാൻ അവളോട് നേരത്തെ പറഞ്ഞു, ഇവിടെ നിന്ന് പോവരുത്, ഏച്ചി എന്തെങ്കിലും മറന്നു പോയാ ഓർമ്മിപ്പിക്കണം അല്ലേ. ഒരു പാട്ട് പാടി തന്നെ ഏച്ചിക്ക്.
0: കവാണി നല്ല കവാണി ചെലേറും കണിനീല് പെണ്ണിന്റെ കവാണി.
1: ആദ്യമായിട്ട് പാട്ട് എഴുതിയ പാടിയെന്ന് ഓർമ്മയുണ്ടോ?
0: ഇതുവരെയായിട്ട് പാടിയിട്ടില്ല. അങ്ങനെ
1: പാടിയിട്ടില്ല. ആഹാ, കുഴപ്പമില്ല. പാടാൻ ശ്രമിച്ചു? കവിത ചൊല്ലലുണ്ടോ?
0: ഇല്ല,
1: ശ്രമിച്ചിട്ടില്ല അല്ലേ. ശ്രമിച്ചാലാവൂലേ. ക്ലാസ് ടീച്ചർ പേരെന്താ?
0: വിദ്യ.
1: വിദ്യ ടീച്ചർ ഏതാ എടുക്കുന്ന സബ്ജക്ട്?
0: ഇംഗ്ലീഷും മലയാളം.
1: ഞാൻ നേരത്തെ അന്യത്തിയോട് ചോദിച്ച പോലെ ടീച്ചർ എടുക്കുന്ന ഏത് വിഷയമാണ് കൂടുതൽ ഇഷ്ടം?
0: എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടം.
1: ഇംഗ്ലീഷ് ആണ് ഇഷ്ടം. മോക്ക് ഇഷ്ടമുള്ള വിഷയം ഏതാ?
0: എനിക്ക് സോഷ്യൽ.
1: സോഷ്യൽ. അപ്പോ എന്താവാൻ ആഗ്രഹം?
0: എനിക്ക് നേഴ്സ്.
1: നേഴ്സ് ആവാനാണോ? ആഹാ, നല്ലവന് ഇതല്ലേ അല്ലേ. പക്ഷെ നന്നായിട്ട് ശ്രദ്ധയെല്ലാം വേണം ആ ജോലിക്ക്. ഓക്കെ, അപ്പൊ നേഴ്സ് ആവാനാണ് തീരുമാനം. അതെന്നെ ഉറപ്പിച്ചു. പിന്നെ വേറെന്തൊക്കെയാ ഇപ്പം ഈ ബുക്കെല്ലാം വായിക്കാറുണ്ടോ?
0: ബുക്ക്
1: വായിക്കലുണ്ട്. ഇപ്പൊ അടുത്ത് വായിച്ചേതാ ബുക്ക്?
0: കഥാബുക്ക് വായിക്കലുള്ളൂ.
1: ഏത്? ചിത്രകഥ പോലെ?
0: ചിത്രകഥ.
1: യാത്ര പോകാൻ ഇഷ്ടമാണോ? എവിടെയാ ഇപ്പൊ ലാസ്റ്റ് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ?
0: ലാസ്റ്റ് വിസ്മയില്.
1: വിസ്മയെ പോയി. ആരുടെ കൂടെ?
0: ഫ്രണ്ട്സിന്റെ പേര്. സ്കൂളിൽ നിന്ന്.
1: സ്കൂളിൽ നിന്ന് പോയി. എങ്ങനെയുണ്ടായിരുന്നു ആ യാത്ര?
0: എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി.
1: ഇഷ്ടമായി. എന്താണ് ആ യാത്രയെ കുറിച്ച് നമ്മൾ പറയുമ്പോ മനസ്സിൽ വരുന്ന കാര്യം എന്താ? ആദ്യം ഓർമ്മ വരുന്ന എന്താ യാത്ര?
0: വെള്ളത്തിൽ കളിച്ച ഓർമ്മ വരുന്നുള്ളു. വെള്ളത്തിൽ നിന്ന് അവരൊപ്പം കളിച്ച.
1: നല്ല രസമായിരുന്നു. ഇനി എവിടെ പോകണമെന്ന് ആഗ്രഹം?
0: എനിക്ക് ഊട്ടി പോകണം.
1: ഊട്ടി? എന്തുണ്ടാ ഊട്ടിയിലേക്ക്?
0: ഞാൻ ഒരു വട്ടം പോയിട്ടുള്ളു, അതുകൊണ്ട് പിന്നെ ഒന്നും കൂടി പോണെന്നുണ്ട്.
1: ഒരു വട്ടം പോയി? എപ്പോഴ്?
0: ചെറുപ്പത്തിൽ.
1: അതൊക്കെ ഓർമ്മയുണ്ടോ? അപ്പൊ ഒന്നുകൂടി ആടെ കാണണമെന്ന് ആഗ്രഹം. ആഹാ, അപ്പൊ ഊട്ടിയിൽ പോവാൻ പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ. സ്കൂളിൽ നിന്ന് ഊട്ടിയിലൊക്കെ ടൂർ പോവോ?
0: ഊട്ടിയിൽ ഇതുവരെ പോയിട്ടില്ല.
1: പോയിട്ടില്ല. ഇപ്രാവശ്യം ടീച്ചറോട് പറയും നമുക്ക് ഊട്ടി പോയാലോ ടീച്ചറും ചോദിക്കും. ഓക്കെ. നമ്മുടെ റേഡിയോ കേക്കലുണ്ടോ?
0: അച്ഛൻ വെക്കുമ്പോ കേക്കല്.
1: റേഡിയോ ടു സ്കൂൾ എന്ന് പറഞ്ഞ പരിപാടിയിൽ പഴശ്ശിയിലെ കുട്ടികളെല്ലാം അവതരിപ്പിക്കുന്ന പരിപാടികളെല്ലാം ഉണ്ടാവലുണ്ട്, കേൾക്കാറുണ്ട്. അപ്പൊ ഇനിയും പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കവിതയോ കവിതയോ ഒക്കെ വായിച്ച് അയച്ചു തരണം. അപ്പൊ മോക്കൊരു ചാൻസ് ഉണ്ട്, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാ
0: കേൾക്കണ്ടേ?
1: ഏച്ചിക്ക് ഇഷ്ടമുള്ള പാട്ട്. അപ്പൊ മോക്ക് ഇഷ്ടമില്ലേ?
0: എനിക്ക് പോകുന്ന ഓർമ്മയായിരുന്നു.
1: ഓക്കെ, അപ്പൊ ഏച്ചിക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾപ്പിച്ചു തരാം. ഒരുപാട് സന്തോഷം സംസാരിച്ചതില്. നമ്മളെ റേഡിയോ കേൾക്കുക, കേൾക്കാത്തവരെയെല്ലാം നമ്മളെ റേഡിയോനെ കുറിച്ച് പറയാ. ഓക്കെ
0: ഓക്കെ.
1: താങ്ക് യു.

0: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: Stitchwell Boutique and Beauty Parlor, second floor, Links Mall, Mattanur.
4: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
3: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
4: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
3: ഫോൺ 7999447-6836,
4: 9447-371-836,
3: 8078-502-836.
1: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747-018-037.
5: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
6: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് തുടരുന്നു. ഇപ്പൊ കണ്ടിട്ടുള്ള ആളുടെ പേര് പറഞ്ഞൂടെ?
7: പ്രിയങ്ക, മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്.
6: ഏതാ സബ്ജക്ട്?
7: ബയോളജി.
6: ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ?
7: ഹൈസ്കൂൾ.
6: കുറെ വർഷമായോ?
7: 5 വർഷം.
6: എന്തുണ്ട് കുട്ടികളൊക്കെ ആയിട്ടുള്ള?
7: കുഴപ്പമില്ല, ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ച് വിരലന്താണ്.
6: ക്ലാസ് എടുക്കുമ്പോ ടീച്ചിങ്ങിലൊക്കെ മാറ്റം വന്നൊരു കാലഘട്ടമല്ലേ?
7: അതെ അതെ.
6: ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് തുടങ്ങിയതിന് ശേഷം പാട്ടുപാടിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നു, ഡാൻസ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുന്നു, ഇതൊക്കെ ടീച്ചർ പരീക്ഷിക്കാറുണ്ടോ?
7: പരീക്ഷിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ക്ലാസ്സിൽ കുട്ടികളൊന്നിരുത്തണമെങ്കിൽ തന്നെ നല്ല പാടാണ്.
6: ബയോളജി ഇഷ്ടപ്പെട്ടെടുത്ത

0: സബ്ജക്റ്റാ ടീച്ചർ?
1: അതെ അതെ.
0: ഇഷ്ടം തോന്നാനുള്ളൊരു കാരണം
1: നമ്മളെ ബോഡീനെ കുറിച്ചും നമ്മളെ സറൗണ്ടിങ്സിനെ കുറിച്ചും പഠിക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഇഷ്ടം.
0: അപ്പോൾ ഡിഗ്രി ബോട്ടണി അല്ല സൂചി? സൂഹജിയാണ് ഇഷ്ടം. ക്ലാസ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്ത് എന്റർടൈൻമെന്റിന് എന്തെങ്കിലും ഒരു വക കണ്ടെത്തണ്ടേ?
1: എന്റർടൈൻമെന്റ് ഫോണ് കുറച്ച് സമയം ഉപയോഗിക്കും, അത്രേ സമയം ഉണ്ടാകാറില്ലോ.
0: എല്ലാ പണിയും ചെയ്തിട്ട് വേണ്ട അങ്ങോട്ടേക്ക് പോകാനല്ലേ?
1: ഞാനൊറ്റയ്ക്കേ ഉള്ളൂ.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: അച്ഛൻ, ഹസ്ബൻഡ്, ഞാൻ, മോൻ.
0: പേര് കുറേയോണ്ടൊക്കെ?
1: ഹസ്ബൻഡിന്റെ പേര് വിനേഷ്, അച്ഛൻ ഗംഗാധരൻ, മോൻ ഋത്തിക്.
0: ഹോളിഡേയ്സിലൊക്കെ സിനിമ കാണാൻ അങ്ങനെയൊക്കെ പോകാറുണ്ടോ?
1: ഇടക്ക്.
0: റീസെന്റ് ആയിട്ട് കണ്ട ഫിലിം ഓർക്കുന്നുണ്ട്?
1: പഠിത്തൊന്നും പോയിട്ടില്ല,
0: ഒരുപാടായി പോയിട്ട്. ടീച്ചർ പാട്ട് പാടുവോ?
1: ഇല്ല ഇല്ല.
0: പാട്ട് കേൾക്കുവോ?
1: കേൾക്കാറുണ്ട്.
0: എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് ഡാൻസ്, പാട്ട് പോലെ ഡ്രോയിങ് അങ്ങനത്തെ?
1: എനിക്കൊന്നുമില്ല, അതിന്റെ അകത്തൊന്നും പങ്കെടുക്കാറില്ല.
0: സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യാറുണ്ടോ?
1: ഇല്ല ഇല്ല,
0: ഇതുവരെ ഇല്ല. പോട്ടെ, കുഴപ്പമില്ല. നമുക്കൊരു പാട്ട് പറഞ്ഞാൽ അത് റേഡിയോയിൽ കൂടെ കേൾപ്പിച്ചേരാം. ഏതാണ്?
1: ആരോ വിരൽ നീട്ടി.
0: പ്രണയവർണ്ണങ്ങളിലെ ആ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്ന?
1: വീട്ടിലെല്ലാവർക്കും.
0: വീട്ടിലുള്ള എല്ലാവരും കേൾക്കട്ടെ. ഇത്രയും നേരം സംസാരിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട് ടീച്ചർ.
1: താങ്ക് യു.

0: റേഡിയോ മലബാർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാട്ടിലെ പാട്ടിൽ അടുത്തതായിട്ട് ഒരാളെ കൂടെ നമുക്ക് പരിചയപ്പെടാം. പേര് പറയാ.
1: എന്റെ പേര് ഗീത.
0: ഗീത ഏച്ചി
1: പിണറായിയാണ്. ഇപ്പൊ മട്ടന്നൂരാണ് താമസം. കാര
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് മോള്, ഭർത്താവിന്റെ മോളുണ്ട്, മോനുണ്ട്, മോളെ കുട്ടികളുണ്ട്, മോളെ ഭർത്താവിന്റെ അമ്മ,
0: എല്ലാരും ഉണ്ട്.
1: എല്ലാരുണ്ട്.
0: പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തോ?
1: ഓറെ പേര് പത്മിനി. എന്റെ മോളെ ഓറം മോനയുടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്.
0: ഓക്കെ.
1: ഞാനിപ്പോള് ബാങ്കില് ജോലിയാണ്.
0: എവിടെ?
1: കതിരൂർ ബാങ്കിൽ.
0: ഇവിടുന്നേ പോയി വരും? നല്ല ഡിസ്റ്റൻസ് ഇല്ലേ?
1: ബാങ്ക് മാനേജരാന്നോള്. ഓള ഭർത്താവ് CISF ഇൻസ്പെക്ടറാണ്. ഇപ്പൊ ത്രിപുരയിലുള്ള.
0: എപ്പൊ ലീവിന്?
1: ഇപ്പൊ നവംബറില് ലീവിന് വരും.
0: ലീവിന് വരുന്ന സമയത്ത് എവിടെങ്കിലും കറങ്ങാൻ പോവാ, അങ്ങനെയുള്ള എന്റർടൈൻമെന്റ് പെർപ്പസ് ഉണ്ടോ?
1: അത് കുട്ടികളെയും കൂട്ടിട്ട് പോകുമല്ലോ. അവര്
0: പിണറായിലേക്ക് പോവാറുണ്ടോ?
1: ആ പോവാറ്.
0: അവിടെ ആരൊക്കെയുള്ളത്?
1: അവിടെ എന്റെ അമ്മയുണ്ട്, ഏച്ചിയുണ്ട്, ഏച്ചിന്റെ മക്കളുണ്ട്, ഏച്ചിന്റെ ഭർത്താവുണ്ട്. എന്റെ എല്ലാ കുടുംബക്കാരും പിണറായിയുള്ള.
0: പക്ഷെ ഒരാള് മാത്രം ഇവിടെ?
1: നമ്മള് മാത്രം ഇവിടെ. അത് മോളെ ജോലിക്ക് പോകുന്ന കുട്ടികളെ നോക്കാൻ ആളില്ല. പിന്നെ രണ്ടു മൂന്ന് കല്ലായി നമ്മൾ ഇവിടെ താമസിക്കുന്നു.
0: മോള് രാവിലെ പോയിട്ട് വൈകുന്നേരത്തില് വരുന്നുണ്ടാവുള്ളൂ. അതുവരെ ഇവിടെ എന്തെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത്?
1: അതുവരെ ഇവിടെ എന്തെല്ലാം, ഞാൻ രാവിലെ 4:30 ഞാൻ എണീക്കൂ. പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് 5:30 റേഡും തുറക്കൂ. റേഡത്തിലെ പരിപാടികളിലും പണിയെടുത്തും കൊണ്ട് അതിന് സമയം മുടക്കില്ലല്ലോ.
0: സമയം അതിനായിട്ട്
1: മാറ്റി വെക്കണ്ടല്ലോ. എല്ലാം കേട്ടൂടെ?
0: അതെ.
1: അങ്ങനെ എല്ലാ പരിപാടിയും കേൾക്കും. നാട്ടുവിശേഷങ്ങളുണ്ടാവും, പാട്ടുണ്ടാവും, വാർത്തയുണ്ടാവും.
0: അതേ സമയത്ത് റേഡിയോ തന്നെയാ
1: കൂട്ടുകാര്. ആ 12 മണിക്ക് ഇങ്ങനെ എടുക്കുമ്പോഴും വെക്കൂ.
0: പിന്നെ
1: 12 മണിക്ക് വീണ്ടും തുറക്കൂ. 12:30 പ്രാദേശിക വാർത്ത,
0: 5:00 മലയാളം വാർത്ത. ഇപ്പൊ എല്ലാത്തിന്റെ സമയം മനപ്പാടാകുന്നില്ലേ?
1: രാത്രി തന്നെ തുറക്കലില്ല. രാത്രി കുട്ടിയൊക്കെ പഠിക്കേണ്ടത്.
0: അതെല്ലാം ടിവി ആണോ?
1: ഞാൻ കാണലില്ല. ഞാൻ അതിന്റെ മേരത്തെ സമയം പോക്കലില്ല. പിന്നെ അത്യാവശ്യം ഇവരെന്തെങ്കിലുമല്ലോ, ഇവർക്ക് പഠിക്കണ്ടോണ്ട് ടിവി അത്രേ.
0: ഭർത്താവ് എന്താ ചെയ്യുന്നേ?
1: വൈറ്റ് വാഷിംഗ് ഉണ്ട്.
0: അവരും ഇവിടെ തന്നെ
1: ഉണ്ട്. മോനും
0: എല്ലാരും ഇവിടെ തന്നെ. എവിടെ?
1: പാനൂർ സ്റ്റേഷനില്.
0: മക്കളൊക്കെ പോയി കഴിഞ്ഞിട്ട് പണി ചെയ്താലും ഇത് തീരുമല്ലോ. പണി എടുത്തെടുത്ത് തീരുമല്ലോ.
1: സമയം പോലെ അറിയില്ല. ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. ഇത് കേട്ടോണ്ടേ ഇരിക്കുമ്പോ
0: അത്രേ
1: മാറ്റി വെക്കാം.
0: കറിയെല്ലാരും വെക്കുന്നേ? ചോറ്? അതെ. പാട്ട് കേക്കുവോ?
1: ഓ, പാട്ട് കേക്കുവേ മോളെ. പാട്ട് പാടൂലേ?
0: ആ ചോദ്യം ചോദിച്ചപ്പോ അടുത്തത് പാടുവെന്ന ചോദിക്കുന്നത്. നോവിച്ചു
1: പാടൂല, പാടൂല.
0: വീട്ടിൽ ആരെങ്കിലും പാടുവോ? വീട്ടില് വേറെ ആരെങ്കിലും പാടുവോ?
1: പാടുന്നില്ല.
0: കേക്കുന്ന ആൾക്കാരേ ഉള്ളു.
1: മോക്ക് ഭയങ്കര ഇഷ്ട പാടുക. മോളോട് ഞാൻ പറയുള്ള പാട്ടിന് പറഞ്ഞേക്കണം പറഞ്ഞേക്കണം എന്ന്. പക്ഷെ കൊണ്ടാക്കുകയും കൂട്ടിക്കൊണ്ടേരികയെല്ലാം ചെയ്യണ്ടേ? ബസ്സില്ലല്ലോ, എല്ലാത്തിനും വണ്ടി തന്നെ വേണ്ടേ? അതിന്റെ ഒരു പ്രയാസം കൊണ്ടാന്ന് അവളെ പറഞ്ഞേക്കണ്ടേ. ഇപ്പൊ ഇവക്ക് പാടാനല്ല ഇഷ്ടം.
0: പഠിപ്പിച്ചാ നല്ലതല്ലേ?
1: നല്ലതാ. ഞാൻ പറയൂ, ഫോണിലെല്ലാം ഞാൻ വെച്ചു കൊടുക്കും. റേഡിയത്തിലെ പാട്ട് പാടുമ്പോളോട് ഞാൻ പറയൂ, വന്ന് കേക്ക് റേഡിയത്തിലെ പാട്ട്. പണ്ടല്ലേ റേഡിയത്തിലെ പാട്ട് കേട്ടിട്ടാന്ന് ഓണാഘോഷ പരിപാടിക്കും അങ്ങനെല്ലാം പാടുക പാടുക ഞാൻ പറയൂ. ഇന്നേരം പഠിച്ചൂടെ അവർക്ക്, എന്റെ കൂടെ പഠിച്ചൂടെ. പണ്ട് റേഡിയത്തിലെ ഒരു ലളിതഗാനം പഠിപ്പിക്കുന്നുണ്ടേനു. ഒരു ദിവസം ഒരു 2 വരി 4 വരി അങ്ങനെയെല്ലായിട്ട്. അങ്ങനെയെല്ലാം കുട്ടിയൊക്കെ അങ്ങനെയെല്ലാം വന്ന കുട്ടിയൊക്കെ എന്റെ കൂടെ തന്നെ
0: പഠിക്കാം. അതാകുമ്പോ നമ്മള് പഠിക്കുന്നതും അറിയൂല. ഒരു
1: ശരിക്കും പഠിക്കും. നമ്മളെല്ലാം ശ്രദ്ധിച്ച് കേക്കലുണ്ട്, ശരിക്കും പഠിപ്പിക്കലുണ്ട്. എന്നിട്ട് കൊറേ ദിവസം കൂടുമ്പോ ഒരു പാട്ട് കഴിയാ, ആദ്യം തൊട്ടിട്ട് അവസാനം വരെ
0: ഒന്നിച്ച്
1: പാടും.
0: പണ്ട് മുതലേ റേഡിയോ കേൾക്കാറുണ്ടോ? പിണറായില് സുഹൃത്തുക്കള് ഒക്കെ ഉണ്ടോ?
1: സുഹൃത്തുക്കളെല്ലാം ഉണ്ടപ്പാ.
0: അവരായിട്ട് കോണ്ടാക്ട് ഉണ്ടോ?
1: കോണ്ടാക്ട് ഒന്നുമില്ല.
0: ഒരു പാട്ട് പറഞ്ഞാല് റേഡിയോ മലബാറിലൂടെ, നാട്ടിലെ പാട്ടിലൂടെ നമ്മളത് കേൾപ്പിച്ചു തരും. ഏതാണ് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്?

0: പാട്ടല്ല ഒരുപാട് ഇഷ്ടമുള്ള പാട്ട് തന്നെയാണല്ലോ. പെട്ടെന്ന് ചോദിക്കുമ്പോ ഏതെങ്കിലും പാട്ട് മനസ്സിൽ
1: വരുന്നില്ല?
0: വരണ്ടേ,
1: ഒരു പാട്ട് മനസ്സിലേക്ക് വരുന്നില്ലേ?
0: ഒരുപാട് പാട്ട് വരുന്നുണ്ട്, പക്ഷെ അത് പറയുമ്പോ എല്ലാരും കേൾക്കുമല്ലോ.
1: നമുക്ക് എല്ലാരും കേൾക്കണ്ടേ? പക്ഷെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.
0: പാട്ട് ഇഷ്ടപ്പെടാത്ത ആരുമില്ലപ്പ.
1: ആദ്യം കേട്ട പാട്ട്, ആദ്യം കണ്ട സിനിമയിലെ പാട്ട്, ആദ്യമായിട്ട് പാടി നോക്കിയ പാട്ട്, അങ്ങനെ
0: പാട്ടല്ല ഒരുപാട് പാട്ട് ഇഷ്ടം. തുഷാര ബിന്ദുക്കളെ സിനിമ ഒരുപാട് കാണലുണ്ടേനു.
1: കല്യാണത്തിന് മുന്നേ ആണോ കല്യാണത്തിന് ശേഷം?
0: കല്യാണത്തിന് ശേഷം കാണലുണ്ട്, കല്യാണത്തിന് മുന്നേയും കാണലുണ്ട്.
1: മുന്നേ ആരുടെ കൂടെ? ഫാമിലിയായിട്ട്
0: പോകും. അമ്മയെല്ലാം പോകും. പിണറായി തന്നെ ടാക്കീസ് ഉണ്ടല്ലോ, അടുത്ത് ടാക്കീസ്
1: ഉണ്ടല്ലോ.
0: കതിരൂർ ജ്യോതി ടാക്കീസ് ഉണ്ട്, പിണറായി ദർശന ടാക്കീസ് ഉണ്ട്, പിന്നെ തലശ്ശേരി പോവും. കല്യാണം കഴിഞ്ഞ ശേഷം
1: സൗകര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ.
0: എന്നാ കൂടുതൽ പോക്ക്, സൗകര്യം ഇല്ലെങ്കിലും
1: കാണാൻ രസമായിരുന്നു.
0: സെക്കൻഡ് ഷോന് പോവും, മാഗ്നിക്ക് പോവും. പക്ഷെ ഇന്നാണ് പുറകെ പോകുന്നത്.
1: ഓർമ്മയിലുള്ള ആദ്യത്തെ സിനിമ ഏതാ?
0: സിനിമയിൽ ഒരുപാട് ഓർമ്മയുണ്ടപ്പ. പിന്നെ ജ്ഞാനസുന്ദരി കണ്ടിന്, കുട്ടിക്കുപ്പായം കണ്ടിന്, ബാബുമോൻ കണ്ടിന്.
1: ആ കാലത്തിലെ ഫേമസ് ആയിട്ടുള്ള സിനിമകളെല്ലാം കണ്ടിട്ടുണ്ട്. അടിപൊളി
0: സിനിമ കണ്ടിന് ആ കാലത്തുള്ള സിനിമകളെ. മിക്കവാറും കണ്ടു സ്വർഗപുത്രി കണ്ടിന്, നടന്നിട്ടല്ലോ.
1: ഇപ്പൊ തുഷാര ബിന്ദു എന്നുള്ള പാട്ട് ആർക്കെങ്കിലും വേണ്ടിയിട്ട് കേൾപ്പിക്കണോ? ഡെഡിക്കേഷൻ ഒന്നുമില്ല,
0: അങ്ങനെയൊന്നുമില്ല.

നാട്ടിലെ പാട്ടാണ് ഇതുവരെ കേട്ടത്. നാട്ടിലെ പാട്ട്, നാട്ടിലെ പാട്ട്, റേഡിയോ മലബാർ നാട്ടിലെ

0: പാട്ട് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
3: നീ കളിക്കലേ.
2: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
4: പോകുന്നില്ലേ, എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
4: ആന്ന്.
5: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 9 4 9 6 9 7 4 1 4 1.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656 12 0022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
1: സ്ഥലം മാത്രമല്ല സാർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247 4000 7225 900 18.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
2: പോന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കില് എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാറിന്റെ ജനപ്രിയ നാടകം നെല്ലിക്കയ്ക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം.
1: മയക്കുമരുന്ന് റാക്കറ്റിനെ തേടിയിറങ്ങിയ രാഘവൻ സാർ കടലിൽ വെച്ച അവളെ കണ്ടത് ഹൈലി റിസ്ക്കാണ്. മംഗലാപുരം കടലിലാണ് കപ്പൽ. സാറ് റോജയെയും മറ്റൊരാളെയും നാളെ രാത്രി കൊണ്ടുവരും സാറിന്റെ വീട്ടിലേക്ക്, ഞാൻ അറേഞ്ച് ചെയ്തു കൊടുത്ത വീട്ടിലേക്ക്.
0: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
2: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയുമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹിക ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.
3: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും. എന്നിട്ടും ഈ വാൽവ് എന്തിനാണ് നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
1: അതോ, കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണം, അതിനാണ് ഈ വാൽവ്.
0: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്കുവെള്ളത്തിലേക്ക് തുറന്നുവിടാൻ അല്ലേ?
1: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
0: എന്തൊരു മനുഷ്യനാ നിങ്ങൾ! ദാ, ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ട, അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
1: എടോ, അത് പിന്നെ
0: തെറ്റാണ് നിങ്ങളുടെ ചിന്ത. തിരുത്തണം, നമുക്ക് നാടിനും വേണ്ടി.
2: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്.
3: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറിയുമായി റേഡിയോ മലബാർ 89.0.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 100 വർഷത്തെ യാത്രയിൽ യു പി എസ് സിയുടെ വിശ്വാസം കുറയാതെ നിലനിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് വയോജന സംരക്ഷണത്തിന് കെയർ ഗിവിംഗ് പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദീപാവലി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. വയനാട് ജില്ലയെ സമ്പൂർണ്ണ ഇ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗിൽ വെള്ളിത്തിളക്കവുമായി മലയാളികൾ. വാർത്തകൾ വിശദമായി. 100 വർഷത്തെ യാത്രയിൽ തല

ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1990 December 14 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് October 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് വയോജന സംരക്ഷണത്തിന് കെയർ ഗിവിംഗ് പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് വയോജന ക്ഷേമ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാലിയേറ്റീവ് കെയർ സംവിധാനത്തെ കെയർ ഗിവിംഗ് പദ്ധതിയുമായി ബന്ധിപ്പിക്കുമെന്നും ഗവൺമെന്റ് ഓഫീസുകളിലും ആശുപത്രികളിലും വയോജനങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ചടങ്ങിൽ മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ എന്നിവരും പങ്കെടുത്തു. ദീപാവലി സമയത്ത് പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. പകരം സന്തുലിതമായ സമീപനം സ്വീകരിക്കാനാണ് തീരുമാനമെന്നും കോടതി അറിയിച്ചു. പടക്കങ്ങൾ പൂർണ്ണമായി നിരോധിക്കുന്നതോ നിയന്ത്രണമില്ലാതെ പൊട്ടിക്കാൻ അനുവദിക്കുന്നതോ ഒഴിവാക്കി ദീപാവലി സമയത്ത് നിശ്ചിത സമയപരിധിയോടെ ചിലതരം പടക്കങ്ങൾ ഉപയോഗിക്കാമെന്ന് ജസ്റ്റിസുമാരായ M.M. സുന്ദരേഷ്, P.B. വരാലെ എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. വയനാട് ജില്ലയെ കേരളപ്പിറവി ദിനത്തിൽ സമ്പൂർണ്ണ ഇ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. ആദ്യഘട്ടം നാളെ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. 45 ടൺ ഇ മാലിന്യം ഇതുവരെ ശേഖരിച്ചതായി അറിയിച്ച മന്ത്രി, ഒന്നാം ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഓഫീസുകൾ, മറ്റ് ഗവൺമെന്റ് ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇ മാലിന്യങ്ങൾ ശേഖരിക്കുമെന്നറിയിച്ചു. തുടർന്ന് വീടുകളിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഈ മാലിന്യം ഒഴിവാക്കും. ഇക്കാര്യത്തിൽ ഹരിതകർമ്മസേനയുടെ സേവനം പ്രയോജനപ്പെടുത്തുമെന്നും ടി സിദ്ദിഖ് അറിയിച്ചു. 7th അന്താരാഷ്ട്ര കാപ്പി ദിനാഘോഷം സംസ്ഥാനതല പരിപാടി കൽപ്പറ്റയിൽ മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കൃഷിവകുപ്പിന്റെയും കോഫി ബോർഡിന്റെയും സംയുക്ത നേതൃത്വത്തിലാണ് പരിപാടി. മന്ത്രിമാരായ A.P. അനിൽകുമാർ, P.K. കുഞ്ഞാലിക്കുട്ടി എന്നിവർ ഓൺലൈൻ ചടങ്ങിൽ പങ്കെടുത്തു. BJP സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ CPIM അസ്വസ്ഥരാകുന്നത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന BJP എതിരെയാണ് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്. എന്നാൽ സമരത്തിനെതിരെ CPIM നേതൃത്വം ആസൂത്രിത ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കെതിരെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിൽ സംസ്ഥാന ഗവൺമെന്റ് നടപടിയെടുത്തിരുന്നെങ്കിൽ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുമായിരുന്നില്ലെന്ന് മുതിർന്ന പാർട്ടി നേതാവ് V.മുരളീധരൻ MLA പറഞ്ഞു. കേന്ദ്രമന്ത്രിക്കെതിരായി ഉണ്ടായത് സുരക്ഷാ വീഴ്ചയാണെന്നും മന്ത്രിമാർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നത് സ്വാഭാവിക പ്രതിഷേധമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിന് നേരെ കല്ലെറിഞ്ഞതിന്റെ ഭാഗമായാണ് സംഘർഷമുണ്ടായതെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് കോഴിക്കോട്ട് പറഞ്ഞു. പോലീസ് നടപടിയിൽ പോലീസ് വിശദീകരണം നൽകേണ്ടത് അവർ തന്നെയാണെന്നും അടിക്ക് തിരിച്ചടിയെന്ന ശൈലിയോട് യോജിപ്പില്ലെന്നും വിഷ്ണുനാഥ് വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് മന്ത്രിമാർ ഉൾപ്പെടെയാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. SFI വാഹനം തകർത്തു എന്നത് തെറ്റായ പ്രചാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയെ വഴിയിൽ തടഞ്ഞ RSS സംരക്ഷണം ഒരുക്കുകയാണ് പോലീസ് ചെയ്യുന്നതെന്നും MV ഗോവിന്ദൻ തൃശൂരിൽ കുറ്റപ്പെടുത്തി. ഇന്നലെ സംഘർഷമുണ്ടായ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ CPI നേതാക്കൾ സന്ദർശനം നടത്തി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, K.രാജൻ തുടങ്ങിയ നേതാക്കളാണ് രാവിലെ ഹോസ്റ്റലിൽ എത്തിയത്. മന്ത്രി OJ ജനീഷിന്റെ വാഹനത്തിന് നേരെ കണ്ണൂരിൽ ആക്രമണം. വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്താണ് ആക്രമണം. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 പ്രാബല്യത്തിലായി. August 13 നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. നിലവിലുണ്ടായിരുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 1891 പകരമാണ് പുതിയ നിയമം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ സെയിലിംഗിൽ വെള്ളിത്തിളക്കവുമായി മലയാളികൾ. ഇന്ത്യക്കായി സെയിലിംഗ് മെൻസ് സ്കിഫിൽ 23 പോയിന്റുമായി മനു ഫ്രാൻസിസ്, പ്രിൻസ് കുരിശിങ്കൽ ടീമാണ് നേട്ടം കൈവരിച്ചത്. നിലവിൽ 10 സ്വർണവും 22 വെള്ളിയും 30 വെങ്കലവും ഉൾപ്പെടെ 62 മെഡലുകളുമായി ഇന്ത്യ 8th ഇന്നലെ 4 സ്വർണവും 3 വെങ്കലവുമാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട വെള്ളിമെഡൽ കരസ്ഥമാക്കിയ തിരുവമ്പാടിയിലെ വിദർശ കെ വിനോദിന് ജന്മനാട്ടിൽ നാളെ പൌരാവലി സ്വീകരണം നൽകും. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നാളെ വൈകിട്ടാണ് വരവേൽപ്പ്. തിരുവമ്പാടിയിൽ നിന്നും മെഡൽ ജേതാവിനെ ഘോഷയാത്രയോടെ സ്വീകരിച്ച് ടൌണിലെ ഓപ്പൺ സ്റ്റേജിലെ സ്വീകരണ പരിപാടിയിലേക്ക് ആനയിക്കും. മന്ത്രി ടി സിദ്ദിഖ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ചാലിയാർ നദി മലിനമാകാതെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കാൻ സംഘടിപ്പിക്കുന്ന

0: ആലിയാർ റിവർ പാഡ് സീസൺ 12 നാളെ തുടക്കമാകും. ഉച്ചകഴിഞ്ഞ് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ നിലമ്പൂരിൽ ഉദ്ഘാടനം ചെയ്യും. 68 കിലോമീറ്റർ വരുന്ന 3 ദിവസത്തെ കയാക്കിംഗ് യാത്രയിൽ ഇന്ത്യയിലെയും വിദേശത്തെയും 100-ലധികം താരങ്ങൾ പങ്കെടുക്കും. പാലക്കാട് നഗരത്തിലെ കന്നുകാലി ശല്യം നിയന്ത്രിക്കാൻ നഗരസഭാ സ്ക്വാഡുകളുടെ പ്രവർത്തനം ഊർജിതമാക്കി. നഗരത്തിൽ നിരീക്ഷണം തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ശല്യമാകുന്ന വിധത്തിൽ നഗരത്തിൽ കന്നുകാലികളെ അഴിച്ചുവിടുന്നത് വർദ്ധിച്ചതോടെയാണ് നടപടി. കന്നുകാലി ശല്യം കൂടുതലുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് 6 സ്ക്വാഡുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. കന്നുകാലികളെ കൂടുതലായി അഴിച്ചുവിടുന്ന മേഖലകളിൽ സ്ഥിരം നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ നഗരസഭ പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. കന്നുകാലികളെ അഴിച്ചുവിടുന്നത് ആവർത്തിച്ചാൽ കാലികളെ പിടിച്ചുകെട്ടി ഉടമകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
0: കണ്ണൂർ ജില്ലയിലെ കതിരൂർ സഹകരണ ബാങ്കിൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക സഹായത്തോടെ വികസിപ്പിച്ച ചങ്ങായി AI അസിസ്റ്റന്റ് സംവിധാനത്തിന് തുടക്കമായി. അന്താരാഷ്ട്ര വയോജന ദിനത്തിൽ നടപ്പാക്കുന്ന AI കെയർ പോയിന്റും നിലവിൽ വന്നു. മാഹി MLA അശോക് കുമാർ MK ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കൾക്ക് സഹായകമാകുന്ന ഇവ രണ്ടും കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് മാതൃകയാണെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. കണ്ണൂർ ആറളത്ത് മോഴയാനയെ പിടികൂടുന്ന KM1 ദൌത്യശ്രമം രാവിലെ പുനരാരംഭിച്ചു. ബ്ലോക്ക് 13 ഓടച്ചാൽ ഭാഗത്ത് ട്രാക്കിംഗ് ടീം നിരീക്ഷണം നടത്തിവരികയാണ്. ഇതേ തുടർന്ന് ആറളം പഞ്ചായത്തിലെ 6-7 വാർഡുകളിലും ആറളം ഫാമിലെ 7-9-10-13 ബ്ലോക്കുകളിലും ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സുരക്ഷിതമല്ലാത്ത പാചക എണ്ണയുടെ ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായി ഓപ്പറേഷൻ തെളിമ എന്ന പേരിൽ കൊല്ലം നഗരത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ചു. ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പാചക എണ്ണയുടെ പുനരുപയോഗമെന്ന പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ 96 കടകൾ പരിശോധിച്ചു. വൃത്തിഹീനമായ 14 കടകൾക്ക് പിഴ അടയ്ക്കാൻ നോട്ടീസ് നൽകി. റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സയും സാമ്പത്തിക സഹായവും ഉറപ്പാക്കുന്ന PM റാഹത്ത് പദ്ധതി കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാതല അവലോകന യോഗം ചേർന്നു. കലക്ടർ MS മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരതാ മിഷനിലൂടെ മുതിർന്നവർക്കായി നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ ഈ വർഷം കോഴിക്കോട് ജില്ലയിൽ പരീക്ഷ എഴുതിയ 710 പേരിൽ 554 പേർ വിജയിച്ചു. ജില്ല 78% വിജയം കൈവരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 100 വർഷത്തെ യാത്രയിൽ UPSCയുടെ വിശ്വാസം കുറയാതെ നിലനിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് വയോജന സംരക്ഷണത്തിന് കെയർ ഗിവിംഗ് പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ദീപാവലി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. വയനാട് ജില്ലയെ സമ്പൂർണ്ണ ഇ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി T.സിദ്ദിഖ്. ഏഷ്യൻ ഗെയിംസിൽ സെയിലിംഗിൽ വെള്ളിത്തിളക്കവുമായി മലയാളികൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ, 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പര പുനഃപ്രക്ഷേപണം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രാത്രി 10 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

നാട്ടുവിശേഷം. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ മേഖല 19 അലൂമിനി ക്ലബ്ബ് മട്ടന്നൂർ റീജിയൻ മീറ്റും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഇന്ന് വൈകിട്ട് 6:30 മട്ടന്നൂർ ലയൺസ് ഹാളിൽ വെച്ച് നടക്കും. കൂത്തുപറമ്പ് കോട്ടം കുറ്റിപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നാളെ നേർച്ച കലശമുണ്ടാകും. രാവിലെ 11 ശാസ്തപ്പൻ ഗുളികൻ പൂജ, ഉച്ചയ്ക്ക് 12 ഭഗവതിയുടെ നേർച്ച കലശം എന്നിവയുണ്ടാകും. സീനിയർ സിറ്റിസൺ ഫോറം മാലൂർ യൂണിറ്റിൻ്റെയും കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ 7 സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തും. മാലൂർ സിറ്റിയിലെ പ്രഭാത് ആർട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മുതൽ 12:30 ക്യാമ്പ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ജനങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടക്കം കുറിച്ചു. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും സുപ്രീംകോടതി. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബൽ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിലും അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. യു പി എസ് സി കഴിഞ്ഞ 100 വർഷങ്ങളിൽ ജനസേവനത്തിൽ നിർണായക സംഭാവനകൾ നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായി യു പി എസ് സിക്ക് നിർണായക സംഭാവനകൾ ചെയ്യാൻ സാധിക്കുമെന്നും ജനങ്ങൾക്ക് യു പി എസ് സിയോടുള്ള വിശ്വാസം അചഞ്ചലമായി തുടരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: വികസിത് ഭാരത് ജിസ് തരക്കി ഗവർണൻസ് ദേശ് കോ ചാഹിയെ ഉസ്കാ ബഹുത് ബഡാ മാധ്യമം യു പി എസ് സി ഓർ രാജ്യോ കെ ചയൻ ആയോഗ് ഭി ഹൈ. ആജ് ആപ് ജിൻ യുവാവോ കി ഭർത്തി കർ രഹേ ഹൈ വോ വികസിത് ഭാരത് കെ നിർമാണ മേ അഹം ഭൂമിക നിഭായേംഗെ ഓർ വഹി വികസിത് ഭാരത് കെ സബ്സെ ബഡിയ ബെനിഫിഷ്യറി ഭി ഹോനേ വാലേ ഹൈ. ഇസി കോ ധ്യാൻ മേ രഖ്തേ ഹുയേ ഹമേ ദോ കസോട്ടിയോ കോ ഹമേശാ യാദ് രഖ്നാ ഹൈ. പെഹലി കസോട്ടി ഹൈ നേഷൻ ഫസ്റ്റ് ഓർ ദൂസരി കസോട്ടി ഹൈ സിറ്റിജൻ ഫസ്റ്റ്.
0: 1926 യു പി എസ് സി സ്ഥാപിതമായതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച 1 വർഷം നീണ്ട ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് സമാപനമായത്. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക, നാണയം, തപാൽ സ്റ്റാമ്പ് എന്നിവ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ക്യാപ്റ്റൻ സ്മിത്ത് രാജ്യത്തിന് അഭിമാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. അപകടകരമായ സാഹചര്യത്തിനിടയിലും ക്യാപ്റ്റൻ സ്മിത്ത് കാണിച്ച ധീരത ആദരവും പ്രശംസയും അർഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ ധീരത 100-ക്കണക്കിന് ജീവനുകൾ രക്ഷിക്കാനും വലിയൊരു ദുരന്തം ഒഴിവാക്കാനും സഹായിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ കുടുംബവുമായി സംസാരിച്ച പ്രധാനമന്ത്രി സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോവുകയായിരുന്ന ഫ്ളൈ ദുബായ് വിമാനത്തിലെ 174 പേരുടെ ജീവൻ രക്ഷിക്കാനും വൻ ദുരന്തം ഒഴിവാക്കാനും ക്യാപ്റ്റൻ സ്മിത്തിന് സാധിച്ചതിൽ ലോക നേതാക്കളും അഭിനന്ദനം രേഖപ്പെടുത്തി. അസാധാരണമായ ധീരതയാണ് ക്യാപ്റ്റൻ സ്മിത്ത് പ്രകടിപ്പിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിപ്രായപ്പെട്ടു. അതേസമയം ക്യാപ്റ്റനെ കുത്തി പരിക്കേൽപ്പിക്കുകയും വിമാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒമാനി സഹ പൈലറ്റിനെ സൌദി അധികൃതർ അറസ്റ്റ് ചെയ്തു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിലെ മിൽവോക്കിയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ ട്രേഡ് കമ്മീഷണറുമായി അദ്ദേഹം ചർച്ച നടത്തി. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകളുടെ ഭാഗമായി യു എസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രിയറുമായി ശ്രീ പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യു എസ് ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്നലെ ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയോജനക്ഷേമത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ കെയർ ഗിവിംഗ് പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാലിയേറ്റീവ് കെയർ സംവിധാനത്തെ കെയർ ഗിവിംഗ് പദ്ധതിയുമായി ബന്ധിപ്പിക്കും. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലും ആശുപത്രികളിലും വയോജനങ്ങൾക്ക് പ്രത്യേക പരിഗണന ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: ലോകത്തെ നല്ല മോഡലുകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റി ഈ രംഗത്ത് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച ആളുകളുടെ സഹായം നോളജ് പാർട്ണറായിട്ട് ഉണ്ടാവും. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുമായിട്ട് നമ്മൾ സഹകരണം ഉറപ്പാക്കും. എല്ലാ ജില്ലകളിലും സീനിയർ സിറ്റിസൺസ് സെല്ല് രൂപീകരണം. സീനിയർ സിറ്റിസൺസ് വൾനറബിലിറ്റി രജിസ്റ്റർ എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രജിസ്ട്രി ഉണ്ടാവും. ഒരു കെയർ വർക്ക് ഫോഴ്സ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ ആരംഭിക്കുക.
0: ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. എന്നാൽ പടക്കങ്ങൾ നിയന്ത്രണമില്ലാത്ത ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും ജസ്റ്റിസ് എം സുന്ദരേഷ്, ജസ്റ്റിസ് പി ബി വരാലെ എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. പടക്കങ്ങളുടെ പൂർണമായ നിരോധനം ദീപാവലി ആഘോഷിക്കുന്നവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കാമെന്നും എന്നാൽ നിയന്ത്രണമില്ലാത്ത ഉപയോഗം പരിസ്ഥിതിയെയും കുട്ടികൾ, വയോധികർ, രോഗികൾ തുടങ്ങിയ വിഭാഗങ്ങളെയും ബാധിക്കുമെന്നും പരമോന്നത കോടതി നിരീക്ഷിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും വരും തലമുറകൾക്കായി വിലപ്പെട്ട പൈതൃകം കരുതി വയ്ക്കുന്നതിനും വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്യജീവി വാരം 2026നോടനുബന്ധിച്ചുള്ള സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ സാഗർമാല

0: പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യയുടെ തീരമേഖലയെ വളർച്ചയുടെ ചാലക കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2015 നരേന്ദ്രമോദി സർക്കാർ സാഗർമാല പദ്ധതി ആരംഭിച്ചത്. രാജ്യത്തെ തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണം, തടസ്സരഹിതമായ റോഡ് റെയിൽ ഗതാഗത സൌകര്യങ്ങൾ, തുറമുഖ അധിഷ്ഠിത വ്യവസായവൽക്കരണം, തീരദേശ സമൂഹങ്ങളുടെ വികസനം, കപ്പൽ ഗതാഗതത്തിന്റെയും ഉൾനാടൻ ജലപാതകളുടെയും വിപുലമായ ഉപയോഗം എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 6,00,000 കോടി രൂപയുടെ 845-ലധികം പദ്ധതികളിൽ 315 ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ഈ മേഖലയിൽ രാജ്യം കൈവരിച്ച പുരോഗതിക്ക് സാക്ഷ്യപത്രമായി ലോകത്തിലെ മികച്ച 100 തുറമുഖങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ 9 ഇന്ത്യൻ തുറമുഖങ്ങൾക്ക് സാധിച്ചു. വ്യാപാര രംഗത്തും തൊഴിൽ മേഖലയിലും നിർണായക സംഭാവനകളാണ് സാഗർമാല പദ്ധതി നൽകിവരുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ശുചിത്വം എന്നത് ദൈനംദിന ഉത്തരവാദിത്തമായി മാറണമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ന്യൂഡൽഹിയിലെ സഫ്ദർജംഗ് സ്മൃതി മണ്ഡപത്തിൽ നടന്ന സ്വച്ഛതാ ഹി സേവ 2026 പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വീടുകളിൽ തുടങ്ങി ഓഫീസുകളിലേക്കും അയൽപ്പക്കങ്ങളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും ശുചിത്വബോധം വ്യാപിപ്പിക്കണമെന്നും രാജ്യം വൃത്തിയായി സൂക്ഷിക്കാനുള്ള ദൃഢനിശ്ചയം ഓരോരുത്തരും കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരുമാനം സെപ്റ്റംബറിൽ 14.7% വർദ്ധിച്ച് 2.03 ലക്ഷം കോടി രൂപയായി. മുൻവർഷം ഇതേ കാലയളവിൽ 1.77 ലക്ഷം കോടി രൂപയായിരുന്നു GST വരുമാനം. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗ് പുരുഷന്മാരുടെ സ്കിഫിനത്തിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിൽ ഇന്ത്യൻ വനിതാ ടീം വെങ്കലം നേടി. അമ്പയത്ത് പുരുഷന്മാരുടെ വ്യക്തിഗത കോമ്പൌണ്ട് ഇനത്തിൽ ഗണേഷ് മണിരത്നം ഇന്ത്യയ്ക്കായി വെങ്കലം സ്വന്തമാക്കി. 10 സ്വർണവും 22 വെള്ളിയും 31 വെങ്കലവും ഉൾപ്പെടെ ആകെ 63 മെഡലുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ നിലവിൽ 8-ാം സ്ഥാനത്താണ്. ഗുവാഹത്തിയിൽ ഇന്നലെ നടന്ന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 പരാജയപ്പെടുത്തി ഇന്ത്യ. ഇതോടെ 2 വിജയിച്ച് വെസ്റ്റിൻഡീസിനെതിരായ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ 101 സ്ഥാപക ദിനത്തിൽ നഴ്സിംഗ് ഉദ്യോഗസ്ഥർക്ക് ആദരമർപ്പിച്ച് പ്രതിരോധ മന്ത്രാലയം. ധീര സൈനികരെയും കുടുംബങ്ങളെയും സമർപ്പണ ബോധത്തോടെയും കരുണയോടെയും പരിചരിക്കുന്ന നഴ്സിംഗ് ഉദ്യോഗസ്ഥർ സേവനത്തിന്റെയും മാനവികതയുടെയും മാതൃകയാണെന്ന് മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ ജന്മദിനാശംസകൾ നേർന്നു. മുൻ രാഷ്ട്രപതിയുടെ ലാളിത്യം, ഭരണഘടനാപരമായ പ്രതിബദ്ധത, വിശിഷ്ടമായ പൊതുസേവനം എന്നിവ എല്ലാവർക്കും പ്രചോദനമേകുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ വികസനം, ഭരണഘടനാ മൂല്യങ്ങൾ, ജനക്ഷേമം എന്നിവയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിന്റെ ദീർഘകാല പൊതുജീവിതത്തെ അടയാളപ്പെടുത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ജനങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജനക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടക്കം കുറിച്ചു. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും സുപ്രീംകോടതി. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിലും അമ്പയത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

സിക്സ് എഫ് എം കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. സന്ദേശ ഗാനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. സന്ദേശങ്ങളൊക്കെ വായിക്കാം. വായിക്കുന്നതിന് മുന്നേ റേഡിയോ മലബാറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ അയക്കാനുള്ള വാട്സ്ആപ്പ് നമ്പർ പറയാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, 9037008960. ഇതിലേക്കാണ് നിങ്ങൾ സന്ദേശം അയക്കേണ്ടത്. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ തീർച്ചയായിട്ടും മെസ്സേജുകൾ വായിക്കുന്നതാണ്. ഇന്ന് നമുക്ക് ആദ്യം സുലോചന ചേച്ചി അയച്ച ഒരു സന്ദേശമാണ്. നെല്ലൂനിയിൽ നിന്നും സുൽവേച്ചി എന്ന് പറയുമ്പോഴാവും പെട്ടെന്ന് മനസ്സിലാവുക, ആളെ ശബ്ദ സന്ദേശമാണ് അയച്ചിട്ടുള്ളത്. സുൽവേച്ചിയുടെ അനിയത്തിയുടെ മകളുടെ മകൾ വേദികയുടെ പിറന്നാളായിരുന്നു ഇന്നലെ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചത്. മോളോട് റേഡിയോ മലബാറും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ അറിയിച്ചു എന്ന് പറയാം. ഒപ്പം കേൾക്കാം അതിമനോഹരമായ ഗാനം വേദിക കുട്ടിക്ക് വേണ്ടി. പാട്ട് കേൾക്കൂ, തിരിച്ചു വരൂ. ഇത് റേഡിയോ മലബാർ 89.6 FM.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ സന്ദേശ ഗാനങ്ങളിലൂടെ നമുക്ക് അടുത്ത സന്ദേശം വായിക്കാം. അയച്ചത് കൊതേരി വൈകാലയത്തിൽ നിന്നും രസ്നയാണ്. രസ്ന ചേച്ചിക്ക് യേശുദാസ് ആലപിച്ച വർഷങ്ങൾ പോയതറിയാതെ എന്ന സിനിമയിലെ ഇലകൊഴിയും ശിശിരത്തിൽ എന്ന ഗാനം കേൾപ്പിച്ചു തരണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരാം, പക്ഷേ ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് സജനേച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാവും എന്നാണ് കരുതുന്നത്. നമുക്ക് പാട്ട്

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടം കുന്ന് മട്ടന്നൂർ. ഫോൺ 0490

0: 8 4 7 1 4 0 0 7 2 2 5 9 0 0 1 8.
1: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കലേ?
1: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
3: പോകുന്നില്ലേ? എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കോ?
3: ആന്ന്.
0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ
4: 9416 9714 141.
5: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി ഏക്കെ മുട്ടസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ടു.
4: നിങ്ങളല്ലേ അവിടെ പോണ്ടെന്ന് പറഞ്ഞു?
5: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവൻ നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
5: ആ പിന്നെന്നാ?
0: പെട്രോൾ, ഇലക്ട്രിക്, ടിവിഎസ് വാഹനങ്ങൾക്ക് എകെ മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8 2 8 1 4 8 1 5 5 8 2 8 1 4 8 3 5 5 8 5 4 7 1 7 3 8 1 0.
6: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
7: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
6: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
7: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
6: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
7: കോക്കനട്ട്.
6: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
7: ഫോൺ 9188951780.
0: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ദേശഗാനമാണ്. അടുത്ത സന്ദേശമായ ചെതയിടുക്കിയിൽ നിന്നും സഹദേവേട്ടനാണ്. അദ്ദേഹത്തിന് അശ്വമേധം എന്ന സിനിമയിലെ ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ഈ പഴയ ഗാനം കേൾപ്പിച്ചു തരണേന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കേട്ടോളൂ അതിമനോഹരമായിട്ടുള്ള ഗാനം അശ്വമേധം എന്ന സിനിമയിൽ നിന്നും.

റേഡിയോ മലബാറിന്റെ സന്ദേശഗാനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വീണ്ടും വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് സന്ദേശം അയക്കാനുള്ള നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം. 9037008 9 ഈ നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയക്കുക. ചൊവ്വ വ്യാഴം ദിവസങ്ങൾ തീർച്ചയായിട്ടും അത് വായിക്കുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ സന്ദേശഗാനങ്ങൾ തുടരാം. അടുത്ത മെസ്സേജ് സുനിതേച്ചിയാണ് അയച്ചിട്ടുള്ളത്. സുനിത അശോക് മരുതായി. ചേച്ചിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്: ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദൈവം അമ്മയാണ്. എന്റെ അമ്മയുടെ ഓർമ്മദിനമായിരുന്നു 30 സെപ്റ്റംബർ, അതായത് ഇന്നലെ. അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ആ പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അമ്മേ നീ ഒന്നുകൂടി പിറന്നീടമ്മേ എന്ന ഗാനം വെച്ചേരുമെന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെച്ചേരാം. അമ്മയ്ക്ക് വേണ്ടി സുനിതേച്ചി ചോദിച്ചത് ചിരഞ്ജീവി എന്ന സിനിമയിലെ ഹൃദയസ്പർശിയായിട്ടുള്ള ഗാനമാണ്. ലോകത്തിലെ എല്ലാ അമ്മമാർക്കുമായിട്ട് ഇതാ ഈ ഗാനം ഞങ്ങൾ സമർപ്പിക്കുന്നു. കേൾക്കുക, തിരിച്ചു വരിക. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
0: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120002. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
4: റേഡിയോ മലബാറിന്റെ സന്ദേശഗാനങ്ങൾ തുടരുകയാണ്. ഇനിയൊരു ശബ്ദ സന്ദേശമാണ്. വേൾഡ് ഹാർട്ട് ഡേ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം, അതുകൊണ്ടൊരു പാട്ട് കേൾപ്പിച്ചുതരുമെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചത് കീഴല്ലൂരിൽ നിന്നും ഗിരിജ സുരേഷ് ബാബുവാണ്. ഹൃദയദിനായിരുന്നതുകൊണ്ട് തന്നെ ഗിരിജേജി ആവശ്യപ്പെട്ടത് അക്ഷരത്തെറ്റ് എന്ന സിനിമയിലെ ഹൃദയം കൊണ്ട് എഴുതുന്ന കവിത എന്ന ഗാനമാണ്. അപ്പൊ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട് നമുക്ക് കേൾക്കാം ഹൃദയം കൊണ്ട് എഴുതുന്ന ആ കവിത, അല്ലേ?

0: റേഡിയോ മലബാറിന്റെ നാടകത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്ത നെല്ലിക്ക തുടർനാടകത്തിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ അഭിനന്ദനം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശബ്ദസന്ദേശത്തിൽ നിന്ന്.
1: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ

നല്ലൊരു പാട്ടാണ് ചോദിച്ചത്. കണ്ണാടി ആദ്യമായൻ ബാഹ്യരൂപം സ്വന്തമാക്കി. കുറച്ചു മുന്നേ ഹൃദയദിനത്തിന് വേണ്ടിയിട്ട് ഗിരിജേച്ചി ആവശ്യപ്പെട്ട പാട്ടായിരുന്നു നമ്മൾ കേട്ടത്, കണ്ണാടി ആദ്യമായൻ എന്ന് തുടങ്ങുന്ന ഗാനവും. കണ്ണാടി പോലെ ഹൃദയമുള്ളവരാവട്ടെ എല്ലാവരും എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗാനം കേൾക്കാം. സർഗം എന്ന സിനിമയിൽ നിന്നും കേട്ട് തിരിച്ചു വരൂ. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയ?
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് Please to celebrate happiness.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
5: അടുത്തതായി നമ്മുടെ സന്ദേശഗാനങ്ങളിലേക്ക് മെസ്സേജ് അയച്ചത് സുജാത ചേച്ചിയാണ് എളമ്പാറയിൽ നിന്നും. പ്രിയ സന്ദേശഗാനത്തിന് സൈന്യം എന്ന ചിത്രത്തിലെ ചിത്രചേച്ചി ആലപിച്ച കള്ളിക്കുയിലെ കഥ ചൊല്ലും കുയിലെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമെന്നാണ് ചോദിച്ചത്. ഏറെ പ്രതീക്ഷയോടെ സന്ദേശം അയച്ചത് എളമ്പാറയിൽ നിന്നും സുജാത ചേച്ചി, കെ പി ജാനകി എന്നിവരാണ്. ഗാനമഞ്ജരി ഗ്രൂപ്പ് അംഗങ്ങൾക്കും റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടാണ് ഈ ഒരു ഗാനം ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരാം. അധികം വൈകാതെ തന്നെ സൈന്യം എന്ന സിനിമയിൽ നിന്നും ഈ ഒരു ഗാനം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. മധുരതരമായ പാട്ടുകൾ ഇനിയും കേൾക്കാം. അടുത്തതായി മെസ്സേജ് അയച്ചത് ഇരിട്ടിയിൽ നിന്നും മാധുര മഹേഷാണ്. അതിരുടെ പേര് കുറച്ച് നാളായും തോന്നുന്നു. സന്ദേശ ഗാനത്തിൽ കേട്ടിട്ട് ആള് തേയിന്ന് ചോദിച്ച പാട്ട് ചിത്രകൂടം എന്ന സിനിമയിലെ ചന്ദ്രനാണോ മാനത്ത് എന്ന ഗാനമാണ് സ്വർണലത പാടിയത് തന്നെ വെച്ചേർന്നെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും സ്വർണലത പാടിയ മനോഹര ഗാനം വെച്ച് വരാം. ചിത്രകൂടം എന്ന സിനിമയിൽ നിന്നും ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഭർത്താവ് മഹേഷ് ഏട്ടന് വേണ്ടിയിട്ടാണ്. അപ്പൊ രണ്ടുപേരും ആസ്വദിച്ചോളൂ അടിപൊളി ഗാനം ചിത്രകൂടം എന്ന സിനിമയിൽ നിന്നും.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648 9656948321.
2: ഓരോ ഫോട്ടോകളും ഓരോ

0: 7558815356.
1: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
2: മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
3: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
4: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
5: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
6: റേഡിയോ മലബാറിന്റെ സന്ദേശ ഗാനങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ പാട്ടുകൾ കേൾക്കാനായിട്ട് 9037008960 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അടുത്തതായി നമുക്ക് വായിക്കാം, സോറി, വായിക്കാനല്ല, ശബ്ദ സന്ദേശമാണ് കേട്ടോ അയച്ചത്. സേതുകൃഷ്ണയാണ് ഗൾഫിൽ നിന്നും. ആൾക്ക് ഇന്ന് കേൾക്കേണ്ടത് മേൽവിലാസം ശരിയാണ് എന്ന സിനിമയിലെ പുഴ പാടുമേ പാട്ടിൽ മഴ മേയുമി കൂട്ടിൽ എന്ന ഗാനമാണ്. ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നാട്ടിൽ നിന്നുകൊണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ജീവിതം മുന്നോട്ടുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു പാട്ട് കേട്ടുകൊണ്ട് നമ്മുടെ മലയാളക്കരയിലേക്ക് സേതുവിന് ഓർമ്മകളിലൂടെ തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. കേൾക്കാം നല്ലൊരു ഗാനം, മേൽവിലാസം ശരിയാണ് എന്ന സിനിമയിൽ നിന്നും.

റേഡിയോ മലബാറിന്റെ സന്ദേശഗാനങ്ങളിൽ നമുക്ക് ഇന്നൊരു സന്ദേശം കൂടെ വായിക്കാം. അയച്ചത് മേഘയാണ്. കാസർഗോഡ് നിന്നും മേഘയ്ക്ക് കേൾക്കേണ്ടത് ചേരി എന്ന സിനിമയിലെ ജഗതി പാടുന്ന സീനില് നമ്മൾ കേൾക്കുന്ന കൂടറിയ പക്ഷികളെ എന്ന സിനിമയിലെ ഗാനമാണ്. ഗാനത്തിന് ഡെഡിക്കേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ പഠിച്ച ഹരിയാനയിലെ കോളേജിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കോളേജ് കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ അവരെല്ലാം ശരിക്കും മിസ് ചെയ്യുന്നു, അതുകൊണ്ട് അവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും മേഘയുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് കേൾപ്പിച്ചു തരാം ചേരി എന്ന സിനിമയിൽ നിന്നും നല്ലൊരു ഗാനം കൂടറിയ പക്ഷികളെ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതേ ഇന്നത്തെ ഒരു മണിക്കൂർ നേരം കഴിഞ്ഞിരിക്കുന്നു. അതായത് നമ്മുടെ സന്ദേശ ഗാനങ്ങളുടെ സമയം തീർന്നിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് പേര് സന്ദേശം അയച്ചു അല്ലേ. നെല്ലൂന്നിയിൽ നിന്ന് സുലു ചേച്ചി, സുനിത ചേച്ചി, സുജാത ചേച്ചി, സജന ചേച്ചി, സഹദേവൻ ചേട്ടൻ, റാണി ചേച്ചി, ഗിരിജ ചേച്ചി, മേഘ, സേതു, ആതിര തുടങ്ങിയവരെല്ലാമാണ് ഇന്ന് സന്ദേശം അയച്ചത്. ഒപ്പം നല്ല നല്ല പാട്ടുകളും ആവശ്യപ്പെട്ടു. അതെല്ലാം നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇനി അടുത്ത ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ വീണ്ടും റേഡിയോ മലബാറിന്റെ സന്ദേശ ഗാനങ്ങളിലൂടെ നമുക്ക് കേട്ടുമുട്ടാം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ മറന്നു പോകണ്ട. 9037008960 ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ തീർച്ചയായും ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഞങ്ങളത് വായിക്കുന്നതായിരിക്കും. ഇന്നത്തേക്ക് താൽക്കാലികമായി വിട പറയുന്നു. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പെട്ട് വിധാനത്തോടെ ആർത്തു വിളിച്ച് ശവമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
1: ചിത്രപരിചയം.
2: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക,
3: അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാം.
2: അത് ഞാൻ ഉറപ്പിച്ചു.
3: ഇതിനു മുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
1: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
4: നരസിംഹമ്മൻ നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതം.
1: മറവിയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
0: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
1: ചിത്രപരിചയം.
3: കുഞ്ഞുകണ്ണന്റെ മോളല്ലേ?
5: അതെ.
3: എന്താ പേര്?
5: മായ.
1: റേഡിയോ മലബാറിൽ ആഴ്ചതോറും
5: ഇവിടെ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
1: മറക്കാതെ കേൾക്കുക.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

0: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തെ.
1: യമണി ഇന്ന് തന്നെ തീർക്കണോ? അല്ലപ്പ, കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങൾക്കല്ലോ?
2: എനിക്ക് കിട്ടിയില്ലല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്,
1: എന്നാ പോയി നോക്കാം.
2: ഒന്നും കൂടി പോയി നോക്ക്.
1: അല്ല പങ്ക, എന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരില് റേഡിയോയില്.
0: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടിന്റെയും പോലും റേഡിയോയില്.
2: ഇപ്പൊ നാട്ടിലെല്ലാവർക്കും പാടാൻ പറ്റും പോലും.
1: അതാരെ വരുന്ന അതിലേ കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്
2: മോളെടുന്ന.
3: ഞാൻ അയ്യല്ലൂര് റേഡിയോ സ്റ്റേഷനിന്നാ.
0: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
3: നിങ്ങളെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: കേക്കലുണ്ട്, കേക്കലുണ്ട്.
3: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
0: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പ.
2: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്.
1: പങ്കെ വെറുതെ പറയല്ലേ, നീ കഴിഞ്ഞ ആഴ്ച കൂടി പാടുന്ന ഞാൻ കേട്ടു.
2: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
0: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടി കൊടുക്കണ്ടേ പങ്കെ?
2: നമുക്ക് പാടാൻ തോന്നില്ല രമണി.
0: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാം.

0: ഓർമ്മയില്ല.
1: നാട്ടിയെല്ലാം പൊട്ടിച്ച് കൊറേ ആയില്ലേ. നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നൊന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അതേത് നേരം മുട്ടലും തട്ടലും തന്നെ അല്ലപ്പാ, ഇതെത്ര രസമായി തുടങ്ങിട്ട്.
2: മോളെ ഈ പങ്കപാടി പാട്ടിപ്പാ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരെ
0: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചേരും. റേഡിയോയില്
3: ഏച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറയോ, വെച്ചു തരാലോ.
0: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
3: ഓ പിന്നെ, ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
0: ഓ അങ്ങനെയുണ്ടല്ലേ.
1: രമണി ഒരു പാട്ട് പറ.
2: രമണി, ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ,
1: ചിമ്മിയിലെ പാട്ടായിരിക്കും.
0: ആ കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രി
1: പെണ്ണാളേ പെണ്ണാ
0: പാട്ട് തന്നെ അങ്ങേ പാടിക്കൊടുക്കും.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: ബിജുട്ട നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മട്ട് കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോന്നില്ല പോലു.
2: പോന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കില് എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nellunni.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648 9656948321.

മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സാർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247 1400 7225 900 18.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

जय जवान विमुक्त ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്വാഗതം. ജയ് ജവാനിൽ ഇന്ന് വിമുക്തഭടനായ തുടീക്കളത്തെ ശ്രീ ഗോവിന്ദൻ നമ്പ്യാർ തൻ്റെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങൾ റേഡിയോ മലബാറിനോട് പങ്കുവയ്ക്കുന്നു.
1: റേഡിയോ മലബാറിന്റെ ജയ് ജവാൻ പരിപാടിയിലെ ഒരുപാട് സൈനികരുടെ അനുഭവങ്ങൾ നമ്മൾ ഈ ഒരു പരിപാടിയിലെ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചിറ്റാരിപ്പറമ്പ് സ്വദേശിയായ ഗോവിന്ദൻ നമ്പ്യാർ സൈനിക അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഏറെ സ്നേഹത്തോടെ ആദരവോടെ അതിലുപരി എന്താ പറയാ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം.
2: നമസ്കാരം സാർ. എന്റെ വീട് തുടീക്കളം. തുടീക്കളം അറിയപ്പെട്ട നാടാണ് ശിവക്ഷേത്രം. അവിടെയാണ് വീട്. അപ്പൊ ഞാൻ 1968 ഇന്ത്യൻ ആർമിയിൽ സേവനം ചെയ്തിരുന്നത്. അതുവരെ വിദ്യാഭ്യാസ കാലത്ത് രണ്ട് യുദ്ധത്തെ പറ്റി കേട്ടിട്ടുണ്ട്. 1962-65 ചേരുന്നതിന് മുന്നേ. അപ്പൊ അതൊക്കെ വളരെ ആവേശമായിരുന്നു. ഈ സേനയിൽ ചേരാനുള്ള ഒരു ആവേശമായിരുന്നു. ആ വാർത്തകളൊക്കെ അന്ന് ടി വി ഇല്ല. റേഡിയോയിൽ വരുന്ന വാർത്തകളും ഒക്കെ കേട്ടിട്ടാണ് ഈ ആവേശത്തോട്. പിന്നെ അന്ന് എനിക്ക് തൊഴിൽ പ്രശ്നം, വീട്ടിലൊക്കെ സാമ്പത്തികം കുറവായിരുന്നു. അങ്ങനെയാണ് ആർമിയിൽ നമ്മൾ സേവനം തുടങ്ങുന്നത്. 1968 ജൂലൈ 10 ആർമി ഓർഡിനൻസ് കോർ, ഈ സ്റ്റോർ സൈഡുമായിട്ടുള്ള ബന്ധപ്പെട്ട AOC എന്ന് പറയുന്നത്, സ്റ്റോർ സൈഡുമായിട്ടുള്ള ലാമിനേഷൻ, ക്ലോത്തിങ്, മറ്റുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വിതരണം ചെയ്യുന്നത് ഈ കോറാണ്, ഈ യൂണിറ്റ് ആണ്.
1: അല്ല, ഇപ്പൊ പറഞ്ഞല്ലോ ഒരു ഒരു ഏരിയ തിരിച്ചിട്ട് ഇപ്പൊ സ്റ്റോർ സൈഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എങ്ങനെയാണ് അവിടുന്ന് ആ രീതിയിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യണോ? അവര് സെലക്ട്,
2: അതിന്റെ ഫാക്ടറികളില്ല. ഇന്ത്യ മുഴുവൻ അതിന്റെ ഫാക്ടറികൾ വ്യാപിച്ചു കിടക്കുന്നു. ആമുനേഷൻ ഫാക്ടറി, ഗൺ ഫാക്ടറി, ക്ലോത്തിങ് ഫാക്ടറി, അങ്ങനെ എല്ലാത്തിനും ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. രണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തെ തുടങ്ങി വെച്ചതാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അത് വ്യാപിപ്പിച്ച് എല്ലാ സ്ഥലത്തും ഇതിനെ വലിയ ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നു. അവിടുന്ന് ഉണ്ടാക്കുന്ന ഐറ്റംസ് നമ്മുടെ ഡെപ്പോകളിലേക്ക് അവരയച്ചു തരുന്നത്. അവിടെ നമ്മൾ ആവശ്യമുള്ള യൂണിറ്റുകൾ കൊടുക്കുന്നു, യുദ്ധത്തിനായി വിതരണം ചെയ്യുന്നു. അങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം. അങ്ങനെ പലവരും പല വിഭാഗങ്ങളിലായിട്ടാണ് ജോലി ചെയ്യുന്നത്.
1: ഇപ്പൊ പറഞ്ഞു, അന്ന് നിങ്ങൾ ഈ ആർമിയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ രണ്ട് യുദ്ധത്തിനെ കുറിച്ച് കേട്ടിട്ടാണ് താങ്കൾക്ക് താല്പര്യം ഉണ്ടായത്. ഇത് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ വീട്ടുകാരുടെ ആ ഒരു റിയാക്ഷൻ എന്തായിരുന്നു?
2: അന്ന് വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഗ്രാമീണ മേഖലയിലുള്ള കൃഷിക്കാരായിരുന്നു അച്ഛനും അമ്മയും. അവർക്ക് ഇതിനെപ്പറ്റി, അവർക്കൊരു മകന് തൊഴിൽ വേണം അല്ലേ, അങ്ങനെ ചിന്തിക്കുന്നവർ അന്ന് ഒരു ആവേശമായിരുന്നു. സേനയിൽ ചേരുവാന്ന് പറയുന്നത് ആവേശമായിരുന്നു. ഈ സേനയിൽ എല്ലാവർക്കും ചേരാൻ പറ്റൂല. അതൊരു പ്രത്യേക, എല്ലാവരുടെ തലയിലെഴുത്തും സേന എഴുതിയിട്ടില്ല. അതൊരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് സേനയിൽ ചേരുക എന്നുള്ളത്. അങ്ങനെയാണ് അതിൽ ചേർന്ന്, അതിനുശേഷം ട്രെയിനിങ് കഴിഞ്ഞു. പല ട്രേഡ് ഈ അവിടെ ഈ നമ്മുടെ ട്രേഡിനെ പറ്റിയുള്ള ട്രെയിനിങ് ഉണ്ട്, മാസങ്ങളോളം കൊല്ലങ്ങളോളം. നമ്മുടെ ഏത് തൊഴിലിന്റെ ഏതാണ്, എനിക്ക് ആമുനേഷൻ ട്രേഡായിരുന്നു. ആമുനേഷൻ, സ്റ്റോർ കീപ്പിംഗ് ആദ്യം, അത് കഴിഞ്ഞ് അതിന്റെ ടെക്നിക്കൽ, ഇതൊക്കെ അതിനൊക്കെ പഠിപ്പിക്കാൻ സ്കൂളുകളൊക്കെ കോളേജുകളൊക്കെ ഉണ്ട് അവിടെ. അവിടെയൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഈ ട്രെയിനിങ് കിട്ടി. പിന്നെ പല ആമുനേഷൻ ഡെപ്പോസിലാണ് ഞാൻ സേവനം ചെയ്തത്. പിന്നെ അങ്ങനെ 1971 ഇന്ത്യ പാക് യുദ്ധം, ബംഗ്ലാദേശ് അതിലും പങ്കെടുത്തു. ബംഗ്ലാദേശ് അതിർത്തിയായ ഞാനന്ന് സിലിഗുരിയിലായിരുന്നു. സിലിഗുരി എന്ന് പറഞ്ഞത് ബംഗ്ലാദേശിന്റെ സമീപ, അവിടെ അങ്ങനെ അവിടുന്ന് ആവശ്യത്തിനുള്ള ഈ അമ്മ്യൂണിഷൻസ് ഒക്കെ ഈ ഫൈറ്റിംഗ് യൂണിറ്റ്സ് അയക്കാൻ, അയച്ചു കൊടുക്കാനും. പിന്നെ യുദ്ധാനന്തരം ഞാൻ ബംഗ്ലാദേശിൽ യാത്ര ചെയ്തിരുന്നു. യുദ്ധാനന്തരം നമ്മൾ യുദ്ധം ജയിച്ചല്ലോ, അന്ന് 10 യുദ്ധം കഴിഞ്ഞ് ജയിച്ചപ്പോൾ അതിനുശേഷം എനിക്ക് അവിടെ ബംഗ്ലാദേശിൽ പോകാനുള്ള അവസരവും ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിരുന്നു. 5-10 അവിടെ കഴിഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
1: ഈ യുദ്ധത്തിൽ എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല?
2: ഇല്ല. നമുക്ക് ഈ ഓർഡിനൻസുകളുടെ പ്രത്യേകതയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകണ്ട. നമ്മുടെ അടുത്ത് അവരുടെ ആവശ്യത്തിൽ ഒരുക്കി കൊടുത്താൽ മതി. അവര് അവരുടെ ഇന്റന്റ് കൊണ്ട് നമ്മുടെ അടുത്ത് വരും, നമുക്ക് ഇന്ന ഇന്ന സാധനം വേണം. അത് നമ്മുടെ സിസ്റ്റം ഉണ്ട് അവിടെ, അത് കൺട്രോൾ ചെയ്യുന്ന ഓഫീസുകളുണ്ട്.

0: ഏറ്റവും കുറവാണ്. പിന്നെ അങ്ങനെ ടെലിഗ്രാം അയച്ച് വിവരം അറിയിക്കേണ്ട കാര്യങ്ങളും ഇല്ല.
1: ടെലിഗ്രാമിലെ
0: എമർജൻസി ആണല്ലോ.
1: ഫസ്റ്റ്
0: പോസ്റ്റിംഗ് ട്രെയിനിങ് സെക്കൻഡ് റവായിരുന്നു. ബേസിക് ട്രെയിനിങ് ആർമിയുടെ ബേസിക് ട്രെയിനിങ് ഉണ്ട് 6 മാസം. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ട്രെയ്ഡ് കൊടുക്കും. നമ്മൾ ചേർക്കുമ്പോൾ തന്നെ ഇന്ന ട്രെയിനാണ് നിങ്ങൾക്ക്, ക്ലർക്കാണ്, സ്റ്റോർ കീപ്പറാണ്, അല്ലെങ്കിൽ ജനറൽ ഡ്യൂട്ടിയാണെന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയതാണ് സ്റ്റോർ കീപ്പർ ട്രെയിനായിരുന്നു, ഈ ആമുനിഷന്റെ. അതിന്റെ ട്രെയിനിങ് ജബൽപൂരാണ്, അതിൽ ഈ ആർമി ഓർഡിനൻസ് ഫോർ സ്കൂൾ, അവിടെയാണ് എല്ലാ ട്രെയിനിങ്ങും കൊടുക്കുന്നത്. ഈ സ്റ്റോർ സംബന്ധമായിട്ടുള്ള എല്ലാ സ്റ്റോർസിന്റെ ക്ലർക്കിൻ്റെതൊക്കെ ട്രെയിനിങ് അവിടെ കൊടുക്കും. അങ്ങനെ അതിനുശേഷം ആണ് ഞാൻ കുറെ നാൾ ഈ സ്റ്റോർ കീപ്പർ ജോലി ചെയ്തപ്പോഴാണ് എന്നെ ഈ ആമുനിഷൻ ടെക്നീഷ്യൻ ട്രെയിനിലേക്ക് കൺവേർഷൻ ചെയ്തത്.
1: പ്രൊമോഷൻ
0: അല്ല, അത് കൺവേർഷനാണ്. പ്രൊമോഷൻ കൂടിയാണ്, അത് ട്രേഡിന്റെ കൺവേർഷനാണ്. അതിന് നമ്മൾ ട്രെയിനിങ് ചെയ്യണം, അതിന്റെ ട്രെയിനിങ്ങിന് അയക്കുന്ന നമ്മളെ അവർ. അതൊക്കെ നമ്മുടെ പ്രൊഫഷൻസി നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇതിന് ചെയ്യാൻ കഴിയുള്ള ആളാണോ, നമ്മളെ കുട്ടിക്കാലയല്ലേ, നമുക്കൊന്ന് അങ്ങനെ ഒരു പക്വതയൊന്നും വന്ന കാലയല്ല. അന്ന് നമുക്ക് ജോലി ഇവിടെ നിന്ന് കൃഷിയായിരുന്നു, അച്ഛനും നമുക്ക് അമ്മ അവർക്ക് സഹായിക്കുമായിരുന്നു കൃഷി ജോലി. അങ്ങനെയാണ്
1: പോസ്റ്റിംഗ് ഉണ്ട്. ഇഷ്ടപ്പെട്ട
0: നമ്മുടെ ട്രേഡിന്റെ ആ ക്വാളിറ്റി നോക്കുമ്പോ എല്ലാം ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ്, എല്ലാം എല്ലാം മേജർ ഡെപ്പോസ് ആണ്, അമ്യൂണിഷൻ ഡെപ്പോ. അവിടെയും പോസ്റ്റിംഗ് കിട്ടി.
1: ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ? ഏരിയ അങ്ങനെയാണ് എങ്കിലും ഒരു യുദ്ധം എന്നൊക്കെ പറയുമ്പോ അതിന്റെ അലകൾ,
0: അതിന്റെ അലകൾ നമ്മൾ അങ്ങനെ ബാധിക്കുന്നില്ല. ഈ യുദ്ധത്തെ അലകൾ ബാധിക്കുന്നത് കൂടുതൽ ഫൈറ്റിംഗ് ട്രൂപ്സിനാണ്, നമ്മുടെ സർവീസ് ട്രൂപ്സ് ആയി. ഈ ഫൈറ്റിംഗ് ട്രൂപ്സിന്
1: എന്തായാലും അതിന്റെ ഒരു ജാഗ്രതയും അതിന്റെ ഒരു ഇതും എന്തായാലും നിങ്ങളിലേക്കും വരുമല്ലോ.
0: വന്നു, നമുക്ക് വന്നു, നമുക്ക് അതിനെ പറ്റിയുള്ള അറിവ് കിട്ടി. അല്ലെങ്കിൽ ഈ ട്രേഡിനെ പറ്റി ആർക്കും പുറത്ത് അറിവ് കൊടുക്കില്ല. ഈ ട്രേഡിന്റെതും ഇതിന്റെ രഹസ്യഭാവം പുറത്തങ്ങനെ ആർക്കും കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ട്രേഡ് കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ
1: അറിയുള്ളൂ.
0: നമ്മുടെ ഇതിന്റെ അതിന്റെ ഇത് അത്ര സെക്യൂരിറ്റിയാണ്. നമ്മളിപ്പം നമ്മുടെ സേനയിൽ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ് വെപ്പൺസ്, ഏതാണ് ആമനേഷൻ, ഇതൊക്കെ അങ്ങനെ പുറത്ത് പറയുന്നതല്ല. അതാണ്
1: ഇപ്പം ഇങ്ങനത്തെ വെപ്പൺസും കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. എപ്പോഴെങ്കിലും എന്തെങ്കിലും
0: ഇല്ല, അങ്ങനെയുള്ള അപകടങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല.
1: പിന്നെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഓർമ്മകള് അല്ലെങ്കിൽ
0: അങ്ങനെ ഇതൊന്നും ഇല്ലേ? കാരണം അങ്ങനെ
1: അങ്ങനെ
0: ട്രേഡ് അങ്ങനത്തെ ആയതുകൊണ്ട് നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സഹപ്രവർത്തകർക്ക് സിവിലിയൻസ് ആയിരുന്നു. ഈ അമ്യൂണിഷൻ ഡിപ്പോയിൽ നമ്മൾ ചെറിയ ശതമാനേ സേനാംഗങ്ങളുള്ളൂ, ബാക്കിയെല്ലാം സിവിലിയൻസ് ആണ്. ഈ ഫോർത്ത് ക്ലാസ് 4 എംപ്ലോയീസ്, ക്ലർക്ക്സ്, സ്റ്റോർ കീപ്പർ, നമ്മളെ അവനാണ് കൂടുതലും. സെൻട്രൽ ഗവൺമെന്റിന്റെ എംപ്ലോയീസ് ആണ് അവര്, അവരാണ്
1: ലീവിനൊക്കെ വന്ന് ലീവ്
0: ക്യാൻസൽ ചെയ്ത് അതിലൊന്നും ആവശ്യം വന്നിട്ടില്ല. അത് ഞാൻ ഈ പറഞ്ഞത് അത് ഈ ഫൈറ്റിംഗ് ട്രൂപ്സിലാണ് കൂടുതൽ ബാധിക്കുന്നത്.
1: ഇമ്മീഡിയറ്റ്
0: പെട്ടെന്ന് ഫോർവേഡ് ഏരിയയിലേക്കൊക്കെ പോകേണ്ടവര്
1: എങ്ങനെയായിരുന്നു അന്നൊരു മിലിറ്ററിക്കാരൻ എന്ന രീതിയിൽ നാട്ടില് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള അവരുടെ ഒരു
0: സുഹൃത്തുക്കൾക്ക് അന്ന് കുറവാണ്, ഇന്നുള്ളത് പോലെ ഇല്ല സൗഹൃദങ്ങളല്ല. അന്ന് ഇതുപോലെ ആളുകളില്ല, അന്നെല്ലാം ഈ ഗ്രാമത്തിലുള്ളവരും അല്ല ഈ തൊഴിലും ആയിട്ട് എങ്ങനെയെങ്കിൽ ആയിരിക്കുന്നവരാണ്. നമ്മുടെ സഹപാഠികൾ തന്നെ വളരെ കുറവാണ് സ്കൂളിൽ. നമ്മളന്ന് കുടിക്കളും ഹൈസ്കൂൾ പഠിക്കാൻ പോയി കൂത്തുപറമ്പിലാണ്. യാത്രാ സൗകര്യം ഇല്ലാത്ത കാലത്തൊക്കെ നമ്മൾ നടന്നിട്ടൊക്കെയാണ് ഇതുവഴിയൊക്കെ പോയിട്ട് സ്കൂളിൽ പഠിക്കുന്നതല്ലേ എല്ലാ സ്ഥലത്തും സ്കൂൾ. അപ്പൊ അന്ന് സുഹൃത്തുക്കളുണ്ട്, എന്നാലും ഒരു പരിയും ഇല്ല, ഇന്നത്തെ പോലെ ഇല്ല.
1: ഇന്ന് സംവിധാനങ്ങൾ കൂടുതലാണ്, വാട്സാപ്പ്,
0: മൊബൈൽ.
1: അതെ. പിന്നെ ഫാമിലിയെ കുറിച്ച്?
0: ഫാമിലി വൈഫ് അവിടെ ഇരിക്കുന്നുണ്ട്, 3 മക്കളാണ്. ആനന്ദവല്ലി മക്കൾ 3 മക്കളാണ്, 2 പെണ്ണും 1 ആണ്. മൂത്ത മകൾ കുവൈത്തിൽ, കുവൈത്ത് മിനിസ്ട്രിയിൽ ജോലി ചെയ്യാണ്. മകനും കുവൈത്തിലാണ്, രണ്ടുപേരും കുവൈത്തിൽ. മകളുടെ ഭർത്താവ് അവിടെ ബിസിനസ്സാണ് കുവൈത്തിൽ. മകന്റെ ഭാര്യ ഒരു അധ്യാപികയാണ്, അവിടെ ഒരു അമേരിക്കൻ സ്കൂളിൽ. അവരുടെ ഇവിടെ ക്വാളിഫൈഡ് ആയതാണ്, തളിപ്പറമ്പിലാണ് അവളുടെ. ഇനിയൊരു മകൾ, അവളെ കല്യാണം കഴിച്ച് ഇവിടെ ചാല കണ്ണൂരാണ്.
1: വേറെ
0: ഇപ്പം കാർഷിക മേഖലയിലാണ് ജോലി. ഇപ്പോഴും ഫുൾ ടൈം ജോലിയായിരിക്കും. എനിക്ക് രാവിലെ എല്ലാം ജോലി ചെയ്തു വരികയാണ്. ഇപ്പോഴും ആരോഗ്യത്തിന് കുറവുമില്ല, എനർജറ്റിക് ഇനിയാണ്. 40 വർഷമായി റിട്ടയറായിട്ട്. 84 രാജിക പറഞ്ഞത് ഞാൻ 16 വർഷം ചെയ്തപ്പം അന്ന് സ്വന്തം ഇഷ്ടത്തിന് വിട്ടുപോകുന്നതാണ്. അതാണ് പക്ഷെ അന്ന് സർവീസിലിരുന്നുണ്ട്, ഇന്ന് വലിയ പെൻഷനൊക്കെ കൂടുതലുണ്ട്, കിട്ടുമായിരുന്നു. പക്ഷെ നാട്ടിൽ അതൊന്നും
1: ഇല്ല.
0: അന്നൊക്കെ ഈ സർവീസ് സേവന

0: വ്യവസ്ഥകൾ കുറവാണ്. ഇന്നാണ് ശമ്പളം കൂടുതൽ. അന്ന് 16 വർഷം സർവീസ് ചെയ്തപ്പോ അന്നത്തെ ശമ്പളം 1000 രൂപയാണ്. 40 കൊല്ലം മുമ്പിലാണ്, 40 ഇയേഴ്സ് ബാക്കാണ്. ഇന്ന് അത് വലിയ തുകയാണത്. അതുകൊണ്ട് പിന്നെ നാട്ടിൽ വന്ന കൃഷി ചെയ്യാൻ കൃഷിഭൂമിയൊക്കെ ഉണ്ട്. പിന്നെ കൃഷിയോട് കൂടുതൽ താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ജോലി പോകുന്നതിന് മുമ്പ് തന്നെ അച്ഛനും അമ്മേനെയും ഒക്കെ സഹായിക്കുമായിരുന്നു കാർഷിക മേഖലകളിൽ. അങ്ങനെയായിരുന്നു.
1: അച്ഛനും
0: ഇപ്പൊ ഇല്ല, ഇപ്പൊ ജീവിച്ചിരിക്കില്ല. എല്ലാവരും കൃഷിയായിരുന്നു. അച്ഛനും അമ്മക്ക് 3 മക്കളുണ്ടായിരുന്നു. എന്റെ ജ്യേഷ്ഠ സഹോദരനും ISRO ജോലിയായിരുന്നു. അവരും ISRO ഒന്ന് റിട്ടയറായി. അവര് ചെയർമാന്റെ പേഴ്സണൽ സെക്രട്ടറി ഒക്കെ ജോലി ചെയ്തതാണ്. ശേഷന്റെ ഒക്കെ അവർ റിട്ടയറായി. ഇപ്പം ജീവിച്ചിരിക്കണം. അനിയൻ ഗൾഫിൽ പോയതിനു ശേഷം അവിടെ ജോലി ചെയ്തു.
1: നമ്മുടെ ഈ ഒരു പുതുതലമുറ സർവീസിലേക്ക് കടന്നു വരുന്നവരോട് എന്താണ് പറയുന്നത്?
0: അവരോട് പറയാം, അവര് നല്ല ഭാവിയുള്ളവരാണ്. ഇന്ന് പക്ഷെ ഇന്നിപ്പം പുതിയ നിയമങ്ങൾ മാറ്റി വന്നു. ഈ എന്താ പറയുന്ന പുതിയ അഗ്നിവീർ അത് അത്ര സക്സസ് അല്ല എന്നുള്ളതാണ് കാര്യം. 4 വർഷം കൊണ്ട് ഒരു ഒരു സൈനികന് പക്വത വരുമല്ല. അവൻ എങ്ങനെ യുദ്ധം ചെയ്യും? പക്വതയില്ലാത്ത കാലമാണ് 4 വർഷം. 4 വർഷം കൊണ്ട് അവൻ പിരിഞ്ഞ് വീട്ടിലേക്ക് പോകും. അത് പേര് മാത്രമേ ഉള്ളൂ. അവന് 10 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് സേനക്ക് അറിയില്ല എന്താണെന്ന്. 4 വർഷം കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല. 4 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ് പീരീഡ് മാത്രമാണ്. 4 വർഷത്തിൽ ട്രെയിനിങ് പീരീഡ് 4 വർഷത്തിൽ 8 മാസം അവൻ അവധിയാണ്. 2 വർഷത്തിൽ 2 മാസത്തെ അവധി. അപ്പൊ 4-8 മാസം അവധി പോയി. പിന്നെ ബാക്കി ഉള്ള കാലയിലുള്ളൂ. അതൊരിക്കും സക്സസ് അല്ല എന്നുള്ളതാണ്. സക്സസ് അല്ലാത്തൊരു ഒരു ഒരു ഗുണമില്ലാത്ത ഒരു പദ്ധതിയാണ്. അതെന്താണ് ഭരണാധികാരികൾ ഇങ്ങനെ ചെയ്തത് എന്നുള്ളതിൽ നമുക്ക് അത്ര.
1: അഗ്നിവർ ഒഴികെ നമ്മുടെ സേനാ രംഗത്തേക്ക് ഒരുപാട് പേര്
0: വരുന്നുണ്ട്. ഇപ്പൊ നല്ല താല്പര്യത്തിൽ വരും. ചെറുപ്പക്കാർ വരുന്നു, കുട്ടികൾ വരുന്നു.
1: അവരോട് എന്താ പറയാനുള്ളത്?
0: അവരോട് പറയാനുള്ളത് നല്ല, നമ്മളവിടെ സേവനത്തിൽ ഇരിക്കുമ്പോൾ വളരെ പക്വതയോടുകൂടിയും വിനയത്തോടുകൂടിയും എല്ലാവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജോലി ചെയ്യുക. അതാണ് അവരോട് പറയുന്നത്. സത്യസന്ധമായിട്ട് അച്ചടക്കമാണ് പട്ടാളത്തിന്. അത് അത് പാലിച്ചേ, അതിപ്പോ എങ്ങനെയായാലും പാലിച്ചേ പറ്റുള്ളൂ. ആ അച്ചടക്കത്തോടുള്ള ജീവിതം പ്രവർത്തനങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അച്ചടക്കം ഉണ്ടെങ്കിൽ സേനയിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അച്ചടക്കം ഇല്ലെങ്കിൽ അവിടെ നമുക്ക് നിലനിൽപ്പില്ല. അതാണ്.
1: ഒരുപാട് സന്തോഷം അങ്ങയുടെ ആ ഒരു അനുഭവം നമ്മുടെ റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളെ പങ്കുവെക്കാൻ സാധിച്ചാല് ഒരുപാട് സന്തോഷം. നന്ദി.
0: താങ്ക് യു.
2: പ്രിയ ശ്രോതാക്കളെ, വിമുക്ത ഭടനായ തുടിക്കളത്തെ ശ്രീ ഗോവിന്ദൻ നമ്പ്യാർ തന്റെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇതുവരെ അദ്ദേഹത്തിന് റേഡിയോ മലബാറിന്റെ ആദരവ് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജയ് ജവാൻ ഇവിടെ പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.

ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഇപ്പോൾ അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിതസമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ, 5:05 പ്രഭാതഗീതങ്ങൾ, 6:05 പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. മലബാറ്റാരയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിന് ശേഷം കവിധാരയിൽ വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിത, ആലപിക്കുന്നത് അമൃതരാജ്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ്. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ഗാന്ധിലയം. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആസ്വദിക്കുവാനും അത് പ്രിയപ്പെട്ടവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യാനുമായിട്ട് 0402-970-896 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ഗാന്ധിലയം, 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. 6:20 ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകളും, 6:30 പ്രാദേശിക വാർത്തകളും, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിതസമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകമാണ്. ഇതിൽ രമ്യശ്രീ പ്രജിത്ത് എഴുതിയ കഥ എന്നിലേക്കൊരു യാത്ര, അവതരണം രജനി. ഇന്ദിരാസ്പിള്ള വള്ളിക്കുന്നം എഴുതിയ കവിത സ്നേഹിത, ആലാപനം ഉമാശങ്കർ. സത്യഭാമ ഈശാനമംഗലം എഴുതിയ കഥ ഒരു ഹർത്താൽ ദിനത്തിന്റെ തലേന്ന്, അവതരിപ്പിക്കുന്നത് ഷീനാനന്ദൻ കൊതേരി. വി ബൈജു കുറിഞ്ഞാലിയോട് എഴുതിയ കവിത ആരും അന്യരല്ല, ആലപിക്കുന്നു PK കൃഷ്ണദാസ്. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ എയ്റ്റ് സ്കൂൾ, 9:00 ഗാനലയം, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങളിപ്പോൾ കേട്ടത്.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്. മട്ടന്നോൾ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
4: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനും.
3: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
4: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
3: ഇനിയിപ്പന്ന ചെയ്യാ.
4: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
3: എല്ലാ കാര്യത്തിനും നമ്മള് കൂടെ വേണ്ടി വരൂലേ?
4: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലില് നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
3: നീ പറഞ്ഞതാ ശരി.
0: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർ ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജനക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരീക്ഷാ നടത്തിപ്പിലും പരിഷ്കരണങ്ങൾ വേണമെന്നത് നാടിന്റെ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിലുണ്ടാകുന്ന കാലതാമസങ്ങൾ യുവജനങ്ങൾക്ക് വൈഷമ്യങ്ങൾ സൃഷ്ടിക്കുമെന്നും പരീക്ഷാ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും പുരോഗതിയിലും മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും സജീവമായി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയോജന സംരക്ഷണം നിയമപരമായ അവകാശമാക്കുന്നതിന് സമഗ്ര നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തുടനീളം സർവേ നടത്തി മുതിർന്ന പൌരന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ രജിസ്ട്രി തയ്യാറാക്കും. വിദേശ രാജ്യങ്ങളിലെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് അഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഗതാഗത മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനാ മത്സരം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ നാളെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. സംസ്ഥാനത്തിന് ഭക്ഷ്യ സബ്സിഡി തുക ഇനത്തിൽ 117.29 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സാങ്കേതിക പിഴവ് മൂലം കഴിഞ്ഞ 4 വർഷമായി തടഞ്ഞുവച്ചിരുന്ന തുകയാണ് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരം സപ്ലൈകോ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് അനുവദിച്ചത്. ശബരിമല തീർത്ഥാടനകാലം പരിഗണിച്ച് പത്തനംതിട്ട ജില്ലയിലെ വിവിധ റോഡുകളിൽ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ 4.25 കോടി രൂപയുടെ ഭരണാനുമതി. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ്. ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായുള്ള ജില്ലയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക ഫണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ശബരിമല റോഡ് സുരക്ഷയ്ക്കായി പി ഡബ്ല്യു ഡി സമർപ്പിച്ച 60 പദ്ധതികൾക്ക് 13 കോടിയിലധികം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ 16 പദ്ധതികൾക്കായി 4.25 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്.
1: അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രികളിൽ ആവശ്യത്തിന് രക്തം ലഭ്യമല്ലെന്ന സാഹചര്യമുണ്ടാകാതിരിക്കാൻ രക്തദാനം കൂടുതലായി പ്രോത്സാഹിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ.

0: റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഏഷ്യൻ ഗെയിംസ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം ഗുസ്തിയിൽ ഇന്ത്യയുടെ നിതേഷ് ശിവാജിന് വെള്ളി. സെയിലിംഗ് പുരുഷന്മാരുടെ സ്കിഫ് ഇനത്തിൽ മലയാളി താരങ്ങളായി മനു ഫ്രാൻസിസ്, പ്രിൻസ് നോബൽ സഖ്യവും ഇന്ന് വെള്ളി നേടി. സ്ക്വാഷിൽ ഇന്ത്യൻ വനിതാ ടീമും പുരുഷ ടീമും ഇന്ന് വെങ്കലം സ്വന്തമാക്കി. 50 പുരുഷന്മാരുടെ വ്യക്തിഗത കോമ്പൌണ്ട് ഇനത്തിൽ ഗണേഷ് മണിരത്നവും വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ പാകിസ്ഥാനെ 4-3 പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ 124 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ ആകെ 64 മെഡലുമായി നിലവിൽ 8-ാം സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ആരോഗ്യ സേവന രംഗം ശക്തിപ്പെടുത്തുന്നതിനായി 2018 ആയുഷ്മാൻ ഭാരത് PM ജൻ ആരോഗ്യ യോജനയ്ക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ സൌജന്യ ചികിത്സാനുകൂല്യം നൽകി വരുന്നു. 2026 ജൂണിലെ കണക്കുകൾ പ്രകാരം 12.69 കോടി ആളുകൾക്കാണ് ഇതിലൂടെ 1.92 ലക്ഷം കോടി രൂപയുടെ ചികിത്സകൾ നൽകിയിരിക്കുന്നത്. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയം മേധാവി AG ബൈജു, വാർത്താ വിഭാഗം മേധാവി ലമിജി നായർ എന്നിവർ നേതൃത്വം നൽകി. ആകാശവാണിയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ക്വിസ് സംഘടിപ്പിച്ചു. സെവിൽ ജിഹാൻ, ഹരിഷ്ണ MU, ഷർജിത JA എന്നിവർ ആദ്യ 3 സ്ഥാനങ്ങൾ സ്വന്തമാക്കി. സ്വകാര്യ ആശുപത്രികളിലെ അമിത ചികിത്സാ ചെലവിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നു. നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലിന്റെ കരട് തയ്യാറാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ 4-അംഗ സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. കണ്ണൂർ ആറളത്ത് തമ്പടിച്ച മോഴയാനയെ മയക്കുപിടിവച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ഉച്ചയോടെയാണ് ആദ്യ മയക്കുവെടി വെച്ചത്. 2 മയക്കുവെടികളേറ്റ ആന കാട്ടിലേക്ക് പോയി മറയുകയായിരുന്നു. മോഴയാനയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കുങ്കിയാനകളെ മോഴയാനയുടെ അടുത്തെത്തിക്കാനുള്ള 1 കിലോമീറ്ററോളം ദൂരം വരുന്ന കാട് വെട്ടിത്തെളിക്കുന്ന പ്രവൃത്തി JCBയുടെ സഹായത്തോടെ പുരോഗമിക്കുകയാണ്. KM1 ഓപ്പറേഷൻ എന്ന പേരിട്ട ദൌത്യത്തിനായി മോഴയാനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കിയാനകളെ സജ്ജമാക്കിയിട്ടുള്ളത്. ആനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 13 കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ പ്രദേശങ്ങളിലും വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ എന്നിവയിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മൂഴിയാർ, ഗവി റോഡിൽ പൊതുഗതാഗതം നിരോധിച്ച് 13 ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം അരുവിക്കര അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഇടുക്കി ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനുവേണ്ടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് സമൂഹമാധ്യമം വഴി നടക്കുന്ന ചില പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ജില്ലാ കളക്ടർ. ജില്ലയിൽ രാത്രിയാത്രാ നിരോധനമില്ലെന്നും പൊതുഗതാഗതത്തിന് തടസ്സമാകുന്ന യാതൊരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജനക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സമ്പൂർണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 13 കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പടിയൂരുള്ള ഭാസ്കരൻ, ജയകൃഷ്ണൻ എന്നിവരുടെ കാർഷിക വിശേഷങ്ങളായിരുന്നു നമ്മൾ കേട്ടത്. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ജേട്ടന് മറ്റു കൃഷികൾ എന്തൊക്കെ ഉണ്ടോ?
2: ഞാൻ വാഴ, റബ്ബർ, തെങ്ങ്.
1: പഠിച്ചതൊക്കെ
2: ഞാൻ ഇരിട്ടി ഹൈസ്കൂളിലാണ് പഠിച്ചത്.
1: ആ,
2: പിന്നെ ഹൈസ്കൂള് ഇരിട്ടി, യു പി എൽ പി വിഭാഗങ്ങൾ പടിയൂർ തന്നെ.
1: ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ മറ്റേതെങ്കിലും ഒക്കെ മേഖലയിൽ പോയിട്ടുണ്ടോ ജോലി?
2: ഇല്ല, വേറെ ഒന്നും ഇല്ല.
1: ഞാൻ കൃഷിയിലേക്ക് തന്നെയാണ്.
2: ആ, 16 വയസ്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് റബ്ബർ ഉണ്ടായിരുന്നു.
3: ജയന്റെ അച്ഛനും ഞാനും ഒന്നിച്ച് വളർന്നു
1: വന്നതാണ്. നിങ്ങളെ വീട്ടുകാരും കൃഷിക്കാർ തന്നെയായിരുന്നു?
2: അതെ അതെ,
3: അവിടെ ബഹുഭൂരിപക്ഷം
1: കൃഷിക്കാരാണ്. പടിയൂർ പൊതുവേ
3: കൃഷിക്കാരാണ്.
1: പക്ഷെ നല്ല മനോഹരമായ ഭൂപ്രദേശം, നിറഞ്ഞൊഴുകുന്ന പുഴ. എല്ലാ സമയവും അല്ലേ പുഴ? പൊതുവേ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ വേനൽക്കാലത്ത് വറ്റി വരളുമ്പോ നിങ്ങള് ഈ ഡാം അതുള്ളത് കൊണ്ട് തന്നെ എല്ലാ സമയത്തും നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്ന പുഴയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലേ നിങ്ങൾക്ക്, കൃഷിക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. കൃഷി പൊതുവെ എങ്ങനെ, ലാഭമാണോ നഷ്ടമാണോ ഒരു പൊതു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യം വെച്ച്?
3: അല്ല, അതിനകത്ത് ഇന്നത്തെ രീതിയിൽ നോക്കുമ്പോൾ ഒരു വാഴ നടുകയാണെങ്കിൽ അതിന് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അതിൻ്റെ വളത്തിൻ്റെ കാര്യങ്ങൾ, സബ്സിഡീൻ്റെ കാര്യങ്ങൾ, പിന്നെ കാറ്റിനെ പ്രതിരോധിക്കുക, പന്നിയുടെ വന്യമൃഗ ശല്യം, അതങ്ങനെ കുരങ്ങിന്റെ ശല്യം, അങ്ങനെ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ കൃഷി നഷ്ടമാണ്. അല്ലാത്ത രീതിയിൽ നോക്കുമ്പം നമുക്ക് ലാഭകരമാണ്. ഇപ്പോൾ ഒരു കൊലയ്ക്ക് 500 രൂപ വെച്ച് കിട്ടും. ആ രീതിയിലാണ് നാടൻ കൊല വെച്ചാൽ ലാഭമുള്ള കാര്യമാണ്. പക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ അറിയാണ്ട് വന്നു പെടുക. ഒരു കാറ്റടിച്ചു പോയാലും ഇപ്പം ഇൻഷുർ ചെയ്താലൊക്കെ പൈസ കിട്ടുമെങ്കിലും മാനസികമായിട്ട് വലിയ പ്രയാസം ഉണ്ടാകുന്ന കാര്യം.
1: കഴിഞ്ഞ ദിവസം ഇരിട്ടി ഭാഗത്ത് പെട്ടെന്നുണ്ടായ കാറ്റും മഴയിലും ഒരുപാട് വാഴ നശിച്ചതായിട്ട് പത്രത്തിലൊക്കെ കണ്ടു. അതൊക്കെ കർഷകനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത പ്രയാസമായിരിക്കും. കാരണം ഇപ്പോൾ ഒരുപാട് ചിലവാണല്ലോ അല്ലേ.
3: അതുമാത്രമല്ല, ഈ അകാലത്തിൽ പെയ്യുന്ന മഴ അണ്ടിക്ക് മോശമാണ്, റബ്ബറിന് മോശമാണ്. റബ്ബറിൻ്റെ ചെമ്മ പെട്ടെന്ന് ഈ തെളുത്ത് വരുമ്പോൾ അതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകും, പെട്ടെന്ന് റബ്ബർ പാല് കുറയും. അതൊക്കെ അതിൻ്റെ ഒരു വിഷയങ്ങളായത്
1: കാലാവസ്ഥ ഒരു മാറ്റം ഏറ്റവും അധികം ബാധിക്കുന്നത് കർഷകരെയാണല്ലേ.
3: അതെ,
2: തീർച്ചയായിട്ടും.
1: പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ആധുനിക കൃഷിരീതിയെന്നും പരമ്പരാഗത കൃഷിരീതിയെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ ഇതിനെ വേർതിരിച്ച് കാണുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഒരുപാട് രാസവളങ്ങളൊക്കെ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും അതിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത കർഷകരും കർഷക തൊഴിലാളികളും ഒരുപാടുള്ളൊരു നാടാണ് നമ്മളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കൃത്യമായൊരു ക്ലാസ്സും കൃത്യമായ രീതിയിൽ എന്തൊക്കെ ചെയ്യണം, ഈ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒരു വലിയ പങ്ക് അങ്ങനെ ഉണ്ടാകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ശരിയാണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ?
3: അത് ശരിയായിരിക്കും. നമ്മുടെ അവിടെ ഒന്നും ആധുനിക രീതിയിലുള്ള കൃഷി സമ്പ്രദായം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ കാണാം. ഗ്രിപ്പ് ഇറിഗേഷൻ്റെ വെള്ളം, ആ രീതിയിലുള്ള പരിപാടികൾ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് എല്ലാവരും സബ്സിഡിയോടുകൂടി കൊടുക്കുക, 50% സബ്സിഡിയോടുകൂടി കൊടുക്കുക എന്നൊക്കെ ഇന്നത്തെ വാർത്തയിലൊക്കെ ഞാൻ പറയുന്നത് കേട്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ആകുമ്പം വലിയൊരു സഹായമായിരിക്കും അത്.
1: വളം പ്രയോഗിക്കുന്നത് തന്നെ ചില ഉദ്യോഗസ്ഥർ, കൃഷി ഓഫീസറൊക്കെ പറയുന്നത് കേൾക്കാം, നമ്മളിപ്പോൾ തെങ്ങിന് തടവെടുക്കുന്ന രീതി, അത് പരമ്പരാഗതമായിട്ട് നമ്മൾ പണ്ടുകാലം മുതലേ ചെയ്തു വരുന്ന ചില രീതികൾ, ഇന്ന് ശരിക്കത് ആവശ്യമില്ല, അങ്ങനെ വളപ്രയോഗത്തിന് അത്തരത്തിലുള്ളൊരു തടവെടുപ്പിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അപ്പോൾ നമ്മൾ പലരും ഇന്നും ആ പഴയ ശൈലി, അത് ഒരുപാട് ചിലവ് കൂടുതലുണ്ടാക്കുന്നു, അതിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ?
2: എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഈ ചവറുകൾ, ചപ്പ് ചവറുകൾ, അതിലേറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വരുമാനം കൂടുതലുണ്ട്. പക്ഷെ ഇപ്പം അത് ചപ്പ് ചവറുകളുടെ ലഭ്യത കുറവ്, അത് തെങ്ങിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ അത് പിന്നെ ഒരുപാട് ഉൽപ്പാദന കുറവ് ഉണ്ട്. അത് എൻ്റെ അനുഭവത്തിൽ തന്നെ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും.
1: കൃഷിക്കാർ പൊതുവേ പറമ്പിലൊക്കെ വർഷത്തിൽ 2 തവണ കിളക്കുമല്ലോ, ഇനിയിപ്പോൾ ആ ഒരു രീതി മാറിയില്ലേ?
2: ഇല്ലാതെ.
1: അപ്പോൾ അത് ശരിക്ക് ഈ കൃഷിയെയും മണ്ണിനെയും എല്ലാം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടല്ലോ. വെള്ളം പ്രത്യേകിച്ചും വെള്ളം
3: തുലാമാസത്തിലെ കൊത്തിയിട്ട് കൊത്തുന്നപ്പം മണ്ണിനെ ഉണക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. കർക്കിടകത്തിൽ കൊത്തിയിട്ട് കൊതിരെടുത്തിട്ട് മണ്ണിലേക്ക് വെള്ളം ഇറങ്ങാനാണ് സഹായിക്കുക. അപ്പോൾ തുലാമാസം ആകുമ്പോൾ അതെല്ലാം കൊത്തി തട്ടി മണ്ണിനെ സംരക്ഷിക്കുന്ന രീതിയിലേക്കാണ് പഴമക്കാർ പറയുന്നതും ചെയ്യുന്നതുമായി അത്ര ശാസ്ത്രീയമായിട്ട് എന്തരാണെന്ന് പറയാം. പക്ഷെ വെള്ളം ഇറങ്ങും മഴക്കാലത്ത്, തെങ്ങും തളത്തിൽ വെള്ളം ഇറങ്ങണമെങ്കിൽ ഇങ്ങനെ കുതിര കൂട്ടിയിട്ട് കർക്കട കൊത്തുന്ന അതിന് പറയുക, അത് കൊത്തു തുലാത്തിൽ അതെല്ലാം കൊത്തി തട്ടി നല്ല ഇടും.
1: തെങ്ങിനെ തടവെടുക്കുന്നതും ശരിക്കും മഴക്കുഴിക്ക് തുല്യാണല്ലേ.
2: കർക്കട കൊത്തും തുലാക്കൊത്തും അങ്ങനെയാണ് പൊതുവേ നാട്ടുപ്രദേശം.
1: നഷ്ടപ്പെട്ടു. പക്ഷെ ഇത് റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകല്ലല്ലോ. റബ്ബർ തട്ടിൽ തന്നെ ശരിക്കും വെള്ളം നിൽക്കുമല്ലോ.
3: വെള്ളം നിർത്തണ്ടപ്പാ,
1: തട്ടിന്റെ ഒരു ഷേപ്പ് അങ്ങനെയാണല്ലോ. അപ്പൊ ഒഴുകി വരുന്ന വെള്ളം, മഴ പെയ്യുന്ന വെള്ളം കുറെയെല്ലാം അതിൽ തന്നെ
2: പെയ്യുന്ന
1: വെള്ളം തട്ടിൽ നിൽക്കുമല്ലോ. അതിൽ അതിൽ കുടിക്കുമല്ലോ, അതിൽ അമരുമല്ലോ. പക്ഷെ പല സ്ഥലത്തും ഇപ്പോ ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, വെറുതെ ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളൊന്നും കൊത്ത് കളക്കൊന്നും ചെയ്യാതെ. അപ്പോൾ പെയ്യുന്ന മഴ പെട്ടെന്ന് ഒഴുകി പുറത്തേക്ക് പോയി അത് തോട്ടിലും പുഴയിലുമൊക്കെ കൂടുതൽ കരകവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തുന്നു. അപ്പം ഇത്തരത്തിലുള്ള രീതികളൊക്കെ മാറാൻ ഒരുപക്ഷെ ഇന്നത്തെ ചെലവ്, കൂലി ഉൾപ്പെടെ മറ്റ് ചെലവുകൾ ഉൾപ്പെടെ നോക്കുമ്പോൾ കർഷകർക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ഒരുപക്ഷെ മനഃപൂർവ്വം ആയിരിക്കുമല്ലോ. നഷ്ടം കണക്കിലെടുത്തിട്ട് ചിലതൊക്കെ മാറ്റി വെക്കുന്നതായിരിക്കും അല്ലേ.
3: എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കർഷക തൊഴിലാളിൻ്റെ കൂലി വളരെ കൂടുതലാണ് നമ്മളെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടല്ലേ അന്യ സംസ്ഥാനത്ത് നിന്നെല്ലാം നമ്മുടെ ഇവിടെ കൂലി കൂടുതലുള്ളതുകൊണ്ടാണല്ലോ വരുന്നത്. ഏത് മേഖല എടുത്താലും കൂലി വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു കർഷകന് ഇത്രയും കൂലി കൊടുത്തിട്ട് പണിയെടുക്കുക അത് മുതലാകാത്ത അവസ്ഥയായതുകൊണ്ടാണ് പണിയെടുക്കാതെ കർഷകൻ തന്നെത്താനെ എന്തെങ്കിലും ചെയ്യുന്നതല്ലാതെ പിന്നെ അല്ലെങ്കിൽ വലിയ പണിയൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കുന്ന എൻ്റെ അനുഭവത്തിലൊക്കെ അവിടെ കാണുന്നത്. പിന്നെ മണ്ണൊലിപ്പ് ഒരു പ്രധാന ഘടകമല്ലേ. വലിയ മണ്ണൊലിപ്പ് പറഞ്ഞാൽ മേലത്തെ മണ്ണ് വളമെല്ലാം കുലിച്ചങ്ങ് പോകും. നമ്മുടെ കേരളത്തിൻ്റെ ഇവിടെ മലമ്പ്രദേശത്തിൻ്റെ ഘടന എങ്ങനെയാണല്ലോ.
1: ഇത്തരത്തിലുള്ള ഒരവസ്ഥയ്ക്ക് മാറ്റം വരാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? കർഷകർക്ക് ഇവിടെ ജീവിക്കണം, കൃഷി വളരെ അത്യാവശ്യമാണ്.
3: കർഷകരെ കുറേ കൂടി സർക്കാർ സഹായിക്കുക ഏത് തരത്തിലായാലും. ഇപ്പോൾ അണ്ടിക്ക് അണ്ടിയുടെ കാര്യം ഇപ്പം ഈ മഴ പെയ്തത് കൊണ്ട് പൂവെല്ലാം കരിയുകയും പോവുകയും ചെയ്യും. ഒരുപാട് പ്രയാസങ്ങൾ അതിനുണ്ടാവും. കുത്തക സംഭരണം ഏർപ്പെടുത്തേണ്ടതല്ലേ, ഒരു 200 രൂപയെങ്കിലും കിട്ടണം അണ്ടിക്ക്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്, കുത്തക സംഭരണം ഇല്ലാത്തത് ഒരു പ്രയാസമാണ്. കുറച്ച് കഴിയുമ്പം ഒരു മഴ പെയ്യുമ്പം കച്ചവടക്കാർ ഇരുന്നിട്ട് അപ്പാട് വിലയും കുറയ്ക്കും. ആ കർഷകന് ഇത് കൊടുക്കാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പം മുളച്ചണ്ടി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പലതും അതിനെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പം കുത്തക സംഭരണം ഇത്തരം കാര്യങ്ങൾക്കല്ലേ വേണ്ടതാണ്.
1: അതായത് ഉദ്ദേശിക്കുന്ന ഒരു നിശ്ചിത വിലയിൽ കുറയാൻ പാടില്ല.
3: അത് തന്നെ.
1: പക്ഷെ അത് സാധിക്കുന്നില്ല.
3: ആ അത് എല്ലാ കാര്യത്തിലും ഇല്ല. അതിൽ മാത്രമല്ലല്ലോ, തേങ്ങയ്ക്കെല്ലാം ഇപ്പം വിലയുണ്ട്. കുറച്ച് നാൾ മുമ്പെന്തായിരുന്ന സ്ഥിതി? അപ്പോൾ കർഷകന് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ കഴിഞ്ഞ വർഷമൊക്കെ. ഇപ്പോഴും ഒരു വർഷം ഒന്നര തരയിലെ വിലക്കാരാണ് കയറിയിട്ടുള്ളത്.
1: മറ്റ് ചില രാജ്യങ്ങളിൽ കൃഷിരീതി വളരെ വ്യത്യസ്തമായ രീതിയിൽ, ഏറ്റവും ലാഭകരമായ രീതിയിൽ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. നമ്മളതിലേക്ക് എത്താത്തത് ഈ ഒരു പരമ്പരാഗത രീതിയും മറ്റ് ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ഇതൊക്കെ വെച്ച് സർക്കാരിൻ്റെ പിന്തുണയില്ലാത്തതും ഒക്കെ വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മടുപ്പ് ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതയാണ് തേടുന്നത് ശരിക്കും കർഷകർ.
2: ഡ്രോണ് സംവിധാനം അതിൻ്റെ ക്ലാസ്സിലും കൊടുക്കുന്നുണ്ടല്ലോ.
3: മരുന്നടിക്കാനുള്ള
2: സംവിധാനവും ഡ്രോണും കാര്യങ്ങളെല്ലാം പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ക്ലാസ്സുകൾ കർഷകർക്ക് കൂടുതൽ ക്ലാസ്സുകൾ ഇതിനെ പറ്റി കൊടുക്കണം.
1: സബ്സിഡി ഒക്കെ കൊടുക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ അവകാശപ്പെട്ട ആളുകളിലേക്ക് തന്നെ എത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല. പലരും കൃഷി ചെയ്യാത്തവർക്ക് പോലും ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണോ?
3: അത് ഈ കർഷകർക്ക് ഇതിൽ മാത്രമല്ലല്ലോ, അല്ലാത്തവരും സബ്സിഡിക്ക് വേണ്ടിയിട്ട് ഓരോരോ പണിയെടുത്തിട്ട് പൈസ വാങ്ങുന്ന സമ്പ്രദായമില്ലേ സർക്കാരിൻ്റെ?
1: സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രം യഥാർത്ഥത്തിൽ കൃഷി ചെയ്തുകൊണ്ടല്ല, എല്ലാത്തെയും ആനുകൂല്യത്തിന് മാത്രം ചെയ്യുന്നവരുണ്ടല്ലേ.
3: നെൽകൃഷി പാടെ നിന്നുപോയില്ലേ? നെല്ലല്ലേ നമ്മളെ അരിയല്ലേ നമ്മളെ ആഹാരം. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ എന്തെല്ലാം കർഷകരുമായ ഒരുപാട് സർക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ചെയ്യുന്നുണ്ട്, ഇപ്പം പഞ്ചായത്ത് മുഖേനയും കാര്യങ്ങളൊക്കെ. പക്ഷേ എന്നാലും അത് വേണ്ട വിധത്തിൽ കർഷകരിലേക്ക് എത്താത്തത് കൊണ്ടുമല്ല മടുപ്പ്. ഈ അത് പിന്നെ എല്ലാം കൂടി കൂലി അതും ഇതും എല്ലാം കൂടി കൊടുത്തു നോക്കുമ്പം മുതലാകാത്ത അവസ്ഥയായതുകൊണ്ട് അത് കിട്ടിയിട്ടങ്ങ് വിട്ടേക്കുക. 40 രൂപ കൊടുത്ത അരി വേറെ കിട്ടും. ആ രീതിയിലേക്കാണ് ചിന്തിക്കുന്നത്.
1: പക്ഷെ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചാൽ

0: നിങ്ങൾ ഈ പറഞ്ഞ പോലെ പൂർണ്ണമായും കേരളം മറ്റ് സ്റ്റേറ്റിന്
1: ഒരുപാട് കാലിസ്ഥലം ഇല്ലേ? ട്രെയിനിനും വണ്ടിയിലും പോകുമ്പോൾ നമ്മളീ നാട്ടിലെ എത്രയാന്ന് കാലിസ്ഥലങ്ങളും
0: നമ്മളിപ്പം മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥ വരും. പക്ഷേ അനുബന്ധമായിട്ട് ഈ ഇങ്ങനെയുള്ള മറ്റ് സ്റ്റേറ്റിനെ ആശ്രയിച്ചുകൊണ്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലുള്ള കൂടുതൽ വിഷമുള്ള ആഹാരം കഴിക്കുമ്പോൾ താൽക്കാലികമായി നിങ്ങൾ ഈ പറഞ്ഞ നേട്ടം ഉണ്ടെങ്കിൽ കൂടിയും പിന്നെ വരുന്നത് കൂടുതലും രോഗങ്ങളല്ലേ. അപ്പോൾ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കിട്ടുന്ന ലാഭം പിന്നെ അത് നഷ്ടമായി മാറുമല്ലേ? ഇന്ന്
1: വലിയ നഷ്ടമാണ്, ചെറിയ നഷ്ടമല്ല. പിന്നീട് ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ എന്തെന്നാ? ഇപ്പോൾ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് വന്ന രോഗങ്ങളാണെങ്കിൽ ക്യാൻസർ പോലത്തുള്ള രോഗങ്ങളല്ലേ പിടിക്കുന്നത്. ബോധവൽക്കരണം ഒരു പ്രധാന ഘടകമാണ്. ഇതൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല, ഒരുപാട് നടക്കുന്നുണ്ട്.
0: പക്ഷേ പൂർണ്ണരൂപത്തിലായിട്ടില്ലെന്ന് മാത്രമോ?
1: ആ പൂർണ്ണരൂപത്തിലേക്ക് അതൊന്നും എത്തുന്നില്ല. ഇപ്പം ഈ മയക്കുമരുന്നല്ലേ നോക്കി, കുട്ടികളെല്ലാം അതിനകത്തേക്ക് ആകർഷിക്കപ്പെടുന്നില്ലേ? അതിനൊരു സംവിധാനം അതിനെതിരായിട്ട് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും കള്ളുകുടിയിലേക്കും പോകുന്നില്ലേ പിള്ളേരെല്ലാം? അപൂർവം ചിലരൊഴികെ മറ്റ് മയക്കുമരുന്നും കാര്യങ്ങളും വിഷയങ്ങൾ. ഞാനും ജയനൊന്നും മദ്യം കഴിക്കാറേയില്ല, ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. നമ്മളൊരു കൂട്ടത്തിലെത്തിയാൽ, ഒരു കല്യാണ പാർട്ടിയിലെത്തിയാൽ മദ്യം കഴിക്കുന്നവരുടെ ഒരു കൂട്ടം തന്നെയായിരിക്കും നമ്മളെ
0: തന്നെ.
1: അതങ്ങനെ തന്നെ നിൽക്കും, നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട രീതിയിലേക്കാവും. ഇത് കണ്ടുവരുന്നതാ, ഇത് അനുഭവത്തിലുള്ള സഹകരിയാണ്.
0: ശരിക്ക് അവിടെ പരിഗണിക്കപ്പെടുന്ന മിടുക്കന്മാർ വേറെയും നിങ്ങൾ അവഗണിക്കപ്പെട്ടവരെയും മാറുകയാണ്. പക്ഷേ കൂട്ടത്തിൽ നിങ്ങളെപ്പോലുള്ളവരുടെ എണ്ണം കുറയാണ് ചെയ്യുന്നത്.
1: അത് കുറയായിരുന്നു, കുറയായിരുന്നു. നമ്മളെ കാണുമ്പം വലിയ ബഹുമാനവും കാര്യങ്ങളും ഇതൊക്കെ ആയിരിക്കും.
2: പടിയൂരിലെ ഭാസ്കരൻ, ജയകൃഷ്ണൻ എന്നിവരുടെ കാർഷിക വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. തുടർഭാഗം അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിൽ.

ആടുകളും പശുക്കളുമെല്ലാം പലപ്പോഴും കേരള കാർഷിക സംസ്കൃതിയുടെ ഭാഗമാണ്. ഇതിൽ ആടുകളുടെ ആരോഗ്യത്തിന് ഭീഷണിയായി നിൽക്കുന്നൊരു രോഗമാണ് ആടുവസന്തരോഗം. 2030 കേരള സംസ്ഥാനത്ത് നിന്ന് ആടുവസന്തരോഗം നിർമാർജ്ജനം ചെയ്യുന്നതിനായി കുത്തിവെപ്പ് പ്രതിരോധ പരിപാടികൾ നിലവിൽ നടന്നുവരികയാണ്. രോഗം ഏതിനത്തിലും പ്രായത്തിലുമുള്ള ആടുകളെയും ബാധിക്കാമെങ്കിലും 4 മാസത്തിനും 2 വയസ്സിനും ഇടയിലുള്ളവയ്ക്കാണ് സാധ്യത കൂടുതൽ. വളരെ വേഗത്തിൽ പകരുന്നതും മരണനിരക്ക് കൂടുതലുള്ളതുമായ രോഗമാണിത്. പെസ്റ്റേറ്റസ് പെറ്റിറ്റ്സ് റൂമിനൻസ് വൈറസ് എന്നാണുവാണ് രോഗകാരണം. ഇത് മോർബില്ലി വൈറസ് വിഭാഗത്തിൽപ്പെടുന്നു. ആടുവളർത്തൽ കേരളത്തിലെ ചെറിയ കർഷകർക്ക് പ്രധാന വരുമാന മാർഗമാണ്. ഉയർന്ന മരണനിരക്ക്, വളർച്ച കുറയൽ, ചികിത്സാ ചെലവ് വർദ്ധിക്കൽ, വിപണിയിൽ വില കുറയൽ, കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടം എന്നിവയാണ് ആടുവസന്ത വന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. രോഗബാധിത ആടുകളുമായി അടുത്ത സമ്പർക്കമുണ്ടായാൽ രോഗം പകരാൻ സാധ്യതയുണ്ട്. മൂക്കുനീർ, കണ്ണുനീർ, തുപ്പൽ, മലം എന്നീ സ്രവങ്ങളിൽ വൈറസ് ഉണ്ടായിരിക്കും. ഇവ മറ്റുള്ള ആടുകളുമായി സമ്പർക്കത്തിലായാൽ രോഗം പകരും. ആരംഭഘട്ടത്തിൽ ഉയർന്ന പനി, തീറ്റയെടുക്കാതിരിക്കുക, മന്ദഗതി, കണ്ണുകൾ ചുവന്നതായി കാണുക എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇടത്തരം ഘട്ടത്തിൽ കണ്ണിലും മൂക്കിലും വെള്ളമൊഴുകുക, വായിൽ മുറിവുകളും പുണ്ണുകളും നാവിലും ചുണ്ടുകളിലും പാടുകളും വായിൽ ദുർഗന്ധവും ഉണ്ടായിരിക്കും. ഗുരുതരഘട്ടത്തിൽ കടുത്ത രക്തവും കഫവും കലർന്ന വയറിളക്കം, ശരീരക്ഷീണം, ശ്വാസം മുട്ടൽ, ചുമ എന്നിവയും ചില ആടുകളിൽ ന്യൂമോണിയയും ഉണ്ടായേക്കാം. വൈറസിനെ നേരിട്ട് നശിപ്പിക്കുന്ന പ്രത്യേക മരുന്ന് സാധാരണയായി ഇല്ല. എന്നാൽ സഹായക ചികിത്സ നൽകി മൃഗങ്ങളെ രക്ഷിക്കാം. സെക്കൻഡറി ഇൻഫെക്ഷൻ തടയാൻ ആന്റിബയോട്ടിക്കുകൾ, പനി കുറയ്ക്കുന്ന മരുന്നുകൾ, ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ ദ്രാവക ചികിത്സ, വൈറ്റമിൻ മിനറൽ സപ്ലിമെന്റുകൾ, രോഗബാധിത മൃഗങ്ങളെ ഉടൻ കൂട്ടത്തിൽ നിന്ന് വേർതിരിക്കുക എന്നിവയാണ് മാർഗങ്ങൾ. ആടുവസന്ത തടയാനുള്ള ഏറ്റവും നല്ല മാർഗം വാക്സിനേഷനാണ്. 3 മുതൽ 4 മാസം പ്രായമുള്ള ആടുകൾക്ക് വാക്സിൻ നൽകാം. വർഷത്തിലൊരിക്കൽ വാക്സിനേഷൻ നൽകുന്നതാണ് നല്ലത്. മുൻകരുതലുകളായി പുതിയതായി കൊണ്ടുവരുന്ന ആടുകളെ ക്വാറന്റൈനിൽ പാർപ്പിക്കുക. 14 മുതൽ 10 ദിവസം വേർതിരിച്ച് മാറ്റി പാർപ്പിക്കണം. കൂടുകളുടെ ശുചിത്വം ഉറപ്പാക്കണം. നല്ല വായുസഞ്ചാരം നൽകുക. ശുദ്ധമായ വെള്ളവും തീറ്റയും നൽകുക. രോഗബാധിത മൃഗങ്ങളെ ഉടൻ വേർതിരിക്കുക. പാലുൽപാദന മേഖലയിൽ കനത്ത സാമ്പത്തിക നഷ്ടം വിതയ്ക്കുന്ന സാംക്രമിക രോഗങ്ങളാണ് കുളമ്പ് രോഗം, ചർമ്മ മുഴരോഗം എന്നിവ. രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് പ്രതിവർഷം 20,000 കോടിയോളം സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന വൈറസ് രോഗമാണ് കുളമ്പ് രോഗം. രോഗം ബാധിച്ച കന്നുകാലികളിൽ നിന്ന് മറ്റു കന്നുകാലികളിലേക്ക് നേരിട്ടോ അല്ലാതെയോ ഉള്ള സമ്പർക്കത്തിലൂടെ വേഗത്തിൽ വൈറസ് പകരും. രോഗബാധയുള്ള സ്ഥലങ്ങളിൽ നിന്നും വായുവിലൂടെ 60 കിലോമീറ്റർ വരെ ദൂരത്തേക്ക് വ്യാപിക്കാൻ വൈറസിന് ശേഷിയുണ്ട്. രോഗബാധയേറ്റ പശുക്കളുടെ വായ് പിളർന്ന് നാവും മോണയും പരിശോധിച്ചാൽ പുറംതൊലി പല ഭാഗങ്ങളിലായി അടർന്ന് മുറിവേറ്റതായി കാണാം. വലിയ പശുക്കളിൽ മരണനിരക്ക് കുറവാണെങ്കിലും രോഗലക്ഷണങ്ങൾ തീവ്രമായി പ്രകടമാകും. കറവപ്പശുക്കളുടെ പാലുൽപാദനം ഗണ്യമായി കുറയുമെന്ന് മാത്രമല്ല, മതിയായ ചികിത്സ നൽകിയില്ലെങ്കിൽ അനുബന്ധ അണുബാധകൾ പിടിപെട്ട് രോഗം ഗുരുതരമാവാനും ഗർഭിണിയായ പശുക്കളുടെ ഗർഭമലസാനും അകാലത്തിൽ ചത്തുപോവാനും ഇടയുണ്ട്. രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട പശുക്കൾക്ക് പഴയ ഉൽപാദന മികവും പ്രത്യുൽപാദനക്ഷമതയും വീണ്ടെടുക്കാൻ കഴിയാറില്ല. രോഗാണു ഹൃദയപേശിയെ ഗുരുതരമായി ബാധിക്കുന്നതിനാൽ പശു, എരുമ എന്നിവയുടെ കിടാക്കളിൽ മരണനിരക്ക് ഉയർന്നതാണ് ചർമ്മമുഴരോഗം അഥവാ ലംപി സ്കിൻ ഡിസീസ് എന്ന കന്നുകാലി രോഗം കാരണവും. വൻ നഷ്ടം ഈ മേഖലയിൽ ഉണ്ടാവാറുണ്ട്. ലംപി സ്കിൻ രോഗത്തിന് കാരണവും വൈറസുകൾ തന്നെയാണ്. വൈറസുകളെ കന്നുകാലികളിലേക്ക് പടർത്തുന്നത് പ്രധാനമായും കടിയീച്ച, ചെള്ള്, കൊതുക് തുടങ്ങിയ രക്തമൂറ്റുന്ന ബാഹ്യപരാദങ്ങളാണ്. രോഗബാധയേറ്റ മൃഗങ്ങളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും രോഗം പകരും. രോഗം മൂലം പശുക്കളുടെ തുക്കിൽ മുഴകളും വ്രണങ്ങളും ഉണ്ടാവുകയും ആരോഗ്യവും ഉൽപാദനവും ക്ഷയിക്കുകയും ചെയ്യും. ബയോമെഡ് എന്ന വാക്സിനാണ് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് ഉപയോഗിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും വ്യാപകമായി കണ്ടുവരുന്ന കുളമ്പ് രോഗ വൈറസിന്റെ 3 വകഭേദങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി പശുക്കൾക്കുറപ്പാക്കാൻ ഈ വാക്സിന് കഴിയാറുണ്ട്. 4 മാസവും അതിനു മുകളിലും പ്രായമുള്ള പശു, എരുമാ വർഗത്തിൽ ഉൾപ്പെടുന്ന എല്ലാ ഉരുക്കൾക്കും കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാം. രോഗമുള്ളവയെയും അവസാന 3 മാസം ഗർഭാവസ്ഥയിലുള്ള പശുക്കളെയും ഒഴിവാക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നതും
കറവ പശുക്കളിൽ പാലുൽപാദനം കുറയുമെന്ന തെറ്റിദ്ധാരണ കാരണം ചില കർഷകരെങ്കിലും തങ്ങളുടെ പശുക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പെടുക്കാൻ വിമുഖത കാണിക്കുന്നു. ചില പശുക്കളിൽ വാക്സിനെടുത്താൽ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാരണം ഒന്നോ രണ്ടോ ദിവസം പാലിന്റെ അളവിൽ താൽക്കാലികമായി ചെറിയ വ്യത്യാസങ്ങൾ കാണാറുണ്ടെങ്കിലും വേഗം പഴയ ഉൽപാദനക്ഷമത വീണ്ടെടുക്കും. പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത ഉരുക്കൾക്ക് ധാതുജീവക മിശ്രിതങ്ങളും കരൾ ഉത്തേജന മിശ്രിതങ്ങളും നൽകുന്നതും ഒരൽപം സാന്ദ്രീകൃത തീറ്റ അധികം നൽകുന്നതും വേലത്ത് കെട്ടുന്നത് ഒഴിവാക്കുന്നതും വഴി പാലിൽ താൽക്കാലികമായി ഉണ്ടാകുന്ന കുറവ് എളുപ്പത്തിൽ പരിഹരിക്കാൻ സഹായിക്കും. എന്നാൽ വാക്സിൻ എടുക്കാതെ ഒടുവിൽ ഈ മാരക പകർച്ചവ്യാധികൾ പശുക്കൾക്ക് പിടിപെട്ടാൽ പാലുൽപാദനം മാത്രമല്ല പശുവിന്റെ ജീവൻ തന്നെ അപകടത്തിലാവാനുള്ള സാധ്യത ഏറെയാണ്.

0: ലഹരി മാഫിയയുടെ പിടിയിലകപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മോചനം, ലഹരി മാഫിയയുടെ ശൃംഖല തകർക്കുന്ന പോലീസ് ഓഫീസറുടെ പോരാട്ടം, ജനപ്രിയ നാടകം നെല്ലിക്ക ആഭ്യന്തരമന്ത്രിയുടെ ആശംസകൾ ഏറ്റുവാങ്ങുന്നു.
1: പേടിക്കണ്ട, നമ്മുടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗമുണ്ട്. ഇൻഡിഫറൻ്റ് ഫോംസ്, അതാണ് അന്വേഷണം.
2: സാർ, പക്ഷെ എന്റെ വർക്കേഴ്സ് ഒന്നും.
1: സുരേഷൻ പേടിക്കണ്ട, ഓവർ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ പല തരത്തിലുള്ള ലഹരിയും യൂസ് ചെയ്യുന്നുണ്ടെന്ന സത്യമാണ്. ബട്ട് ലുക്ക്, അവരല്ല എന്റെ ടാർഗറ്റ്, അവരുടെ സോഴ്സ്, അതാണ് കണ്ടെത്തേണ്ടത്.
0: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
3: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയയ്ക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.
0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
4: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
4: 9447-371-836,
0: 8078-502-836.
5: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
6: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി റിലേ.
7: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ നടത്തിപ്പിൽ കാലോചിതമായ പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UPSC ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സേനാവിഭാഗങ്ങൾക്കിടയിലെ പരസ്പര സഹകരണവും സംയോജനവും ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമ്പത്തിക ചട്ടക്കൂടിലും കൊണ്ടുവരണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിന്റെ വികസനത്തിൽ മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. 2047 ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം പരിവർത്തനത്തിന്റെ പാതയിൽ അതിവേഗം വളരുകയാണെന്നും പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ പുതിയ തൊഴിൽ സംസ്കാരവുമായി മുന്നേറുകയാണെന്നും ജനക്ഷേമം മുൻനിർത്തിയുള്ള കാര്യക്ഷമമായ ഭരണ നിർവഹണമാണ് അതിന്റെ അടിസ്ഥാന തത്വമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
8: യുവാവും യുവാവും കേലിയേ ബഡാ സങ്കട് ബൻ സകെ.
7: 1926 യു പി എസ് സി രൂപീകൃതമായത്. യു പി എസ് സി ശതാബ്ദി സ്മരണാർത്ഥം തയ്യാറാക്കിയ നാണയവും പ്രത്യേക സ്റ്റാമ്പും പ്രധാനമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കാലതാമസം ഒഴിവാക്കുക, കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്യാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ട് 1969 ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഒരു വർഷത്തിന് ശേഷം, എന്നാൽ 2 വർഷത്തിനകം ജനനമോ മരണമോ റിപ്പോർട്ട് ചെയ്യാൻ ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവരുടെ അനുമതി ആവശ്യമാണെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്ത് പഞ്ചസാര വ്യാപാരികൾക്കുള്ള സ്റ്റോക്ക് സംഭരണ കാലാവധി 15 ദിവസമായും സ്റ്റോക്ക് പരിധി 1,000 ക്വിന്റലായും നിജപ്പെടുത്തി. ഈ മാസം 15 മുതൽ നവംബർ വരെ നിയന്ത്രണം പ്രാബല്യത്തിലുണ്ടാകും. ഉത്സവ സീസണിലെ പൂഴ്ത്തിവയ്പ് തടയുന്നതിനും ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കുന്നതിനുമായാണ് നടപടിയെന്ന് ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. സേനാവിഭാഗങ്ങൾക്കിടയിലെ പരസ്പര സഹകരണവും സംയോജനവും ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമ്പത്തിക ചട്ടക്കൂടിലും നടപ്പിലാക്കേണ്ടതുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹി പ്രതിരോധ അക്കൌണ്ട്സ് ദിനാചരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ 100% ചെലവുകളും അക്കൌണ്ടുകളിൽ രേഖപ്പെടുത്തിയതായും അക്കൌണ്ട്സ് വകുപ്പിന്റെയും സേനാവിഭാഗങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു.
9: हम चाहते हैं कि हमारे डिफेंस इक्विपमेंट हमारे वेपन्स ये सब देश में ही और देश के लोगों के हाथों से ही बने और इस प्रोसेस में फाइनेंशियल मैनेजमेंट की भूमिका मैं मानता हूं कि बहुत ही महत्वपूर्ण है.
7: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ശ്രീലങ്കയിലെ ഭരണകക്ഷിയായ ജനതാ വിമുക്തി പെരമനയുടെ ജനറൽ സെക്രട്ടറി ടെൽവിൻ സിൽവയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. ശ്രീലങ്കയുടെ പുരോഗതിക്കും സമൃദ്ധിക്കും ഇന്ത്യ എപ്പോഴും പിന്തുണ നൽകുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. 5-ാമത് കൗഡില്യ എക്കണോമിക് കോൺക്ലേവ് ശനിയാഴ്ച മുതൽ ന്യൂഡൽഹി ആരംഭിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ സംസാരിക്കും. മാറ്റങ്ങളുടെ യുഗത്തിലെ പ്രതിരോധശേഷി എന്നതാണ് 3 ദിവസം നീളുന്ന കോൺക്ലേവിന്റെ പ്രമേയം. 80 വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ നയരൂപീകരണ വിദഗ്ധരും സാമ്പത്തിക ശാസ്ത്രജ്ഞരും അടങ്ങുന്ന 150-ലേറെ പ്രമുഖർ പങ്കെടുക്കും. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും പുരോഗതിയിലും മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും സജീവമായി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്താദ്യമായി മുതിർന്ന പൌരന്മാർക്ക് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച് കേരളം പുതിയ മാതൃക സൃഷ്ടിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
10: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: യുവാക്കളുടെ പോരാട്ട വീര്യത്തിന്റെ അടയാളമായാണ് ഈ സ്മാരകങ്ങൾ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: മുജെ വിശ്വാസ് ഹേ യെ ദേശ്വാസിയോ കേ ലിയേ രാഷ്ട്രീയ സൈനിക് സ്മാരക് ജാന കിസി തീർത്ഥ സ്ഥൽ ജാനേ കേ സമാൻ ഹോഗാ. രാഷ്ട്രീയ സൈനിക് സ്മാരക് സ്വതന്ത്രതാ കേ ബാദ് സർവോച്ച ബലിദാന ദേനേ വാലേ ജവാനോ കേ പ്രതി രാഷ്ട്ര കീ കൃതജ്ഞതാ കാ പ്രതീക് ഹേ. സ്മാരക് കാ ഡിസൈൻ ഹമാരേ അമർ സൈനികോ കേ അദമ്യ സാഹസ് കോ പ്രദർശിത് കർത്താ ഹേ.
0: ന്യൂഡൽഹി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ സംഘടിപ്പിച്ച സ്വച്ഛത ഹി സേവ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പങ്കെടുത്തു. പൊതുസ്ഥലങ്ങളിൽ ശുചിയായി സൂക്ഷിക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഏക് പേട് മാക്കേ നാം പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പസിൽ അദ്ദേഹം വൃക്ഷത്തൈ നട്ടു. ദുബായിൽ നിന്ന് ടെൽ അവീവിലേക്ക് പോയ ഫ്ലൈ ദുബായ് വിമാനത്തിലെ കോക്പീറ്റിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിമാനം സൗദിയിൽ അടിയന്തരമായി ഇറക്കിയ സംഭവത്തിൽ UAE അറ്റോർണി ജനറൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. UAE രജിസ്ട്രേഷൻ വിമാനമായതിനാൽ ഭീകരാക്രമണ സാധ്യതയടക്കം പരിശോധിക്കാൻ രാജ്യത്തിന് നിയമപരമായ അധികാരമുണ്ട്. പരിക്കേറ്റിട്ടും ആക്രമിയെ കീഴടക്കാൻ സഹായിച്ച് വൻ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ UAEയിലെ ഇന്ത്യൻ സ്ഥാനപതിയും കോൺസൽ ജനറലും അഭിനന്ദിച്ചു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ വിദ്യാർത്ഥികൾ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഡൽഹി സർവകലാശാലയിൽ ശ്രംദാൻ ശുചിത്വ യജ്ഞം പരിപാടിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കാൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. പൊതുമേഖലാ ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചകളും പൊതു അവധിയായി പ്രഖ്യാപിച്ചെന്ന തരത്തിൽ സാമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ധനകാര്യമന്ത്രാലയം അത്തരമൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് നാളെ രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരും. സബ്കി യോജന സബ്കാ വികാസ് പരിപാടിയുടെ ഉദ്ഘാടനവും നടക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുക, പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുക, ഗ്രാമീണ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച ചർച്ചകളും നടക്കും. ദേശീയ പെൻഷൻ പദ്ധതി ലളിതമാക്കാനും വരുമാന പദ്ധതികൾ ഉറപ്പാക്കാനും നടപടിയുണ്ടാകുമെന്ന് ചീഫ് എക്കണോമിക് അഡ്വൈസർ വി അനന്ത നാഗേശ്വരൻ. പെൻഷൻ ഇൻഷുറൻസ് മേഖലകളിൽ ജനങ്ങളുടെ നിക്ഷേപം കുറവായതിനാലാണ് നടപടി. ജനങ്ങൾ തങ്ങളുടെ സമ്പാദ്യത്തിന്റെ നല്ലൊരു പങ്ക് പെൻഷൻ പദ്ധതികളിലേക്ക് മാറ്റണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. NPS ദിനം 2026 ആഘോഷങ്ങളുടെ ഭാഗമായി ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ നടത്തിപ്പിൽ കാലോചിതമായ പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UPSC ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സേനാ വിഭാഗങ്ങൾക്കിടയിലെ പരസ്പര സഹകരണവും സംയോജനവും ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമ്പത്തിക ചട്ടക്കൂടിലും കൊണ്ടുവരണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിന്റെ വികസനത്തിൽ മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0492-471-4000, 7025-9000-18.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558-1535-6.
4: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
2: ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
2: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
2: ഫോൺ 9961004648,
0: 9656948321.
5: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.0.

0: അപ്പൊ നമ്മള് പൂത്തുപറമ്പിലാണ് ഉള്ളത്. മുക്കാളിയുള്ള വിജേഷ് എന്ന് പറഞ്ഞ നമ്മളെ ഒരു ഡ്രൈവറെ പരിചയപ്പെടാം. എന്തൊക്കെയാണ് വിശേഷം?
1: സുഖം
0: സുഖം. കൊറേ ആയോ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്?
1: കൊറേ.
0: എങ്ങനെയാണ് ഇതിനോടൊരു ഇഷ്ടം വന്നത്?
1: വണ്ടി ഫീൽഡ് പഠിക്കുന്നേരെ വണ്ടി ഫീൽഡാണ്, വണ്ടിയോട് താല്പര്യമുണ്ട്, അങ്ങനെ വണ്ടിയിൽ തന്നെ ആയി.
0: ആദ്യമായിട്ട് ഓടിച്ച വണ്ടി
1: ബസ്.
0: സാധാരണ എല്ലാരും ചെറുതെന്ന് വലുതൊക്കെ പോകുന്നത്, ഇതെങ്ങനെയാണ് ബസ് കയറിയത്?
1: ഏട്ടൻ്റെ അടുത്ത് വത്സം ഉണ്ടായിരുന്നു,
0: കഴുകാൻ പോകുമ്പോ എടുത്ത് അങ്ങനെ അങ്ങനെയാണ് പൊതുവെ എല്ലാരും അസിസ്റ്റ് ചെയ്ത്
1: അങ്ങനെ ശീലിച്ചു.
0: അപ്പൊ നല്ല ലെവലായിട്ടുണ്ടാവും. ചേട്ടൻ പറഞ്ഞതുപോലെ ബസ്സാണ് ഓടിക്കാൻ സുഖം എന്ന് പറഞ്ഞു,
1: അതെ.
0: അതെന്താണെന്ന് പറയാൻ പറ്റുമോ?
1: ബസ് അതങ്ങനെയാണ്,
0: സ്പേസ് കൂടുതലേ. അപ്പൊ കാരണം ഒന്നും പറയാനില്ല.
1: ഇല്ല, ഇപ്പൊ ചേച്ചി പോയത് വണ്ടി ഓട്ടല്ലേ? ചേച്ചി ഏത് വണ്ടി ഓട്ടം?
0: സ്കൂട്ടി.
1: സ്കൂട്ടി. കാർ ഓടിക്കുന്ന നേരം ചേച്ചിക്ക് അതിന്റെ വീതി നിങ്ങളൊക്കെ അറിയൂടേ മനസ്സിൽ? അതേപോലെ തന്നെ.
2: വിശേഷങ്ങൾ കുറച്ച് കേട്ടു, നമുക്കിനി ഒരു പാട്ട് കേട്ടിട്ട് വിശേഷങ്ങളിലേക്ക് പോകാം.

0: എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇന്നുവരെ ഈ ഡ്രൈവിംഗ് ഫീൽഡിൽ?
1: ദുരനുഭവം എന്ന് വെച്ചാല് ഓ അങ്ങനൊക്കെ പറ്റിയിട്ടുണ്ട്.
0: മനസ്സിൽ വിഷമമായിട്ട് കിടക്കുന്ന എന്തൊക്കെയുണ്ടോ?
1: വിഷമമായിട്ട് കിടക്കുന്നൊന്നുമില്ല, അത് അവരെ തെറ്റായതുകൊണ്ട് തട്ടുന്ന.
0: എങ്ങനെയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്തതെന്ന് പറയാൻ പറ്റും? ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോ എന്തായിരുന്നു സംഭവിച്ചത്?
1: അത് ചെറിയൊരു ആക്സിഡന്റ് ആയിരുന്നു, വേറെ ഒന്നുമില്ല. അത് സംഭവിക്കാൻ പിന്നെ അത് ഓർത്തെടുക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു വിഷയം.
0: കുറച്ചുകൂടി ശ്രദ്ധ വന്നു.
1: ശ്രദ്ധ അങ്ങനെ ഒന്നുമില്ല, നമ്മളെ ബ്ലഡിൽ ചേർന്ന സാധനം തന്നെയത്. എന്നെ കൊണ്ട് പേടിയും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു അപകടം പറ്റിയെന്ന് വെച്ചാൽ പിന്നെയും അത്
0: നമ്മള് പരമാവധി നമ്മള് കാരണം ഒന്നും പറ്റാതിരിക്കാൻ ശ്രമിക്കും.
1: നമ്മൾ നോക്കിയിട്ടും കാര്യമില്ല, ചുറ്റു വരുന്ന വണ്ടികളും നോക്കണം.
0: ഇന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ആക്സിഡൻറ്റുകൾ കൂടി കൂടി വരികയാണ്. അതെ, അശ്രദ്ധ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിപ്പോൾ ഒരാൾ മാത്രം ശ്രദ്ധിച്ച കാര്യമില്ല, റോഡിലെ പോകുന്ന എല്ലാവരും
1: ശ്രദ്ധിക്കണം. പിന്നെ അതിപ്പോൾ വണ്ടി ഓടിക്കാൻ തീരെ അറിയാത്ത ആൾക്കാരും വണ്ടി എടുത്ത് റോഡിൽ മേലെ ഇറങ്ങുന്നത്, അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം.
0: കാരണം നിയമവശങ്ങൾ അറിഞ്ഞാൽ പോലും അത് പാലിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്.
1: പാലിക്കപ്പെടാതെ പോകുന്നല്ല, പാലിക്കുന്നില്ല, തീരെ പാലിക്കുന്നില്ല, അതാണ് പ്രശ്നം. ഏറ്റവും കൂടുതൽ അപകടം പറ്റുന്നത് അതുകൊണ്ടാണ്.
2: നമുക്കിനി ഒരു പാട്ട് കേട്ടാലോ?

0: എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നായിരുന്നു പറഞ്ഞത്?
1: എനിക്കൊരു 13 വർഷം.
0: ആ ഒരു 13 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇതിന്റെ അജ്ഞത കൊണ്ട് വണ്ടി എടുത്ത് വരുന്നവരോട് എന്താ പറയാനുള്ളത്?
1: വണ്ടി ഫീൽഡ് ഇപ്പോ നശിച്ചോണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ടൂറിസ്റ്റ് മേഖല. എല്ലാവർക്കും അറിയുന്നില്ലേ വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എടുക്കാം. പിന്നെ നമുക്ക് എന്താ പറയണ്ട, ഇപ്പോൾ ഒരാളോട് നമുക്ക് പറയുന്ന കൂടാലോ വണ്ടി എടുക്കണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. താല്പര്യമുള്ള ആൾക്കാർക്കാം, പിന്നെ കൊണ്ടെടുക്കാൻ പറ്റുവാണെങ്കിൽ എടുത്തു കൊണ്ടെടുക്കാം.
0: ഡ്രൈവിംഗിൽ
1: കെയർ ചെയ്യാം. ഓ, വണ്ടി ഓടിക്കുന്ന നേരം ശ്രദ്ധ എന്തായാലും വേണം. ശ്രദ്ധ തെറ്റിയാല് ആ, നമ്മളിപ്പോ 50 ആളെന്റെ വണ്ടിയിലുള്ളത്, എന്റെ ഒരു തെറ്റ് കാരണം കൊണ്ട് ചിലപ്പോ 50 ആൾക്കും പ്രശ്നം. അപ്പൊ വണ്ടി ഓടിക്കുന്ന നേരം ശ്രദ്ധിക്കുക.
0: കൂടെ വരുന്ന പാർട്ടിയോട് പരമാവധി ആ ഒരു കണക്ഷൻ വെക്കാനും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ?
1: ഓ, ഞങ്ങളോട് വന്ന പാർട്ടികളൊന്നും നമ്മളൊന്നും ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല.
0: ഒരു
1: ഓ, എത്രയോ വർഷങ്ങളായിട്ട്, 10 വർഷങ്ങളായിട്ട് ഞാൻ 3 തവണയൊക്കെ ട്രിപ്പുണ്ട്. അവർക്ക് ഞങ്ങൾ തന്നെ വേണം.
0: കംഫോർട്ട് സോണാണ്.
1: ഓ, അങ്ങനെ തന്നെ.
0: ഏറ്റവും ദൂരം പോയത് എവിടെയാണ്?
1: ഞാൻ ഗുജറാത്ത്, ഒറീസ നമുക്ക് പോകുന്നുണ്ട്.
0: നമ്മളിപ്പോൾ പല സ്റ്റേറ്റിലേക്ക് കൂടി കടന്നു പോയിട്ടുണ്ട്. തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? റോഡുകൾ അങ്ങനെ കൂടി പറയാനുണ്ടോ?
1: കേരളത്തിനെക്കാട്ടും മികച്ച റോഡ് പുറത്ത് തന്നെ തമിഴ്നാട്, കർണാടക, ഇതൊക്കെ അടിപൊളി റോഡാണ്. ഇവിടെ ഇപ്പോൾ റോഡ് വികസനം വരുന്നുണ്ട്, വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്.
0: അത് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് ചേട്ടൻ്റെ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം.

0: കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ,
1: കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വീട്ടിലെ അമ്മ, വൈഫ്, സുചിത്ര, രണ്ട് കുട്ടികൾ, കൃഷ്ണാനന്ദ, ശിഖ കൃഷ്ണ, ശകുന്തള,
0: മൂന്ന് മക്കളാണ്,
1: രണ്ട് മക്കൾ,
0: അമ്മ,
1: സുചിത്ര, വൈഫ്, ഹൗസ് വൈഫാ.
0: മക്കള്
1: ഒന്ന് ഫോർത്തിലും ഒന്ന് വൺ ക്ലാസ്സിലും. ഒന്നിലും അടുത്ത് തന്നെ.
0: മുക്കാളി തന്നെയാണോ?
1: കുഞ്ഞുപള്ളി.
0: കുടുംബത്തെ കുറിച്ച് പറഞ്ഞു, കുടുംബത്തിന്റെ കൂടെ ഏറ്റവും കൂടുതൽ എങ്ങനെ സ്പെൻഡ് ചെയ്യാനാണ് ആഗ്രഹം?
1: അവരെയും കൂട്ടി പുറത്തു പോവാ, കുട്ടികളോട് കളിക്കുക, ചിരിക്കുക, ഇതൊക്കെ തന്നെ.
0: ലാസ്റ്റ് പോയത് എവിടെയാ എല്ലാരും കൂട്ടിട്ട്?
1: ഞാനിപ്പോ ഇന്നലെ രാത്രിയും കൂടി ഒരു നൈറ്റ് വെറുതെ കറങ്ങി.
0: ഡ്രൈവ്, നൈറ്റ് ഡ്രൈവ് ഭയങ്കര ഇഷ്ടം സംഭവല്ലേ? നൈറ്റ് ഡ്രൈവ്
1: ഇന്നലെ പുലർച്ചയ്ക്ക് 3 മണിക്ക് തിരിച്ചു വീട്ടിൽ കയറി.
0: ആണോ? എവിടെയാ പോയെ?
1: തലശ്ശേരി ബീച്ചിൽ, കടൽപ്പാലം.
0: ജസ്റ്റ്
1: ഡ്രൈവ്, അത്രേ ഉള്ളൂ.
0: വീണ്ടും ഇതാ ഒരു പാട്ടിന്റെ സമയമായിരിക്കുന്നു.

0: നമ്മൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മാരേജ് സമയത്ത് ലവ് മാരേജ് ആണോ?
1: ഓ, 21 വയസ്സ് കിട്ടി.
0: ഓ,
1: 21 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. ഇപ്പം 11-12 വർഷം.
0: ഹാപ്പി ലൈഫ്?
1: ഓ, ഹാപ്പി.
0: വീടിന് അടുത്ത് തന്നെയാണോ?
1: അല്ല, കുട്ടി വയനാട്.
0: എങ്ങനെയാണ് വയനാട്ടിലേക്ക് എത്തിയത്?
1: അതൊക്കെ എത്തി. അതൊക്കെ എത്തി.
0: ഈ ഒരു ഫീൽഡിൽ കൂടി തന്നെയാണോ?
1: കസിൻ്റെ കൂടി വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു.
0: അപ്പൊ ഹാപ്പിയാണ്? ഡ്രൈവർ ആയിട്ടുള്ള ഈ പണിയും മതിയാക്കി ചേട്ടാന്ന് പറയാറുണ്ടോ?
1: ഇല്ല, അവള് ഡ്രൈവിങ്ങിനെ കുറച്ചൊന്നും പറയില്ല. സ്വന്തമായിട്ട് ട്രാവൽസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കൂട്ടുകാരോടെയും
0: എല്ലാരും നല്ല കമ്പനിയാണ്, എല്ലാരും നല്ല സപ്പോർട്ടീവ് ആണ്.
1: ഓ, എല്ലാരും നല്ല സപ്പോർട്ടാണ്.
0: കുട്ടികള് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, അവര് അച്ഛ എനിക്ക് ഇങ്ങനെയാ പോണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട് കാര്യങ്ങള്. മക്കളുടെ അഭിരുചികളും പുതിയ അഭിരുചികളാണല്ലോ. അവരെന്നാലും അച്ഛ അങ്ങനെ ആയാ നല്ലതായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പറയോ? സജഷൻസ്
1: പറയോ?
0: ഇല്ല. സുചിത്ര പറയോ?
1: ഇല്ല.
0: ഇല്ല. അമ്മയോ? അമ്മയുടെ ആഗ്രഹം?
1: അമ്മയും ഒന്നും
0: പറയുന്നില്ല.
1: ലൈഫ് അടിച്ചുപൊളിച്ചു,
0: ഇല്ല ജീവിതം.
1: നാളത്തേക്ക് ഒന്നും വിചാരിക്കാം,
0: കാരണം നമ്മള് നാളെ എന്താണ്
1: നമുക്ക്.
0: നമ്മൾ ഈ ഒരു പരിപാടിയിലെ കൂടി ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിക്കാം. ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: മമ്മൂട്ടിന്റെ സിനിമത്തെ അമ്മ മനസ്സെന്നില്ല, അതെന്റെ അമ്മക്കായിട്ട്.
0: അമ്മക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഹൃദയത്തെ തട്ടുന്ന ഒരു പാട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പോ നമ്മുടെ പരിപാടികൾ കേൾക്കുക. ഓൾ ദി ബെസ്റ്റ്.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
1: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അല്ല ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
4: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-400, 7220-9000-18.
5: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്നേഹസ്വാഗതം.
2: എന്നോടാണോ നിന്റെ കളി? താ തുടിക്കുന്ന തുടുപ്പ് കണ്ടില്ലേ? കടലിൽ തെറയളകുന്ന പോലെ.
3: നാക്ക് കൊണ്ടല്ല, കൈ കൊണ്ടാ മറുപടി പറയേണ്ടത്.
2: ഇപ്പൊ കാണിച്ചാലോ പുളുന്താനെ. നേരത്തെ നീ ഇവരോടൊക്കെ എന്താ പറഞ്ഞേ? വേണ്ടി വന്നാൽ നിനക്ക് ഇഷ്ടമുള്ള ഏത് രാജകുമാരിയും കെട്ടുവന്നു. അതിനുള്ള അവകാശം ഈ ഗജേന്ദ്രനല്ലാതെ മറ്റാർക്കുണ്ടോ ഇവിടെ? പിന്നെ ഈ മഹാരാജ്യത്ത് ഞാൻ അംഗീകരിക്കുന്ന ഒരേ ഒരു പുരുഷൻ, ഒരേ ഒരു വീരൻ, അത് മറ്റാരുമല്ല, ഈ ഞാൻ തന്നെയാ. എതിർപ്പുണ്ടോ
4: ആർക്കെങ്കിലും?
3: ഈ വക്രരാജ്യത്തെ രാജാ ഒടിയന്റെ വിശ്വരൂപം നീ കണ്ടിട്ടില്ല?
2: എന്നാ കാണിക്കടാ, വക്രരാജ്യത്തെ ഒടിയനെ ഒടിച്ചു ഞാൻ ചക്രമാക്കി തിരിച്ചയക്കും.
3: പിന്നെ പേടിപ്പിക്കരുത്. പത്താളിന്റെ കൂട്ടും തിണ്ണമിടുക്കും കാണിച്ചാൽ തിരിഞ്ഞോടുന്നവനല്ല ഞാൻ. വർഷാവർഷം 10,000 പൊൻപണം ഈ വാമനപുരിക്ക് കപ്പം കൊടുക്കുന്ന സാമന്തന മഹാരാജാവിനെ ഭയക്കാം, മഹാരാജാവിന്റെ പീക്കിരി അനന്തരവനെ ഭയക്കേണ്ട കാര്യം എനിക്കില്ല.
1: ഇന്ന് താരസ്വരത്തിലൂടെ പരിചയപ്പെടുത്തുന്നു ഗിന്നസ് പക്രു എന്ന പേരിൽ അറിയപ്പെടുന്ന അജയകുമാർ എന്ന ചലച്ചിത്ര താരത്തെ.
2: സന്യാസിക്ക് മദ്യശാലയിൽ എന്താണോ കാര്യം?
5: ആ സോമരസം മാത്രമേ കുടിക്കൂ.
2: എന്റെ തല പൊട്ടിത്തെറിക്ക് നിങ്ങൾ തെറിച്ചോട്ടെ, പക്ഷെ അവന്റെ തലയിന്ന് തകർക്കും ഞാൻ.
6: ഗന്ധർവനെ നേരിട്ട് കണ്ടിട്ടാ യുവരാജൻ വന്നിരിക്കുന്നത്. ഇവന്റെ തല പൊട്ടിത്തെറിക്കാത്തത് എന്റെ മോടഭാഗ്യം.
7: ഗന്ധർവ പ്രീതി വേണം. അതിനെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രം പുനരുദ്ധരിച്ച് അവിടെ വീണ്ടും ഗന്ധർവനെ കുടിയിരുത്താണ്.
2: കുടിയിരുത്തുകയല്ല, കുടിയിറക്കുകയാണ് വേണ്ടത്. നേരുനിറിയുമുള്ള കന്യകുമാരെ വഴിതെറ്റിക്കാൻ നടക്കുന്ന ഒരു ഗന്ധർവൻ. അല്ലെങ്കിലും നമുക്കിടയിൽ ഇത്തരം പൊക്കമുള്ള ദൈവങ്ങളുടെ ആവശ്യമില്ല. അമ്മാവനൊരു വാക്ക് പറഞ്ഞാ മതി, വാമനപുരത്തെ സൈന്യം സജ്ജമാണ്. ആ ക്ഷേത്രം ഞാൻ ഇടിച്ചു തകർക്കും. ഒരേ ഒരു വാക്ക് പറയൂ എന്റെ മാതുല. അല്ല അമ്മാവ, ഞാനാ ഗന്ധർവനെ ഇടിച്ചു നിരത്താം.
8: അയ്യോ വേണ്ട കുമാര, അത് പാടില്ല. പണ്ടൊരിക്കൽ കിട്ടിയതല്ലേ ഗന്ധർവ ശാപം, ഇനിയും പാപം ചെയ്ത് നാട് നശിപ്പിക്കണോ?
2: എന്തു പാപം, നമ്മളെ ശപിച്ച് കുറിവന്മാരാക്കിയത് ഈ ഗന്ധർവനല്ലേ.
1: ആദ്യമായി ചിത്രത്തിൽ അഭിനയിച്ചത് 1986 ഇപ്പോഴും അഭിനയം തുടരുന്നുണ്ട്. 31 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിൽ 28 ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു മൊഴിമാറ്റ ചിത്രത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട്. കൂടുതലായിട്ടും അഭിനയിച്ചത് വിനയൻ എന്ന സംവിധായകന്റെ ചിത്രങ്ങളിലാണ്. 1976 ഓഗസ്റ്റ് 31 കൊല്ലം ജില്ലയിലെ ഈസ്റ്റ് കല്ലടയിൽ രാധാകൃഷ്ണപിള്ള അംബുജാക്ഷിയമ്മ ദമ്പതികളുടെ മകനായി ജനിച്ച പക്രു 1984 പ്രദർശനത്തിനെത്തിയ അമ്പിളിയമ്മാവൻ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് ആദ്യമായി കടന്നുവരുന്നത്. തുടർന്ന് 1988 ലൂസ് ലൂസ് അരപ്പിലെ ലൂസ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. വിദ്യാഭ്യാസത്തിനു ശേഷം ഒരു മിമിക്രി കലാകാരനായതിനു ശേഷമാണ് സിനിമയിലെത്തുന്നത്. നിരവധി ടെലിവിഷൻ പരമ്പരകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 2000 ജോക്കർ എന്ന ചിത്രത്തിലും, 2002 കുഞ്ഞിക്കൂനൻ, 2005 അത്ഭുതദ്വീപ് മാണിക്യൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. 2007 അതിശയൻ എന്ന ചിത്രത്തിൽ വന്നു. പുതിയ മുഖം മൈ ബിഗ് ഫാദർ എന്ന ചിത്രത്തിൽ 2009 അഭിനയിച്ചത്. 2010 സ്വന്തം ഭാര്യ സിന്ദാബാദ് എന്ന ചിത്രത്തിലുണ്ട്. കൊട്ടാരത്തിൽ കുട്ടിഭൂതം, വെനീസിലെ വ്യാപാരി, 7 അറിവ് എന്നീ ചിത്രത്തിൽ 2011 അഭിനയിച്ചു. ഈ 7 അറിവ് എന്ന ചിത്രം പുറത്തിറങ്ങാത്ത ഒരു ചിത്രമാണ്. ദ സ്നേക്ക് ആൻഡ് ലാഡറിൽ 2012 അതേ വർഷം തന്നെ കുഞ്ഞേട്ടൻ, പേരിനൊരു മകൻ എന്ന ചിത്രത്തിലും അഭിനയിച്ചു. അഭിയും ഞാനും എന്ന ചിത്രത്തിലും, ഹൗസ്ഫുള്ള്, ഗുഡ് ഐഡിയ, കുട്ടിയും കോലും, മൈ ഫാൻ രാമു, ഇമ്മാനുവൽ എന്ന ചിത്രങ്ങളിൽ 2013 അഭിനയിച്ചു. മൂന്ന് വിക്കറ്റിന് 365 റൺസ് എന്ന ചിത്രത്തിൽ 2015 അതേ വർഷം തന്നെ സിക്സ് എന്ന ചിത്രത്തിലും അഭിനയിച്ചു. 2016 അഭിനയിച്ച നക്ഷത്രപ്പൂക്കൾ പുറത്തിറങ്ങാത്ത ഒരു ചിത്രമാണ്. 2018 കടലാസ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ആ ചിത്രവും പുറത്തിറങ്ങിയിട്ടില്ല. അടുത്ത വർഷം തന്നെ ഇളയരാജ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. ഫാൻസി ഡ്രസ് എന്ന ചിത്രത്തിലും ഇതേ വർഷം അഭിനയിച്ചിട്ടുണ്ട്. 2024 കുടുംബ സ്ത്രീയും കുഞ്ഞാടും എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. 2025 രണ്ട് ചിത്രങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത്, മജീഷ്യൻ, 1916 കുഞ്ഞൂട്ടൻ എന്നീ ചിത്രങ്ങൾ. ഇതിൽ മജീഷ്യൻ എന്ന ചിത്രം ചിത്രീകരണത്തിന് ഒരുങ്ങുകയാണ്.
4: ജോയ് ഒരു സീരിയസ് പ്രോബ്ലം ഉണ്ട്.
9: എന്തുണ്ടാവോ?
4: ജോയ്ക്ക് ലോൺ തന്നതിന് ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു എൻക്വയറി വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാത്തതാണ്. ചിലപ്പോ ജോയി ആ മുഴുവൻ ലോണും തിരിച്ചടക്കേണ്ടി വരും, അല്ലെങ്കിൽ എനിക്കും പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട്.
9: അതെങ്ങനെ തിരിച്ചടക്കുക? നമ്മൾ ആ പൈസ മുഴുവൻ ഫാക്ടറിയിലേക്ക് മറിച്ചേക്കല്ലേ?
4: എനിക്കറിയാം ജോയി.
1: ഒരു ബാങ്ക് മാനേജറായിട്ടാണ് പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡില് ഉണ്ടപ്പക്രു അഭിനയിച്ചത്. വേതാളമായിട്ട് 2015 ആറ് എന്ന സിനിമയിൽ വന്നിട്ടുണ്ട്. അച്ഛൻ കുഞ്ഞായിട്ടാണ് റിംഗ് മാസ്റ്ററിലെത്തുന്നത്. അബിയും ഞാനും എന്ന ചിത്രത്തിലെ വീരഭദ്രൻ, ഇമ്മാനുവൽ എന്ന ചിത്രത്തിലെ കണ്ണാടി കാവി ശിവനായിട്ട് അജയ് എത്തുന്നു. കുട്ടിയും കോളും എന്ന ചിത്രത്തിലെ വിനായകനാണ് അജയ്.
10: ഞാനാരെ
11: മറന്നിട്ടൊന്നുമില്ല, പക്ഷെ മറന്ന പലരും ഉണ്ട് ഇവിടെ. വിനായകൻ എനിക്കൊരു കോള് പോലും ചെയ്തില്ലല്ലോ. ഇത്രയ്ക്കേ ഉള്ളൂ എല്ലാവരുടെ സ്നേഹം.
10: നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ ഉണ്ട്?
4: ആ കുഴപ്പമില്ല.
10: എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ദുവിനെ പഠിപ്പിക്കാൻ ബാംഗ്ലൂരിലെ കൗസല്യയുടെ ചേച്ചി കുറെ കാശ് ചിലവാക്കി. വീണ്ടും അവരോട് ചോദിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ കുറച്ച് കാശ് പലിശക്കെടുത്തു. അതിപ്പോ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. തീരുമാനമാകാതെ കിടക്കുന്ന ആ നമ്മുടെ ആ പാറേപ്പറമ്പ് നീ എനിക്ക് എഴുതി തരണം.
4: പാറ പൊട്ടിച്ച് കാശ് ഉണ്ടാക്കാൻ എനിക്കും അറിയാം. പണ്ടിത് ചോദിച്ചപ്പോഴും ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു.
10: എന്താ?
4: എന്റെ ഇന്ദുവിന്റെ വിവാഹം.
10: അപ്പോ കല്യാണം നടത്തി തരാതെ നീ എനിക്ക് ആ ഭൂമി എഴുതി തരികയല്ല?
4: ഇല്ല, കടം തീർക്കാൻ അത്ര വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, വേണേൽ അത് തരാം.
10: അത് ശരി, അങ്ങനെ ആയിക്കോട്ടെ.
1: ഡോക്ടർ ഷേണായി ആയിട്ട് ഹൗസ്ഫുൾ എന്ന ചിത്രത്തിൽ എത്തിയിട്ടുണ്ട്. മുരുകനായിട്ടാണ് പേരിനൊരു മകൻ എന്ന ചിത്രത്തിൽ അദ്ദേഹം വേഷമിടുന്നത്. ബഡാബായി എന്ന ചിത്രത്തിലെ കില്ലാടി രാമനാണ് അജയ്കുമാർ. കൊച്ചുകൃഷ്ണനായിട്ട് വെനീസിലെ വ്യാപാരിയിലുണ്ട്.
12: ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ.
13: ഇതിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ
12: ഇത് കുറച്ച് കൂടുന്നുണ്ട്.
13: പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ
1: സ്വന്തം ഭാര്യ സിന്ദാബാദ് എന്ന ചിത്രത്തിലെ വെട്ടൂർ ശിവാനന്ദം കുട്ടിയെ നമുക്ക് കേൾക്കാം.
4: എങ്ങനെ തുടങ്ങണം?
2: ഇങ്ങനെ പോയാ നീ അലക്കി അലക്കി മെലിഞ്ഞുണങ്ങി ക്ഷയം വന്ന് ചാവൂ. എന്റെ അമ്പുജം, ഉത്തമനോട് പറ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചോണ്ട് തരാൻ. കവല ഞാൻ കണ്ടു, നല്ല പിരിവാ.
14: ഉത്തമേട്ടൻ വാങ്ങി തന്നു തന്നെ. ആദ്യം കൊച്ചേട്ടൻ തന്നെ സ്വന്തം ഭാര്യക്ക് വാങ്ങിച്ചു കൊടുക്ക്.
2: ഞങ്ങളുടെ പാർട്ടിക്ക് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ടിവി, കമ്പ്യൂട്ടർ ഇതൊക്കെ നിശ്ചിത. പിന്നെ ആകെ ഒരു സമാധാനം ഉള്ളത് എന്റെ ഭാര്യക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുക്കാൻ നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ എന്നുള്ളതാ. സ്വന്തം ഭാര്യ ഇവിടെ നാൽക്കാലിയെ പോലെ പണിയെടുക്കുമ്പോ അന്യന്റെ ഭാര്യക്ക് സോപ്പ്, വള, പൊട്ട്, ചാന്ത് ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നവനാ നിന്റെ ഭർത്താവ്.
14: കൊച്ചേട്ടെ, എന്റെ ഭർത്താവ് അങ്ങനത്തെ ആളില്ലട്ടോ.
2: അല്ലെന്നോ? എടി, കറണ്ട് പോയപ്പോ എന്റെ ഭാര്യക്ക് ടി വി കാണാൻ ജനറേറ്റർ വാടകയ്ക്ക് എടുത്തു കൊടുത്തത് എന്തിനാ? ഇത്രയും കാലമായിട്ട് നിനക്കൊരു കുഞ്ഞു ടോർച്ചെങ്കിലും അവൻ വാങ്ങി തന്നിട്ടുണ്ടോ? കല്യാണ പിറ്റേന്ന് തന്നെ എന്റെ ഭാര്യയെ നീന്തൽ പഠിപ്പിക്കാൻ ശ്രമിച്ച വിദ്വാനല്ലേ അവൻ? ഞാൻ പല വട്ടം കണ്ട് അവൻ താടി കറുപ്പിക്കാൻ ശ്രമിക്കുന്നെ. എന്താ കാരണം? മീനാക്ഷിക്ക് താടിയുള്ളവരെ ഇഷ്ടമാണെന്ന് അവൻ അറിയാം. എന്റെ പെങ്ങളെ സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. നീ സസൂക്ഷ്മ അവനെ ഒന്ന് നിരീക്ഷിക്കുന്ന നല്ല.
4: മീനാക്ഷിയിലും വേണം നിന്റെ ഒരു കണ്ണ്.
14: എല്ലാരും ഞാൻ കാണിച്ചു തരാം.
4: ഇത്ര പെട്ടെന്ന് ഇത് വർക്കൗട്ടായോ? നിന്നെ ഇവിടെ കണ്ടുപോകരുത്,
14: കാണിച്ചു കൊടുക്കോ.
4: ഒടുക്കത്തെ ഭാര
14: വന്നേ. എന്റെ ഉത്തമ ചേട്ടനെ കറക്കിയെടുക്കാനേ ഞാൻ സമ്മതിക്കില്ല. ഇന്നുവരെ എനിക്കൊരു ടോർച്ച് പോലും വാങ്ങി തരാത്ത ആളെ കൊണ്ട് നീ ജനറേറ്റർ വാടക പിടിപ്പിച്ചു. നിന്നെ മറ്റവന്റെ പരിപാടി കാണാതെ അനാവശ്യം
15: പറഞ്ഞാലുണ്ടല്ലോ.
14: ഇന്നുവരെ താടി മുടി കറപ്പിക്കാത്ത ആള് ഇവിടെ വന്നതിന് ശേഷം താടി മുടി കറപ്പിക്കാൻ തുടങ്ങി, തേക്കാൻ തുടങ്ങി, പോളി പാട്ട് പാടാനും തുടങ്ങി.
15: പിന്നെ മയക്കെടുക്കാൻ നിന്റെ ഭർത്താവ് അഭിഷേക് ബച്ചനല്ലേ?
14: അമ്മ ഇവിടെ പറയുന്നത് കേട്ടോ? അതേടി, എന്റെ ഭർത്താവ് എനിക്ക്
15: ദൈവം.
4: പിന്തിരിപ്പനായ എന്റെ അളിയന്റെയും ഒരേക്കർ 14 സെന്റ് ഭൂമി സ്വന്തമായുള്ള ബൂർഷയായ എന്റെ അച്ഛന്റെയും വിചാരം ഈ ശിവൻകുട്ടിക്ക് കുടുംബം നോക്കാൻ അറിയത്തില്ലെന്ന. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഉദാത്തമായ ജീവിത മാതൃക എങ്ങനെയാണെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും.
1: മൈ ബിഗ് ഫാദറിലെ കുഞ്ഞുമോൻ
16: സംസാരക്കിനി നാളെ പോരെ.
17: ഹായ്, നല്ല പാല്. കുഞ്ഞോന്റെ മോന് വേണോ?
16: കർത്താവേ, ആദ്യ രാത്രി കൊളമായല്ലോ.
17: ഇന്ന് ഞാൻ ആദ്യയുടെ കൂടെ കിടക്കുന്നത്.
16: അപ്പം ബെഡിൽ നിന്ന് ഇറങ്ങി
17: നീ പോടാ കുഞ്ഞോന്റെ മോനെ, ഞാൻ ഇന്ന് ഇവിടെ കിടക്കുന്നത്.
16: അപ്പ, ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയാണ്.
17: ആദ്യ രാത്രിയോ? അത് കൊള്ളാം, അങ്ങനെയാണ് ഞാനും ഉണ്ട്, എന്നെയും കൂട്ടണം.
16: ായത് ഭാഗ്യം അപ്പനായി പോയി, ഇല്ലാരുന്നു കണ്ടല്ലോ.
18: ഏതായാലും ആദ്യത്തെ രാത്രി അപ്പന്റെ കടി ചന്തിക്കുള്ള സാറിന്റെ ചന്തി
16: ഒറ്റ കീറിയ നന്നണ്ടല്ലോ. ഇയാൾ എടുത്ത് അപ്പുറത്തെ മുറി കൊണ്ട് കിടത്ത്.
17: വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം.
16: ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല.
17: എന്തവിടെ കിടന്നാലും ഞാൻ ഇവിടെ കിടക്കും.
16: എണീക്കിടോ, എടുത്തിട്ട് ഓ
18: ഇനിക്കടിവരുമ്പോ സേഫ്റ്റിക്ക് വേണ്ടിട്ട്
16: ഒന്ന് പോടോ. വൃത്തിയിട്ടവൻ
17: ഇവിടെ കിടക്കുന്നില്ല. വാ, നമുക്ക് രണ്ടുപേർ കൂടെ കിടക്കാം. വാ,
16: ആദ്യം അപ്പന ഉറങ്ങിക്കോ, ഞാൻ താരാട്ട് പാടി തരാ, എന്നിട്ട് ഞങ്ങൾ ഉറങ്ങിക്കോ. പൊന്നിന്റെ പൊന്നായ കരളിന്റെ കരളായ മോനെ. എന്ത്?
17: വാ.
16: എന്താന്ന്?
17: വന്നേ.
16: എവിടേക്ക് എന്നെ കൊണ്ടുപോണേ? ഞാൻ പറയുന്നത് സത്യത്തിൽ ഞാൻ പേടിച്ചുപോയി. നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് തോമസേട്ടൻ വിളിച്ചു പറഞ്ഞപ്പോ കയ്യും കാലും തളർന്ന പോലെ ആയിപ്പോയി.
19: എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു.
16: എന്തിന്?
19: അപ്പൻ കുഞ്ഞിനെ ഉപദ്രവിക്കും.
16: അങ്ങനെയൊന്നും ഉണ്ടാവില്ല.
18: ഇവിടേക്ക് വരണമെന്ന് വലിയ വാശിയായിരുന്നു.
17: കുഞ്ഞോന്റെ മോനെ, ഏതാ ഈ വാവ?
16: ഇത് ഇതപ്പന്റെ
17: കൊച്ചുമോനാ.
16: നോക്ക്,
17: എന്താ ഈ വാവയുടെ പേര്?
16: അപ്പം തന്നെ ഒരു നല്ല പേര് പറ.
18: ഈ വാവക്ക് പറ്റൊരു പേര് ഞാൻ ഹിന്ദു പുരാണങ്ങൾ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ട്.
16: ആണോ? എന്താ?
18: തോമ.
16: തോമേ?
18: അസതോമ സദ്ഗമയ, അതിലെ തോമ. അല്ലെങ്കിൽ വേണ്ട, വേറെ ഉഗ്രം പേരുണ്ട്.
16: എന്ത്?
18: ദേവസ്യ.
16: ഹിന്ദു പുരാണത്തിൽ
18: ഭക്ഷണത്തരം
16: പറയാമല്ലോ.
18: കമ്പരാമണം വായിക്കൂ.
16: ഓടോടുന്ന്
17: കുഞ്ഞുവിന്റെ മോനെ, ഈ വാവ ഞാനൊന്ന് എടുത്തോട്ടെ.
16: ഓ, അതിനെന്താ? അപ്പന്റെ ആഗ്രഹമില്ലേ, ഒന്ന് എടുത്തോട്ടെ.
19: വേണ്ട, ഞാൻ സമ്മതിക്കില്ല.
16: പേടിക്കണ്ട, അപ്പ മുറുക്ക പിടിച്ചോണേ.
20: കുഞ്ഞിനെ വാങ്ങാൻ ആൽബിയോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്ന് പുറത്തേക്ക് വരും.
17: എനിക്കിതാ
0: കുഞ്ഞനോനെ,
21: ഞാൻ പറഞ്ഞല്ലോ അപ്പൻ ഒഴിവാക്കുന്ന ഒരു കാര്യം എന്നോട് പറയണ്ട, അതെനിക്ക് ഇഷ്ടമല്ല.
16: അപ്പ എന്തിനാ അപ്പ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? വാ നമുക്ക് വീട്ടിലേക്ക് പോവാം.
4: വേണ്ട, ഇനി ഞാൻ നിന്റെ ജീവിതത്തിലേക്കില്ല. അത്രയ്ക്ക് അത്രയ്ക്ക് നീ എന്നെ കൊണ്ട് അനുഭവിച്ചില്ലടാ.
16: അതൊന്നും സാരമില്ല, അപ്പനെനിക്ക് പഴയ അപ്പനായിട്ട് തിരിച്ചു കിട്ടിയില്ലേ, അത് മതി.
4: ഹോസ്പിറ്റലിൽ വെച്ച് ബോധം തിരിച്ചു കിട്ടിയപ്പോഴാ നിന്നോടും കുഞ്ഞിനോടും ഞാൻ ചെയ്ത ദ്രോഹം ആൻസിയുടെ അപ്പനിലൂടെ അറിയുന്നത്. എന്റെ കൊച്ചുമോനെ പോലെ ഞാൻ ഈ കൈകൊണ്ട് കൊല്ലാൻ ശ്രമിച്ചില്ലടാ.
16: അതൊന്നും അപ്പം ബോധപൂർവം ചെയ്തതല്ലോ. അപ്പം വാ, പോവാ.
4: വേണ്ട, വളർന്നു വരുന്ന നിങ്ങളുടെ കുഞ്ഞിനോട് പരിഹാസമായി. ഇനി ഞാൻ നിങ്ങളുടെ ഇടയിൽ പാടില്ല. നിങ്ങൾ പോയിക്കോ.
16: അപ്പനില്ലാതെ ഞാൻ പോകില്ല.
4: നീ പോണം. എന്തെങ്കിലും കാണണം തോന്നുമ്പോ ഞാൻ വരും.
22: വെറുതെ വിവരക്കേട് പറയണ്ട, ഓന്റെ ഒപ്പം ചെല്ലയ്യേ.
4: ആരെന്ത് പറഞ്ഞാൽ ഇനി ഞാൻ അവിടേക്കില്ല.

കുഞ്ഞിനെ ഒന്ന് നോക്കപ്പ. എനിക്ക് അപ്പാന്ന് വിളിക്കാനും ഇവൻ അപ്പാപ്പാന്ന് വിളിക്കാനും അപ്പനല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളത്?

0: വാശിപ്പുറത്തും ബന്ധങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചാലും ഈ കൽപ്പ അങ്ങനെ സമ്മതിക്കൂല. അത് കിടന്ന് ഇങ്ങനെ പെട്ടയ്ക്കും. അതാണ് ഇപ്പൊ ഇവിടെ കണ്ടത്.
1: നീ എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒപ്പനെ അങ്ങോട്ട് എടുക്കടാ.
2: അപ്പ വേണ്ട, ഇവന്റെ നല്ല സൂപ്പർ കിക്കാ,
3: നീ പോടാ.
4: അതിലും വലിയ കിക്കിലാളിയാ ഞാൻ.
2: ദേ പിന്നെയും പറയാ, വേണ്ട
3: അപ്പനെ പഠിപ്പിക്കല്ലേ.
4: ഈ വയസ്സാം കാലത്ത് ഇതിന്റെ വല്ല ആവശ്യമുണ്ട്?
3: താൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. മോനെ നീ അടിക്കടാ, അപ്പാപ്പം പിടിച്ചോളാടാ.
5: മോനെ വേണ്ട, മോനെ
3: നോക്കി നിക്കാതെ അടിമക്കളെ.
6: ശരീരം ബോളിന്റെ അത്രേ ഉള്ളൂ, ആഗ്രഹം ആനയുടെ കഷ്ടം.
3: ഒന്ന് പോടാ.
7: ഗിന്നസ് പക്രു എന്നറിയപ്പെടുന്ന അജയകുമാർ മലയാള ചലച്ചിത്രത്തിലെ ഒരു ഹാസ്യ നടനാണ്. ഉണ്ടപ്പക്രു എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ഒരു മുഴുനീള ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്ത ഏറ്റവും ഉയരം കുറഞ്ഞ നടൻ എന്ന ഗിന്നസ് റെക്കോർഡ് അജയകുമാറിന്റെ പേരിലുണ്ട്. അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിൽ ഒരു പ്രധാന വേഷമാണ് അജയ് ചെയ്തിരിക്കുന്നത്. ഇത് പിന്നീട് തമിഴിലേക്കും മൊഴിമാറ്റം നടത്തിയിരുന്നു. അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിൽ ചെറിയ പുരുഷന്മാരും വലിയ സ്ത്രീകളും ഉള്ളതിൽ ഒരു കുള്ളനായിട്ടാണ് അഭിനയിച്ചത്. 2018 ഏപ്രിൽ 21 പക്രുവിനെ ലോകത്തെ ഏറ്റവും പൊക്കം കുറഞ്ഞ സംവിധായകനായി അംഗീകരിച്ച് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം, ബെസ്റ്റ് ഓഫ് ഇന്ത്യ എന്നീ 3 സംഘടനകളുടെ റെക്കോർഡുകൾ ഒരു ദിവസം തന്നെ ഏറ്റുവാങ്ങി റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു. 2013 പക്രു സംവിധാനം ചെയ്ത കുട്ടിയും കോലും എന്ന ചിത്രമാണ് അദ്ദേഹത്തെ റെക്കോർഡിനുടമയാക്കിയത്. ഈ ചിത്രത്തിലൂടെ പൊക്കം കുറഞ്ഞ സംവിധായകൻ എന്ന ഗിന്നസ് റെക്കോർഡും പക്രു സ്വന്തമാക്കിയിരുന്നു. 2008 വിനയൻ സംവിധാനം ചെയ്ത അത്ഭുതദ്വീപിലൂടെ ഒരു ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും പൊക്കം കുറഞ്ഞ നടനെന്ന ഗിന്നസ് റെക്കോർഡും ഈ 76 സെന്റിമീറ്ററുകാരനെ തേടിയെത്തിയിരുന്നു.
8: ആ സമയത്ത് ഒരുപാട് മത്സരവേദികളുണ്ട്, മാധ്യമങ്ങളുടെ തന്നെ മത്സരവേദികൾ, പ്രത്യേകിച്ച് മനോരമയുടെ ബാലജനസഖ്യം, മാതൃഭൂമിയുടെ മാതൃഭൂമി സ്റ്റഡി സർക്കിള്, മംഗളം കലാസാഹിത്യവേദി തുടങ്ങി എന്നു കണ്ട ബാലഗോകുലത്തിൻ്റെ വരെ എല്ലാ വേദികളിലും മത്സര പരിപാടികളിലും പങ്കെടുക്കുമായിരുന്നു. അതൊന്ന്. പിന്നെ ഏതാണ്ട് എനിക്കൊന്ന് ഒരു 6ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ തന്നെ പ്രൊഫഷണലായിട്ട് പ്രോഗ്രാമിന് പോകാൻ തുടങ്ങി. ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ 3-4 സ്റ്റേജുകൾ, അതായത് ഒരു ദിവസം തന്നെ ചിലപ്പോൾ 3 സ്റ്റേജ് വരെയൊക്കെ പെർഫോം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായ ഒരു എണ്ണം ഇല്ലെങ്കിലും 1000-ൽ അധികം വേദികൾ ഇന്ന് ആ സമയത്ത് കയറാൻ സാധ്യതയുണ്ട്. കാരണം 4ാം ക്ലാസ്സിൽ 3ലൊക്കെ പഠിക്കുമ്പോൾ തുടങ്ങിയ പരിപാടിയാണിത്. അതായിരിക്കും അങ്ങനെ അന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ജോക്കർ എനിക്കൊരു എന്താ പറയുന്നത്, ഒരു ആശ്വാസം എന്നൊക്കെ പറയില്ലേ. കാരണം നമ്മൾ വേദികളിലെല്ലാം പോകുന്ന സമയത്തും നമ്മുടെ ടൈറ്റിൽ ചലച്ചിത്രതാരം അജയകുമാർ കഥാപ്രസംഗം തൊട്ടേ ഇങ്ങനെ പറയുമ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും ഏത് സിനിമയിൽ അഭിനയിച്ചേക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഒരു ജാളിയതയോടുകൂടി ഞാൻ എൻ്റെ പടത്തിൽ എന്നൊക്കെ പറയുമ്പോൾ അതിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടാതെ, അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ നമ്മുടെ പോസ്റ്റർ വയ്ക്കുന്നു, ആ സമയത്ത് ഏഷ്യാനെറ്റ് ചാനലിൽ പടത്തിലെ പാട്ടുകൾ വരുന്നു, നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ആ ജോക്കർ എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് വന്നത് ജോക്കർ തന്നെയാണ്. ആ ഒരു സിനിമ എന്ന് പറയുന്നത്

0: എന്നത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സർക്കസ് ഭയങ്കര പേടിയായിരുന്നു, കാരണം ഈ സർക്കസിലെ ക്ലൗൺസിനെ അവരെ തട്ടിക്കൊണ്ടു പോയിട്ടുള്ളതാണെന്നാണ്.
1: 2006 മാർച്ചിൽ ഗായത്രി മോഹനെ വിവാഹം ചെയ്തു. ഭാര്യയ്ക്ക് സാധാരണ പോലെ തന്നെ ഉയരമുണ്ട്.
0: സർക്കസിനെ ഭയം എന്നുള്ളതല്ല, സർക്കസിനെ സ്നേഹിച്ചു തുടങ്ങിയത്, ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഈ ജോക്കറിന്. ജോക്കർ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ ഒരു മാസം സർക്കസിൽ പോയിട്ട് നിന്നിട്ട് വന്ന ഒരു ഫീലായിരുന്നു. കാരണം സർക്കസിലെ ആളുകളുമായിട്ടുള്ള ഇടപെടൽ, അതിലെ ജോക്കേഴ്സുമായിട്ടുള്ള പരിചയങ്ങൾ, അവരുടെ ജീവിതം, ഇനി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ അവിടെ ഈ പറഞ്ഞ ആ ഗ്യാലറിയിലെല്ലാം കിടക്കലും തമാശകൾ പറയലും ഈ മൃഗങ്ങളെ കാണലും ഈ മൃഗങ്ങളെ അഴിച്ചുകൊണ്ട് പോയിട്ട് ഭാരതപ്പുഴയിൽ കുളിപ്പിക്കുമ്പോൾ അവിടെ പോയിരിക്കലും, ആ സമയത്തിൻ്റെ കൂടെ അടുത്ത് ബഹദൂറൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ദിലീപേട്ടനുണ്ടാവും, ചിലപ്പോൾ ലോയിസ് സാർ ഒരു കസേര ഇട്ടിരുന്ന് അടുത്ത സീനെ എഴുതുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ മനോഹരമായ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ ജോക്കർ തന്നിട്ടുണ്ട്. ആ സിനിമ ഹിറ്റായപ്പോൾ ഭയങ്കരമായ സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പോഴും ഒരു ചെറിയൊരു വേദന വിഷമം കിടക്കുന്നത് ബഹദൂർക്കയുടെ വിയോഗമായിരുന്നു. കാരണം ബഹദൂർക്കയായിട്ട് എനിക്ക് ഒരുപാട് അടുക്കാൻ പറ്റി ആ സമയത്ത്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കൊക്കെ മിക്കവാറും ഷൂട്ടിംഗ് സീനുകളെല്ലാം ഒരുമിച്ചായിരിക്കും. അപ്പോൾ ബഹദൂർക്കയ്ക്കും ഷോട്ട് ഇല്ലാത്ത സമയത്തും അദ്ദേഹം അവിടെ വരും. എന്നിട്ട് ഞങ്ങൾ ഈ പുഴയുടെ തീരത്തൊക്കെ പോയിരുന്നിട്ട് ഇവരുടെ പഴയ കഥകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെല്ലാം കേട്ട് നസീർ സാറിൻ്റെയും ബഹദൂർക്കയുടെ അവരുടെയൊക്കെ ഒരു പണ്ടത്തെ ഒരു ഗ്യാങ്ങും ആ ഒരു സംഗതികളും നമ്മളറിയാത്ത ഒരുപാട് പഴയകാല മലയാള സിനിമാ കഥകളൊക്കെ പറയുക, അങ്ങനെ ഒരുപാട് എന്താ പറയുന്നത് എനിക്ക് അദ്ദേഹമായിട്ട് എടുക്കാൻ പറ്റി. അപ്പോൾ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ജോക്കറിലെ എൻ്റെ കഥാപാത്രം ഈ ആദ്യം ഒന്നും ഇല്ലായിരുന്നു, ഒരു ക്ലൗൺ എന്ന് പറയുന്ന സംഭവം. പക്ഷെ അത് പിന്നീട് വളർത്തി വലുതാക്കിയത് ലോയിസ് സാറ് തന്നെയാണ്. കാരണം ഓരോ സീനിലും നമുക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ തന്നെ ദിലീപേട്ടൻ്റെ കോമ്പിനേഷൻ ഞാനുമായിട്ട് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനുള്ളൊരു അവസരം ദിലീപേട്ടൻ തരുമായിരുന്നു. മാളച്ചേട്ടനുണ്ട്, അപ്പോൾ അതുപോലെ എൻ എൽ ബാലേട്ടനുണ്ട്, നല്ല തടി
2: നമ്മുടെ
0: ബാലേട്ടൻ ഭയങ്കര രസമാണ്. ബാലേട്ടന് ഞാനും കൂടെ ഉള്ള കോമ്പിനേഷൻസ്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഞാൻ ചൂണ്ടയിടുമ്പോൾ നീർക്കൊലി പിടിക്കുന്നതും അതുപോലെ ഒരു തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് താഴ്ത്ത് വരുന്നത് തേങ്ങക്കൊലിയായിട്ട്. അപ്പോൾ അന്നൊക്കെയെന്ന് പറയുമ്പോൾ ഇവരുടെ എല്ലാം ഒരു ഒരു പ്രോത്സാഹനമാണ്. കാരണം എൻ്റെ സൈസിന് 10 നില കെട്ടിടത്തിൻ്റെ മേളിലാണ് തെങ്ങ്. കാര്യം നോട്ടത്തിൽ അവരുടെയൊക്കെ നോട്ടത്തിൽ ചെറിയ തെങ്ങാണെങ്കിലും ഞാൻ മേളിൽ കയറി താഴോട്ട് നോക്കിയപ്പോൾ തല ചുറ്റി തുടങ്ങി.
3: ഉച്ചക്ക് വറക്കാനും വെക്കാനും മീൻ വേണമെങ്കിൽ
4: നിന്റെ അത്ര ഉണ്ടല്ല, കൊണ്ടേ വറക്കട അല്ലെങ്കിൽ പാലോടുത്ത് വളർത്തട.
1: കുടമാലൂർ ബാലാജി എന്ന കഥാപാത്രം ബോഡിഗാർഡ് എന്ന ചിത്രത്തിലെ അജയ്ടേതാണ്. ലൗഡ് സ്പീക്കറിലെ ഏജന്റ്. ഈ പട്ടണത്തിൽ ഭൂതത്തിലെ ബാലനെ നമുക്ക് കേൾക്കാം.
5: അതിലിന്റെ അത്ര ഉള്ളെങ്കിലും കാലിന് കമ്മിക്കണ്ണിന്റെ വേറ്റ.
6: ഇതെന്റെയാ?
7: നിനക്ക് ഇത് എവിടുന്ന് കിട്ടി?
6: ടെന്റിന്റെ പുറയിന്ന് കിട്ടിയതാ.
7: എന്നാലും ഇതിനകത്ത് എന്തായിരിക്കും?
6: ഈ കുപ്പിക്കകത്ത് ആരോ മിന്നാമിനെ അടച്ചു വെച്ചേക്കോ.
8: തുറന്നു നോക്കിയാലോ?
7: നോക്കാം.

0: ഞാൻ ശത്രുവല്ല, മിത്രമാണ്.
1: നിങ്ങൾ ആരാ?
0: ഞാൻ ഒരു ഭൂതമാണ്. എന്നെ സ്വതന്ത്രനാക്കിയതിന് നിങ്ങൾക്ക് നന്ദി. കുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്.
2: ഞങ്ങൾക്ക് പേടിയാ, പോയിക്കോ.
0: നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാതെ തിരിച്ചു പോകാൻ എനിക്ക് കഴിയില്ല.
2: ഒന്നും വേണ്ട, ഒന്ന് പോയി തന്നാ മതി.
0: അങ്ങനെ പറയരുത്. നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യം പറ.
1: എന്ത് പറഞ്ഞാലും അനുസരിക്കോ?
0: അനുസരിക്കും.
1: അങ്ങനെയാണ് ഈ കുപ്പിക്കകത്തേക്ക് തിരിച്ചു കയറാൻ പറ്റുമോ?
0: പിന്നെന്താ?
3: 2020 ഒരു ടീ ഷോപ്പിലെ ജോലിക്കാരൻ, മുല്ല എന്ന ചിത്രത്തിലെ ചന്ദ്രൻ, വാച്ച്മാനായിട്ട് മാണിക്യൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചത്, അത്ഭുത ദ്വീപിലെ രാജകുമാരൻ ഗജേന്ദ്രൻ, ഈ ചിത്രത്തിലൂടെയാണ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്, സ്പെഷ്യൽ ജൂറി അവാർഡ് 2005 അദ്ദേഹം കരസ്ഥമാക്കിയത്. ഇന്ദുചൂടനായിട്ട് മത്സരം എന്ന ചിത്രത്തില്.
4: അതെ, അതോ വെപ്പുകാരൻ പറഞ്ഞതാ, 1000 കോഴിക്ക് ഞാൻ

0: കേടാന്ന്.
1: എന്നാ ഒരു കണ പുട്ടും തന്നെ.
0: എന്തിനാ അതിന്റെ മേളിൽ കയറിയിരിക്കാനാ? ഇവിടെ സ്റ്റൂളില്ലേ?
2: ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആശുപത്രി ഉദ്ഘാടനം കുപ്പിക്കണ്ടം ഹംസ നിർവഹിച്ചു.
3: സുഹാസിനിയായിട്ട് വരുന്നുണ്ട് കുഞ്ഞിക്കൂനനിൽ, ജോക്കറായിട്ട് ജോക്കർ എന്ന ചിത്രത്തിലുണ്ട്, പക്രുവായിട്ടാണ് അന്തർജനം എന്ന ചിത്രത്തിൽ അദ്ദേഹം വേഷമിടുന്നത്. അമ്പിളിയമ്മാവൻ എന്ന ചിത്രത്തിൽ ഉണ്ടപ്പക്രുവായിട്ട് തന്നെയാണ് അദ്ദേഹം വേഷമിടുന്നത്. തമിഴിൽ ആര്യൻ, ഏഴാം അറിവ്, കാവാലൻ, അർപ്പുദ തീവു, ഡിഷ്യും എന്നീ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇളയരാജ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു.
0: ഇവനെ ചെസ് പഠിപ്പിച്ച നിങ്ങളാണ്?
4: അങ്ങനെയൊന്നും ഇല്ല സാറേ, എനിക്ക് ഈ കളിപ്പാട്ടത്തിന്റെ കച്ചവടമായിരുന്നു. കൂട്ടത്തിൽ ചെസ് ബോർഡും ക്യാരംസ് ബോർഡും അങ്ങനെ പലതും. ഇവനാണെങ്കിൽ വീട്ടിൽ ഒരിക്കലും അടങ്ങിയിരിക്കുകയാണ്, എപ്പോഴും എന്തെങ്കിലും കളിച്ചോണ്ടും ചെയ്തുകൊണ്ടും ഇരിക്കും. എനിക്കങ്ങനെ ഇവന്റെ ഒപ്പം ഓടിപ്പാഞ്ഞ് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ പറ്റുന്നൊരു കളി എന്ന് വെച്ചാൽ ചെസ്സാ. അതാവുമ്പോ ഒരിടത്തിരുന്ന് കളിച്ചാൽ മതി. പിന്നെ കുട്ടികൾ കടലയൊക്കെ വിറ്റിട്ട് വരുമ്പോ ഓളേട്ടനും തിരുമേനിയും എല്ലാരും കൂടെ വട്ടമിട്ടിരുന്ന് ചെസ് കളിക്കുന്നുണ്ടാവും നമ്മുടെ ഗ്രൗണ്ടില്. കുഞ്ഞായിരിക്കുമ്പോ തൊട്ടേ ഇവൻ അതാ കാണുന്നത്. പിന്നെ പിന്നെ അവനും അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി.
0: ഇവന്റെ തിരിഞ്ഞിട കളിയില്ല, തമാശക്കാണെങ്കിലും ഇതൊക്കെ എവിടുന്ന?
5: അച്ഛൻ പഠിപ്പിച്ച. എന്താ
4: ഇതൊന്നും വലിയ കഴിവല്ല സാറേ. നമ്മുടെ കുട്ടികൾ ഊണ് കഴിക്കാതിരിക്കുമ്പോ നമ്മൾ ഓരോന്നും പറഞ്ഞ് പറ്റിച്ച് ഊണ് കഴിപ്പിക്കില്ലേ? അതുപോലെ കുറെ കളിച്ചു കഴിയുമ്പോ കളി മടുത്തവൻ പുറത്തിറങ്ങും. അപ്പോ പിന്നെ ബുദ്ധിമുട്ടുള്ള കളികൾ കളിക്കാൻ എന്നോട് പറയും. അപ്പൊ അതിന് രക്ഷപ്പെടാൻ ഈ കളിയിൽ തന്നെ എന്തെങ്കിലും പുതുമകൾ കണ്ടെത്തും. അങ്ങനെ ഒരു
0: പൊട്ടൻകളിയാണ്.
4: പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ജീവിതം തന്നെ ഒരുതരം പൊട്ടൻകളിയാ സാറേ.
3: സവാരി ഗിരിഗിരി, ടോം ആൻഡ് ജെറി, വല്ലഭൻ, സിനിമാല, ഫൈവ് സ്റ്റാർ തട്ടുകട എന്നീ ടെലിവിഷനിലെ സീരിയലുകളിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. മഴവിൽ മനോരമയുടെ കോമഡി ഫെസ്റ്റിവൽ, ഏഷ്യാനെറ്റ് പ്ലസിന്റെ പൂക്കിരി പീക്കിരി, ഫ്ലവേഴ്സിലെ കുട്ടിക്കലവറ, മഴവിൽ മനോരമയിലെ തന്നെ കോമഡി സർക്കസ്, ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവം എന്നീ ഷോകളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്.
6: മാനേജ്മെന്റ് ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ചതുകൊണ്ട് അഡ്മിഷൻ ഫീസും ടെർമിനൽ ഫീസും ഒക്കെ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതല്ലാതെയുള്ള ചില അഡീഷണൽ എക്സ്പെൻസസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ മാനേജ് ചെയ്യണം. സമ്മതമാണല്ലോ?
7: സമ്മതം. താങ്ക്സ് മാഡം.
6: ഓൾ ദി ബെസ്റ്റ് സുബ്രഹ്മണ്യൻ. അപ്പോ ടി സി ആയിട്ട് വന്ന് കുട്ടിയെ ചേർത്തോളൂ കേട്ടോ.
4: മാഡം, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു.
6: ടെൽ മീ.
4: മോന്റെ കൂടെ മോൾ കൂടി ഒരു അഡ്മിഷൻ ശരിയാക്കി തരാൻ പറ്റുമോ?
6: നോ നോ മിസ്റ്റർ മനോജൻ, ഇത് തന്നെ ഒരു ഫേവറായിട്ട് ചെയ്തു തരുന്നത്. ദാറ്റ് ഈസ് ഇംപോസിബിൾ.
0: മാം പ്ലീസ്.
6: മുനീബ്, സോറി, നടക്കില്ല.
3: മലയാളികളെ ഏറെ ചിരിപ്പിക്കുന്ന, ഒരു പ്രത്യേക ശൈലിയിലുള്ള അഭിനയം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് അജയ്കുമാർ, അല്ലെങ്കിൽ ഉണ്ടപ്പക്രു, അല്ലെങ്കിൽ ഗിന്നസ് പക്രു.
8: ഗുഡ് മോർണിംഗ് പത്മചേച്ചി, ഹൗ ആർ യു?
9: എത്ര നേരായി ഞാൻ വിളിക്കുന്നു. ഡാ, നീ ഞങ്ങളുടെ കറണ്ട് ബില്ല് അടയ്ക്കണം. ജോസീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കറണ്ട് കട്ടായി.
8: വെരി സോറി ചേച്ചി, എനിക്ക് ഇനി നാളെ അപ്പോയിന്റ്മെന്റ് തരാൻ പറ്റൂ, ഭയങ്കര ബിസിയാ. നാളെ തന്നെ അടച്ചേക്കാം.
10: പിന്നെ എന്റെ കാര്യം കുട്ടപ്പ സാറിനോടൊന്ന് പറയണം.
8: ജപ്പാനിലേക്ക് അടുത്ത കണ്ടെയ്നർ എപ്പോഴാ പോണേ? ജപ്പാന്റെ കാര്യം പറയുമ്പോ അപ്പം കട്ട് ചെയ്യും. ഹായ് ഗേൾസ്. Hi. I am Japan Babu, a special tourist guide for Japanese ladies. Sometimes I handle Iraqi people.
11: Nice to meet you.
8: Nice to meet you. Nalla maardu valla kai. Devu endine Babu ne India janipichu.
11: What?
8: Welcome to Kerala. Kerala is a very small beautiful country like me.
11: Yes, we know.
8: You know? Then follow me. Come on girls. Mr. Parshuraman axe thrown to the sea and Kerala happened.
11: What?
8: Meru erichu Kerala undai.
11: But how can he throw 800 kilometers? No, it's not possible. I don't believe it.
8: Believe it. You don't know Parshuraman. He will throw. First time he will throw, Meru's pidi uri poi. Pinnidu kai ulikirne parnja air aanu air. Actually, korchude shaktiyai erinjirundengi Tamil Nadu kuda Kerala ayene. I will give an experiment. See, this is a kalle.

0: Look, even I can throw.
1: ഒന്നും തേടാറ് ചെയ്തു
0: എറിഞ്ഞു തീർന്നില്ല. ദേ പരശുരാമനെ എടുത്തോണ്ട് വരുന്നു. എന്താടാ കബീറെ, എന്തു പറ്റി?
1: ഏതോ ഒരു നായന്റെ മുന്നിൽ കള്ള സൈത്താന്റെ തലയെറിഞ്ഞ് പൊറിച്ചു കളഞ്ഞു.
0: രക്ഷപ്പെട്ടു. Come to the point.
2: See, it's all because of you, you stupid fella.
0: Yeah, no.
2: Come on, let's go.
0: Pole, please, please. That's. Pole.
3: ഇനിയും നമ്മുടെ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഇനിയും ഒരുപാട് മേഖലകൾ കൈയടക്കാൻ, അഭിനയിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാകുന്നു.
4: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
5: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ. എല്ലാ ശ്രോതാക്കൾക്കും മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. കഥകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരുമുണ്ടാവില്ല. ഇത് പാട്ടിന്റെ നേരമാണെന്നറിയാം. എന്നാൽ പാടിപ്പറയുന്ന കഥകളും നമുക്ക് ധാരാളമുണ്ട്. മലയാള സിനിമാ ഗാനങ്ങളിൽ കഥകൾ പറയുന്ന ഗാനങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണ് ഇന്ന് മധുരഗീതങ്ങളിൽ.
1: പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു.
0: ശ്രോതാക്കൾക്ക് ഒരു ഭ്രാന്തത്തി പെണ്ണിനെ ഓർമ്മയുണ്ടാകും. വേലത്ത് ചിരി തൂകി ശിവരാത്രി വ്രതവുമായി നാമം ജപിക്കുന്ന പെണ്ണ്, ഭ്രാന്തത്തി പെണ്ണെന്ന് ഇന്നലെ വന്നവർ വിളിച്ചു കൂവിയപ്പോൾ നെഞ്ചു പിടഞ്ഞ് കാലിലെ കൊലുസെല്ലാം ഊരിയെറിഞ്ഞ് ആയിരം നൊമ്പരം മാറലൊതുക്കി ആഴിയിലേക്ക് പാഞ്ഞുപോയൊരു പെണ്ണ്. അത് ഒരു പുഴയാണ്, ആലുവ പുഴ. എൻ്റെ നന്ദിനിക്കുട്ടി എന്ന പടത്തിലെ ഗാനമാണിത്. ഒ എൻ വി കുറുപ്പിൻ്റെ രചനയിൽ, രവീന്ദ്രൻ്റെ ഈണത്തിൽ, യേശുദാസ് ആലപിച്ച ഗാനം. പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ്.

ആഴിയിലേക്ക് ഒഴുകിപ്പോയ ആലുവ പുഴയെന്ന ഭ്രാന്തിത്തി പെണ്ണിന്റെ നൊമ്പരത്തിൽ നിന്നും നമുക്കല്പം നർമ്മരസത്തിലേക്ക് പോവാം. നാല് പെൺമക്കളുള്ള ശസ്തമംഗലത്തമ്മാവൻ, മെലിഞ്ഞുനീണ്ട സുമതിയും തടിച്ചുരുണ്ട രമണിയും കവിളുവീർത്ത കല്യാണിയും കുതിച്ചിറാണി കോമളവുമാണ് ആ നാല് മക്കൾ. ലോട്ടറി ബമ്പർ അടിച്ച് മക്കളുടെ കല്യാണങ്ങൾ ഭംഗിയായി നടത്തിക്കൊടുത്ത ശസ്തമംഗലത്തമ്മാവൻ്റെ കഥ. ചിത്രം ആധിപത്യം, ശ്രീകുമാരൻ തമ്പിയുടെ രചന, ശ്യാമിൻ്റെ സംഗീതം, ജയചന്ദ്രനും കൃഷ്ണചന്ദ്രനും കൂടി ചേർന്ന് പാടിയ ഗാനം. ജഗതി ശ്രീകുമാറും കുതിരവട്ടം പപ്പുവും ഗാനരംഗങ്ങളിൽ അഭിനയിക്കുന്ന ഒരു ഹാസ്യഗാനം. കഥ പറയാം, കഥ പറയാം, കളിയല്ല കല്യാണം അതു പറയാം.

പണ്ടുകാലത്ത് കഥ പറഞ്ഞിട്ടാണ് കുട്ടികളെ ഉറക്കാറ്. അങ്ങനെ ഒരു ഗാനരംഗമുണ്ട് ജോഷി സംവിധാനം ചെയ്ത സന്ദർഭം എന്ന പടത്തിൽ. പൂവച്ചൽ ഖാദറിൻ്റെ രചനയിൽ ജോൺസൺ ഈണമിട്ട് ഗാനം. മമ്മൂട്ടിയും ബേബി ശാലിനിയും അഭിനയിക്കുന്ന ഒരു രംഗമാണ് ഗാനപശ്ചാത്തലം. അല്പം ദുഃഖവും വിഷാദവും ഒക്കെയുണ്ട്. തൻ്റെ നെഞ്ചിൽ തലവെച്ചുറങ്ങുന്ന മകളെ കഥ പറഞ്ഞുറക്കുകയാണ് അച്ഛൻ. പണ്ടൊരു കാട്ടിലൊരു ആൺസിംഹം മതിച്ചു വാണിരുന്നു. ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും

പ്രിയദർശൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിനിമ പൂച്ചക്കൊരു മൂക്കുത്തി. മോഹൻലാലും ശങ്കറും മേനകയും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഈ സിനിമയിൽ കഥ പറയുന്നൊരു ഗാനമുണ്ട്. ഒരു പിന്നണി ഗായകനായി എം ജി ശ്രീകുമാർ അരങ്ങേറ്റം കുറിച്ച സിനിമയാണ് 1984 March 17 പുറത്തിറങ്ങിയ പൂച്ചക്കൊരു മൂക്കുത്തി. 4 ഇന്ത്യൻ ഭാഷകളിൽ പുനർനിർമ്മിച്ച ഈ സിനിമ ഒരു മുഴുവൻ സമയ കോമഡി ചിത്രമായിരുന്നു. യേശുദാസ് പാടിയ ഗാനം. സ്വർണമൂക്കുത്തി പണിയാൻ തട്ടാന തേടി പോയ കരിമ്പൂച്ചയുടെ കഥയുണ്ട്. രംഭയെപ്പോലെ സുന്ദരിയാകാൻ കുതിച്ച കരിമ്പൂച്ചയുടെ കഥ. ഒരു ഹാർമോണിയ പെട്ടിയുമായി ശങ്കറും ഒരു കൂട്ടം കുട്ടികളും ചേർന്ന് പറയുന്ന കഥയും പാട്ടുമാണ് ഇവിടെ പശ്ചാത്തലം. പൂച്ചയ്ക്കൊരു മൂക്കുത്തി.

പൂക്കുത്തി തിളങ്ങി. എലികൾ ഓടി, എലിയില്ലെങ്കിൽ കോഴി, പൂച്ചയ്ക്ക് വാശി, എന്നിട്ടെന്താ? കോഴിക്കള്ളി മുക്കുത്തി പൂച്ച.

1968 പുറത്തിറങ്ങിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഹോട്ടൽ ഹൈറേഞ്ച്. വയലാറും ദേവരാജനും ചേർന്നൊരു കാനശ്വര ഗാനങ്ങളേറെയുണ്ട് ഈ സിനിമയിൽ. നാഗവള്ളി ആർ എസ് കുറുപ്പിന്റെ കഥയും തിരക്കഥയും പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത സിനിമയാക്കിയപ്പോൾ തിക്കുറിശ്ശി, എസ് പി പിള്ള, പറവൂർ ഭരതൻ, ശാരദ, ആറന്മുള പൊന്നമ്മ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. യേശുദാസും ബി വസന്തയും ചേർന്ന് പാടിയ ഗാനം പമ്പാനദിയുടെ കരയിൽ ചന്ദനശിലയിൽ കൊത്തിവെച്ച ഒരു കന്യകയുടെ ശില്പമുണ്ടായിരുന്നു. ആ ശില്പി ഒരു പ്രേമശില്പിയായിരുന്നു.

പോപ്പിൽ ഭാസി കഥയും തിരക്കഥയും സംഭാഷണവും രചിച്ച് പി ഭാസ്കരൻ സംവിധാനം ചെയ്ത് 1978 പുറത്തിറക്കിയ സിനിമ വിളക്കും വെളിച്ചവും. പ്രംനസീർ, ഷീല, ഉമ്മർ, പി ഭാസ്കരൻ, സീമ ബഹദൂർ, അടൂർ ഭാസി തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയിൽ സംവിധായകനായ പി ഭാസ്കരൻ്റെ രചനയിൽ ദേവരാജൻ ഈണമിട്ട 4 ഗാനങ്ങളുണ്ട്. അതിൽ കഥ പറയുന്നൊരു ഗാനം പി മാധുരി പാടുന്നുണ്ട്. മന്ത്രവാദം പഠിച്ച മായാജാല ശില്പി പണ്ട് ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. നമുക്ക് ആ കഥ കേൾക്കാം.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: മധുര ഗീതങ്ങൾ മലയാള സിനിമാ ഗാനങ്ങളിലെ പാടിപ്പറയുന്ന കഥകൾ തേടിയാണ് ഇന്ന് മധുരഗീതങ്ങളുടെ യാത്ര. ആയിരത്തി തൊള്ളായിരത്തി 1981 പുറത്തിറങ്ങിയ കലോപാസന എന്ന സിനിമയിലുണ്ട് ഒരു കഥാഗാനം. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് കെ രാഘവൻ ഈണം നൽകിയ ഒരു സംഘഗാനം. എസ് ജാനകി, അരൂർ പി കെ മനോഹരൻ എന്നിവരാണ് ഈ ഗാനം നയിക്കുന്നത്. പണ്ട് പണ്ടൊരു നാട്ടിൽ ദേവനർത്തകിയുണ്ടായിരുന്നു, പണ്ട് പണ്ടൊരു നാട്ടിൽ ഗാനഗന്ധർവൻ ഉണ്ടായിരുന്നു.

സൗമ്യം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥ് ഇണ നൽകി ദീപാങ്കുരൻ പാടിയ ഗാനം. പണ്ട് പണ്ടൊരു രാക്ഷസൻ കാട് വാണിരുന്നു, രാക്ഷസൻ പലവേഷം പൂണ്ട് നടന്നിരുന്നു.

നീലക്കുരുവികളും ചോലപ്പറവുകളും മേളിച്ച കാട്ടിൽ ഒരു വേടൻ വലവിരിച്ചിട്ടുണ്ടായിരുന്നു. വേടൻ വിരിച്ച വലയാണെന്നറിയാതെ നീലക്കുരുവികളും ചോലപ്പറവുകളും ഇത്തിരി വിത്തെറിഞ്ഞ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. കാലും കൊക്കുമുടക്കി ആ പാവങ്ങൾ വലക്കകത്തായി. വല നിറയെ കിളികളെ കണ്ട വേടൻ കാടനും മാടനും കൂട്ടരുമായി വരികയാണ്. വേടൻ കുരുക്കുന്ന കടങ്കഥക്ക് ഉത്തരം നമുക്ക് തേടാം. സിനിമ വിയറ്റ്നാം കോളനി. ബിച്ചു തിരുമലയുടെ വരികൾ എസ് ബാലകൃഷ്ണന്റെ സംഗീതം. യേശുദാസ് ആലപിക്കുന്നു.

1986 പുറത്തിറങ്ങിയ സുനിൽ വയസ് 20 എന്ന സിനിമയിലെ ഒരു ഗാനമാണ് എടുത്തത്. കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നെടുമിടവേണു, എം ജി സോമൻ, ഉർവശി, വേണു നാഗവള്ളി, റഹ്മാൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. പി ഭാസ്കരന്റെ ഗാനരചന, ജെറി അമൽദേവിന്റെ സംഗീതം, തെന്മലയിൽ തേനെടുക്കാൻ പോയ നായരുടെ കഥ, കാഞ്ഞിരപ്പുഴ നായരുടെ കഥ.

അനശ്വര ഗാനങ്ങളേറെയുള്ള നദി എന്ന സിനിമയിൽ മധുരഗാനശില്പികളായ വയലാറും ദേവരാജനും ചേർന്നൊരുക്കിയ ഒരു ഗാനം, പി സുശീലയുടെ ആലാപനം. 1969 എ വിൻസെന്റ് നദി എന്ന സിനിമ പുറത്തിറക്കിയത്. പ്രംനസീർ, മധു, ശാരദ, അംബിക, സുകുമാരൻ, അടൂർ ഭാസി, തിക്കുറിശി തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ. കൂട്ടുകാരും നാട്ടുകാരും അറിയാതെ പഞ്ചവർണ്ണക്കുടിലെ വാനമ്പാടിയെ സ്നേഹിച്ചൊരു കഥ. പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണക്കുടിലെ മാണിക്കപ്പൈങ്കിളിയുടെ കഥ.

ചിത്രം അവൾ വിശ്വസ്തയായിരുന്നു. എം ജി സോമൻ, വിൻസെന്റ്, ജയഭാരതി, എസ് അംബിക, ജോസ് പ്രകാശ്, ബഹദൂർ, ശങ്കരാടി തുടങ്ങിയവർ അഭിനയിച്ച സിനിമ. കാനം എ ജെയുടെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം. ഇത് മിണ്ടാപ്പൂച്ചയെ പ്രേമിച്ച കുറുക്കിന്റെ കഥയാണ്. കേട്ടാൽ കിറുക്കു തോന്നുന്ന ഈ പ്രേമത്തെ ചൊല്ലി കാട്ടിൽ കഴുതകളുടെ യോഗം ചേരുകയാണ്. സമരക്കൊടി നാട്ടിക്കൊണ്ട് കുരങ്ങമുണ്ട് മുൻനിരയിൽ. അമ്പിളി രാജശേഖരൻ പാടിയ ഗാനം.

1967 പുറത്തിറങ്ങിയ ഭാഗ്യമുദ്ര എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. പി ഭാസ്കരൻ്റെ രചന, പുകഴേന്തിയുടെ സംഗീതം, എം എസ് രാജേശ്വരി പാടിയ ഗാനം. മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ നമുക്കെല്ലാം അറിയാം. അവർ കണ്ണാരം പൊത്തി കളിക്കാൻ പോയ കഥയാണിവിടെ പറയുന്നത്. കരിവേപ്പിൻ്റെ തണലിലാണ്, കർക്കിടക മാസത്തിലാണ് കടുക്കാരൻ ചൊല്ലി കളിക്കാൻ പോയത്. ആ സമയത്ത് വാനത്ത് തുരുതുരയെ മഴ വരികയാണ്. മണ്ണാങ്കട്ടയും കരിയിലയും

കഥ പറയുന്ന ഗാനങ്ങൾ ഏറെ ഇനിയുമുണ്ട്. പാടിപ്പറയുന്ന അത്തരം ഗാനങ്ങൾ നമുക്ക് പിന്നീട് ആസ്വദിക്കാം. മധുര ഗീതങ്ങൾ

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജ.

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 15, ഹിജ്രാവർഷം 1448, റബി ഉൽ ആഖിർ 20, ശകവർഷം 1948, ആശ്വിനം 10, 2026 ഒക്ടോബർ 2, വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.